ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 വൈശാഖം 13, കൊലവർഷം 1201 മേടം 20, 2026 മെയ് 3 ഞായറാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 51:32. 101.9 MHz ൽ FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സുഭാഷിതം, സ്വാമി മുനി നാരായണ പ്രസാദ് അവതരിപ്പിച്ചത്.
1: ചിന്തിക്കുകയും അറിയുകയും ചെയ്യുക എന്ന വിശേഷ ഗുണമാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. ഈ വിശേഷ ഗുണമില്ലെങ്കിൽ മനുഷ്യനും ഒരു മൃഗം തന്നെ. അറിയുക എന്നതിൻ്റെ അവസാനം എവിടെയാണ്? ഒരു തരത്തിൽ പറയാം അതിന് അവസാനമില്ലെന്ന്. മറ്റൊരു തരത്തിൽ പറയാം അറിവിനെ അറിയുന്നത് തന്നെയാണ് അറിവിൻ്റെ അവസാനം എന്ന്. നമ്മൾ ഓരോ നിമിഷവും പുതിയ അറിവുകൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു, പുതിയ അനുഭവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്നു. എന്തിനെയാണ് അറിയുന്നത്? ഏതിനെ അറിയുന്നോ അതിനെ വിഷയം എന്ന് വിളിക്കും, അഥവാ ന്യായം എന്ന്. അറിയപ്പെടുന്ന വസ്തു എന്ന് സാരം. ഒരു വസ്തു അറിയപ്പെടുന്നതായിരിക്കുന്നത് എപ്പോഴാണ്? അതിനെ അറിയുമ്പോഴാണ്. അതിനെ അറിയുന്നില്ലെങ്കിൽ അത് അറിയപ്പെടുന്ന വസ്തുവല്ല. അതായത്, ഒരു വസ്തു അറിയപ്പെടുന്നത് അഥവാ ജ്ഞേയ വിഷയമായിരിക്കുന്നത് അതിനെ അറിയുമ്പോഴാണ്. അറിയാത്തപ്പോഴും ആ വസ്തു ഉണ്ടായിരിക്കാം, പക്ഷേ അപ്പോൾ അത് അറിയപ്പെടുന്ന വിഷയമല്ല. അതുപോലെ ആരാണ് അറിയുന്നത്? ഞാൻ ആണ് അറിയുന്നത്. ഞാൻ അറിയുന്നവനായിരിക്കുന്നത് എപ്പോഴാണ്? അറിയുമ്പോഴാണ്. അറിയാത്ത ഞാൻ അറിയുന്നവനല്ല. അതായത്, അറിയുന്നവൻ അറിയുന്നവനായിരിക്കുന്നത് അറിയുമ്പോഴാണ്. അറിയുക എന്ന ബോധവൃത്തി നടക്കാത്തപ്പോൾ പുതിയ അറിവുണ്ടാകുന്നില്ല എന്ന് പറയേണ്ടതുമില്ല. ചുരുക്കത്തിൽ, അറിയപ്പെടുന്ന വസ്തുവും അറിയുന്നവനും അറിയുന്നവനെന്ന അറിവും ഉണ്ടായിരിക്കുന്നത് ബോധം വ്യാപരിക്കുമ്പോൾ മാത്രമാണ്. ഈ മൂന്നിനെയും ചേർത്ത് ത്രിപുടി എന്ന് വിളിച്ചു പോരുന്നു. മൂന്ന് പുടങ്ങളോടുകൂടിയത്, മൂന്ന് ഇതളുകളോടുകൂടിയത് എന്നർത്ഥം. അറിയുക എന്ന സന്ദർഭത്തിൽ തെളിഞ്ഞു വരുന്ന മൂന്ന് വശങ്ങളാണ് അറിയുന്നവൻ, അറിയപ്പെടുന്ന വസ്തു, അറിവ് എന്ന സാരം. അഥവാ ഈ മൂന്നിനും ഉണ്മയുള്ളത് വൃത്തിയോടുകൂടിയിരിക്കുന്ന ബോധത്തിൽ അഥവാ അറിവിൽ ആണ്. ഈ അറിവിനെ അറിയുന്നതാണ് അറിവിൻ്റെ അവസാനം. ഈ അറിവ് തന്നെയാണ് പരമമായ സത്യം എന്ന് സത്യം കണ്ടെത്തിയ ഋഷിമാർ പറഞ്ഞിരിക്കുന്നു. നമ്മുടെ ശാസ്ത്രീയമായ സത്യാന്വേഷണം ആ തീരുമാനത്തിൽ തന്നെ നമ്മളെക്കൊണ്ടെത്തിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള പരമസത്യമായ അറിവിനെയാണ് നമുക്കറിയേണ്ടത്. അവിടെ അറിയപ്പെടേണ്ട വസ്തു എന്താണ്? അറിവ് തന്നെ. അറിയുന്നവൻ ആരാണ്? അറിവ് തന്നെയാണല്ലോ അറിയാൻ ശ്രമിക്കുന്നത്. അറിയുന്നവനായിരിക്കുന്നതും അറിവ് തന്നെ എന്നർത്ഥം. അറിയുന്ന അറിവെന്നും അറിയപ്പെടേണ്ട അറിവെന്നും രണ്ടറിവുണ്ടോ? ഇല്ലെന്നുള്ളത് തീർച്ച. അപ്പോൾ അറിവിനെ അറിയുന്ന അറിവ് സാധാരണ തരത്തിലുള്ള ഒരു അറിവല്ലെന്ന് വരുന്നു. ഒരു ജ്ഞാതാവ് ജ്ഞേയത്തെ അറിയുന്ന അറിവല്ല അതെന്ന് സാരം. ഇവിടെ ജ്ഞാതാവും ജ്ഞേയവും അറിവ് തന്നെയാണല്ലോ. അതുകൊണ്ട് അറിവിനെ അറിയുന്ന അറിവുണ്ടായിക്കഴിയുമ്പോൾ അറിയുന്നവൻ അറിയപ്പെടുന്നതിൽ അമർന്നു കഴിഞ്ഞിരിക്കും. അഥവാ അറിയപ്പെടുന്ന സത്യം അറിയുന്നവൻ തന്നെയാണെന്ന ഒരു ഉള്ളുണർവായിരിക്കും അത്. ഈ ഉള്ളുണർവ് ഞാൻ ആയിരിക്കുന്ന സത്യം ഏതോ അതുതന്നെയാണ് സർവവും എന്ന ഉണർവ് കൂടിയാണ്. ഈ അനുഭൂതിയിലാണ് നമ്മുടെ സത്യാന്വേഷണം ചെന്ന് അവസാനിക്കുന്നത്, അഥവാ ചെന്ന് അവസാനിക്കേണ്ടത്. ഈ അനുഭൂതിയെ നാരായണഗുരു വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ്: അറിവും അറിഞ്ഞിടും അർത്ഥവും പുമാൻ തന്നറിവും ഒരാദിമഹസ്സു മാത്രമാകും വിരളത വിട്ടു വിളങ്ങും അമ്മഹത്താമറിവിലമർന്ന് അതുമാത്രമായിടേണം. കടലിൻ്റെ ആഴം അളക്കാൻ പോയ ഉപ്പുപാവയുടെ അവസ്ഥയോട് ഈ അനുഭൂതിയെ ശ്രീരാമകൃഷ്ണ പരമഹംസൻ ഉപമിക്കുന്നു. നമ്മുടെ സത്യാന്വേഷണം ലക്ഷ്യമില്ലാത്തതാകരുത്. സത്യം കണ്ടെത്തിക്കഴിഞ്ഞ മഹാഗുരുക്കന്മാർ സാക്ഷാത്കരിച്ചതും നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നതുമായ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യമാണ് നാരായണ ഗുരുവിൻ്റെ ഈ വാക്കുകളിൽ തെളിഞ്ഞു കാണുന്നത്, അതുപോലെ പല ഗുരുക്കന്മാരുടെ വാക്കുകളിലും. അതിനെ ലാക്കാക്കിക്കൊണ്ടുള്ളതായിരിക്കട്ടെ നമ്മുടെ സത്യാന്വേഷണം. ഇങ്ങനെ ഒരു ലക്ഷ്യബോധം ഇല്ലെങ്കിൽ അന്വേഷണം നമ്മെ എങ്ങും കൊണ്ടെത്തിക്കുകയില്ല.
0: സ്വാമി മുനി നാരായണ പ്രസാദ് അവതരിപ്പിച്ച സുഭാഷിതമായിരുന്നു ഇതുവരെ കേട്ടത്.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗവൺമെന്റ് പുലർത്തുന്ന അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെയും നിർണായക നടപടികളുടെയും പ്രതിഫലനമാണ് ഓപ്പറേഷൻ സിന്ദൂർ വിജയമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യൻ സേനാ ചരിത്രത്തിലെ സുവർണ അധ്യായമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നും രാജ്നാഥ് സിംഗ് വിലയിരുത്തി. പശ്ചിമബംഗാളിൽ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ മുഴുവൻ തെരഞ്ഞെടുപ്പ് നടപടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കി. ഈ മാസം 21 മണ്ഡലത്തിലെ 285 പോളിംഗ് സ്റ്റേഷനുകളിലും പുതിയ വോട്ടെടുപ്പ് നടത്തും. കേരളം കാത്തിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ രാവിലെ 8 ആരംഭിക്കും. കേരളത്തിന് പുറമെ തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ, അസം എന്നിവിടങ്ങളിലും നാളെയാണ് വോട്ടെണ്ണൽ. ഛത്തീസ്ഗഡിൽ സ്ഫോടക വസ്തു നിർവീര്യമാക്കുന്നതിനിടെ 4 സുരക്ഷാ സേനാംഗങ്ങൾക്ക് വീരമൃത്യു. മൈനുകൾ നിർവീര്യമാക്കുന്നതിനിടെ കാങ്കർ നാരായൺപൂർ ജില്ലാ അതിർത്തിയിലായിരുന്നു സംഭവം. ഇന്ന് ലോക പത്രസ്വാതന്ത്ര്യ ദിനം. സ്വതന്ത്ര മാധ്യമങ്ങളുടെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. നീറ്റ് യുജി മെഡിക്കൽ പ്രവേശന പരീക്ഷ ഇന്ന് ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5 വരെയാണ് പരീക്ഷ. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ബുധനാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഈ വർഷത്തെ ഐസിസി വനിതാ T20 ലോകകപ്പ് വനിതാ ടീമിനെ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് പ്രഖ്യാപിച്ചു. ഹർമൻപ്രീത് കൌർ ക്യാപ്റ്റനും സ്മൃതി മന്ദാന വൈസ് ക്യാപ്റ്റനുമാണ്.

ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: രാവിലെ 8 മണി, 10 മണി, 11 മണി, ഉച്ചയ്ക്ക് 12 മണി, 1 മണി, 2 മണി, വൈകുന്നേരം 5, 6, രാത്രി 8 മണി എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. ഈ അറിയിപ്പിനെ തുടർന്ന് 9 മണി വരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷ മലരി, ശ്രീനാരായണ ഗുരു എഴുതിയ ദേവീസ്തവം, ആലാപനം കാവാലം സജീവ, ഉദയഗീതം എസ് ജാനകിയും സംഘവും പാടിയത് പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകളിന് ശേഷം നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം: കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്, ആരണ്യകം, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കണ്ടതും കേട്ടതും. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ്യ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, 6 ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും കേൾക്കാം. 9 മണിക്ക് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം, 10:02 ഓർമ്മച്ചെപ്പ്, 10:30 റിഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില, 10:31 ഓർമ്മച്ചെപ്പ് തുടരും, 11:02 ബാലലോകം, ഹെലോ എ ഐ ചിത്രീകരണം, രചന ദേവദത്ത് ദീപി, ദേവിക ഡി എസ് അവതരിപ്പിക്കുന്ന കഥ, ശാന്തനു എ ഉണ്ണിത്താൻ അവതരിപ്പിക്കുന്ന ശാസ്ത്രീയ സംഗീതം, 11:30 പഞ്ചാര മിഠായി, കുട്ടികൾക്കുള്ള ചലച്ചിത്ര ഗാനങ്ങൾ, ഉച്ചയ്ക്ക് 12:02 ഗാനമാലിക, 12:40 പ്രകാശധാര, റൂട്ട് കനാൽ ചികിത്സ, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ അലീന മേരി വർഗീസ് സംസാരിക്കുന്നു, 12:50 ചലച്ചിത്ര ഗാനങ്ങൾ, 1:02 ഈണപ്പൂക്കൂട, 2:02 ബാക്ക് ടു ബാക്ക് ഹിന്ദി ഫിലിം സോങ്സ്, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 ലംഹെ സ്പോൺസേഡ് പരിപാടി. 3 മണിക്ക് തിരയിപ്പൂക്കൾ, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, വൈകുന്നേരം 4 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. വൈകിട്ട് 5:02 നമസ്തേ അനന്തപുരി, ഇതിൽ ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, കണ്ടതും കേട്ടതും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 5:45 ചലച്ചിത്ര ഗാനങ്ങൾ, 6:02 അറിയിപ്പുകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും. കുരുമുളകിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും, ഡോക്ടർ രാധിക എൻ എസുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. രാത്രി 7:20 9 മണിക്കും ചലച്ചിത്ര ഗാനങ്ങൾ. 8:02 സംഗീത സുധ, കർണാടക സഹോദരന്മാർ അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10 മണിക്ക് സൺഡേ സെലക്ഷൻസ്, 10:30 നിശാസുരവി, 11 മണിക്ക് സുഭാഷിതം, സ്വാമി മുനി നാരായണ പ്രസാദ് അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:05 വിവിധ ഭാരതി പരിപാടികൾ മുംബൈ റിലേ. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്.

ഇനി നമുക്ക് കാലാവസ്ഥ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 35.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.8 ഡിഗ്രി സെൽഷ്യസ്.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നമസ്തേ നന്ദപുരിയുടെ പ്രഭാത അധ്യായം നമുക്ക് ആരംഭിക്കാം. പതിവ് പോലെ ആദ്യം
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് ശ്രീനാരായണ ഗുരുവിന്റെ ദേവീസ്തവം കേൾക്കാം. ആലാപനം കാവാലം സജി.

നമസ്തേ അനന്തപുരിയിൽ ഇനി ഉദയഗീതമാണ്. എസ് ജാനകിയും സംഘവും പാടിയത്. കൃഷ്ണ ഗോവിന്ദ മാധവ ഹരേ എന്ന് തുടങ്ങുന്നു.

പ്രഭാത പേരിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ആദ്യം ഇന്നത്തെ പത്രവൃത്താന്തം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ രാവിലെ 8 ആരംഭിക്കും. 43 സ്ഥലങ്ങളിലായി 140 കേന്ദ്രങ്ങളിലായാണ് വോട്ടെണ്ണൽ നടക്കുക. ആദ്യം തപാൽ വോട്ടും 8:30 ഇവിഎമ്മിലെ വോട്ടും എണ്ണും. വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന 19 കിലോയുടെ LPG സിലിണ്ടറിന് 993 രൂപ വർദ്ധിപ്പിച്ചു. 5 കിലോയുടെ സിലിണ്ടറിന് 261 രൂപ 50 പൈസ വർധനവുണ്ടായി. അതേസമയം ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറിന് വിലയിൽ മാറ്റമില്ല. പ്രമുഖ കവിയും ഗാനരചയിതാവുമായ പ്രസൂൺ ജോഷിയെ പ്രസാർഭാരതി ചെയർമാനായി കേന്ദ്ര സർക്കാർ നിയമിച്ചു. ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷ നീറ്റ് UG ഇന്ന് ഉച്ചകഴിഞ്ഞ് 2 മുതൽ 5 വരെ നടക്കും. പരീക്ഷാ കേന്ദ്രത്തിൽ 11 മണി മുതൽ പ്രവേശിപ്പിക്കും. 1:30 കഴിഞ്ഞ് എത്തുന്നവരെ പ്രവേശിപ്പിക്കില്ല. സാമൂഹിക പ്രവർത്തകനും ഉപഭോക്തൃ വിദ്യാഭ്യാസ മേഖലയിലെ വിദഗ്ധനുമായ ഡിജോ കാപ്പൻ അന്തരിച്ചു. 69 വയസ്സായിരുന്നു. UAE വ്യോമഗതാഗത പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പുനരാരംഭിച്ചതായി UAE ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. ഇറാൻ യുദ്ധത്തെ തുടർന്ന് താൽക്കാലിക മുൻകരുതൽ എന്ന നിലയിലായിരുന്നു വ്യോമഗതാഗത പ്രവർത്തനങ്ങൾ നിർത്തിവച്ചിരുന്നത്. ഈ വർഷത്തെ വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ ഹർമൻപ്രീത് കൌർ നയിക്കും. സ്മൃതി മന്ദാനയാണ് വൈസ് ക്യാപ്റ്റൻ. ഇന്നലെ ചെന്നൈയിൽ നടന്ന IPL ക്രിക്കറ്റ് മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ ചെന്നൈ സൂപ്പർ കിങ്സ് 8 വിക്കറ്റിന് തോൽപ്പിച്ചു.

0: വാർത്താവലോകനം
1: തയ്യാറാക്കിയത് അലീന സൈമൺ, സബ് എഡിറ്റർ മാതൃഭൂമി കണ്ണൂർ.
2: കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്തത്ര ചൂടും വേനലും ബുദ്ധിമുട്ടിച്ച ഒരാഴ്ചയാണ് കടന്നുപോയത്. കടുത്ത ചൂടിൽ നഗരഗ്രാമ വ്യത്യാസമില്ലാതെ വെന്തുരുകയായിരുന്നു ജനങ്ങൾ. നിരവധി ആളുകൾക്ക് സൂര്യതാപമേറ്റു. സംസ്ഥാനത്ത് സൂര്യാഘാതം കാരണം മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. വിവിധ ജില്ലകളിലെ അൾട്രാവയലറ്റ് വികിരണത്തിന്റെ അളവും ആശങ്കാജനകമായി വർദ്ധിക്കുന്നു. പാലക്കാടാണ് ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത്. ചൂട് കൂടിയതിനു പിന്നാലെ പാമ്പുകടിയേറ്റുള്ള മരണങ്ങളും സംഭവിച്ചു. നിരവധി ആളുകൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വൈദ്യുതിയുടെ ഉപഭോഗം കുതിച്ചുയർന്നതിനു പിന്നാലെ ഒരിടവേളയ്ക്ക് ശേഷം വൈദ്യുതി നിയന്ത്രണവും ഏർപ്പെടുത്തേണ്ടി വന്നു. കുടിവെള്ളക്ഷാമവും അനുഭവപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വേനൽ മഴ ലഭിച്ചതോടെ ചെറിയ ആശ്വാസമായെങ്കിലും ചൂടിൽ കാര്യമായ കുറവ് വന്നിട്ടില്ല. കേരളത്തിൽ ആരധികാരം പിടിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കാൻ ഇനി ഒരു ദിവസം കൂടി കാത്തിരുന്നാൽ മതിയാകും. തിങ്കളാഴ്ച തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരും. കൂട്ടിയും കീഴ്ചുമുള്ള കണക്കുകൂട്ടലിലാണ് മുന്നണികൾ. ഇതിനിടയിൽ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ പുറത്തുവന്നു. കേരളത്തിൽ UDF ഭരണത്തിലേറുമെന്ന് വിവിധ ഏജൻസികൾ നടത്തിയ എക്സിറ്റ് പോൾ സർവേകൾ പ്രവചിക്കുന്നു. BJP ഒന്നിലേറെ സീറ്റുകൾ നേടുമെന്നും പ്രവചനമുണ്ട്. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ഈ മാസം 18-നും 25-നും ഇടയ്ക്ക് കേരള തീരത്ത് എത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നിഗമനം. ഈ മാസം പകുതിയോടെ വേനൽ മഴ ശക്തമാകാനും സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ ഉയർന്ന താപനിലയിൽ നിന്നും പെട്ടെന്ന് മഴയിലേക്ക് മാറുന്നതിനാൽ ശക്തമായ കാറ്റിനും മിന്നലിനും സാധ്യതയുണ്ട്. അതേസമയം ഇത്തവണ രാജ്യത്താകെ ലഭിക്കുന്ന മഴയുടെ അളവ് പതിവിലും അല്പം കുറയുമെന്ന ആശങ്കയുമുണ്ട്. ശ്രീനാരായണ ഗുരുദേവ ദർശനങ്ങളെ ആഗോളതലത്തിൽ ലളിതമായും ശാസ്ത്രീയമായും വ്യാഖ്യാനിച്ച ആത്മീയ ഗുരുവും നാരായണ ഗുരുകുലം അധ്യക്ഷനുമായ മുനി നാരായണ പ്രസാദ് സമാധിയായത് ഈ ആഴ്ചയാണ്. 88 വയസ്സായിരുന്നു. നടരാജഗുരുവിന്റെയും നിത്യചൈതന്യയതിയുടെയും ശിഷ്യനായി ആത്മീയ വഴിയിലെത്തിയ മുനി നാരായണ പ്രസാദിനെ 2024 രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചിരുന്നു. 1999 നിത്യചൈതന്യയതി സമാധിയായതിനെ തുടർന്ന് നാരായണ ഗുരുകുലത്തിന്റെ അധ്യക്ഷനായി. സ്വതന്ത്ര കൃതികളും വ്യാഖ്യാനങ്ങളും പരിഭാഷകളും ഉൾപ്പെടെ 200-ലേറെ കൃതികൾ മലയാളത്തിലും ഇംഗ്ലീഷിലുമായി എഴുതിയിട്ടുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഭാര്യ മെലനിയയും വൈസ് പ്രസിഡന്റ് JD Vance ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുത്ത അത്താഴവിരുന്നിനിടെ ഹാളിന് പുറത്ത് വെടിവയ്പ്. അകത്തേക്ക് ഓടിക്കയറാൻ ശ്രമിച്ച അക്രമിയെ സുരക്ഷാ സംഘം കീഴ്പ്പെടുത്തി. കാലിഫോർണിയക്കാരൻ കോൾ തോമസ് അലനെയാണ് പിടികൂടിയത്. തന്നെയാണ് അക്രമി ലക്ഷ്യമിട്ടതെന്ന് ട്രംപ് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഇത് അദ്ദേഹത്തിന് നേരെയുള്ള 3-ാമത്തെ വധശ്രമമാണ്. വൈറ്റ് ഹൌസ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകർക്കായി വാഷിംഗ്ടൺ DC ഹിൽട്ടൺ ഹോട്ടലിൽ ഒരുക്കിയ അത്താഴവിരുന്നിനിടെ ശനിയാഴ്ച രാത്രി 8:35 സംഭവം. മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ വേദന ഹൃദയത്തിൽ സൂക്ഷിച്ച് ഇത്തവണത്തെ തൃശൂർ പൂരം ഞായറാഴ്ച നടന്നു. തിരുവമ്പാടി വിഭാഗത്തിന്റെ എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുമ്പോഴും വടക്കുനാഥ ക്ഷേത്രത്തിൽ നിന്ന് തെക്കോട്ടിറങ്ങുമ്പോഴും ആർപ്പുവിളികൾ ഒഴിവാക്കി. കുടമാറ്റം അവസാനിക്കുമ്പോഴുണ്ടായിരുന്ന തുണിവീശലും ആദര സൂചകമായി വേണ്ടെന്ന് വെച്ചു. 8 ഘടകപൂരങ്ങളും ഒന്നിനു പിറകെ ഒന്നായി എത്തിയപ്പോൾ പൂരനഗരി തിങ്ങി നിറഞ്ഞ ആളുകൾ ആർപ്പുവിളിച്ചു. പകൽപൂരത്തിനു ശേഷം പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞു. SSLC പരീക്ഷാ ഫലം 15 പ്രഖ്യാപിക്കും. +2 ഫലം 22 ഹയർ സെക്കൻഡറി ഇംപ്രൂവ്മെന്റ് ഫലം 8 +1 ഫലം 10 പ്രഖ്യാപിക്കും. SSLC ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ പുനർമൂല്യനിർണയത്തിനുള്ള അപേക്ഷകൾ സ്വീകരിച്ച് 5 അതിന്റെ ഫലവും പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി V. ശിവൻകുട്ടി അറിയിച്ചു. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ BDS വിദ്യാർത്ഥി ഉഴമലക്കൽ സ്വദേശി നിതിൻ രാജിന്റെ മരണത്തിൽ നീതി ആവശ്യപ്പെട്ട് ചൊവ്വാഴ്ച ആക്ഷൻ കൌൺസിലും ദളിത് സംഘടനകളും നടത്തിയ ഹർത്താലിൽ പലയിടത്തും ജനജീവിതം സ്തംഭിച്ചു. ഹർത്താൽ അനുകൂലികൾക്ക് നേരെ പ്രതിഷേധങ്ങളും ഉയർന്നു. ഒളിവിൽ കഴിയുന്ന കേസിലെ 1-ാം പ്രതി ഡോക്ടർ MK റാമിനെ ഇതുവരെ പിടികൂടാനായില്ല. ഇതിനിടയിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട്. ഇന്ത്യൻ ജീവിതത്തിന്റെ വൈവിധ്യമാർന്ന മുഖങ്ങളെ അനശ്വരമാക്കിയ ലോകപ്രശസ്ത ഫോട്ടോഗ്രാഫർ രഘുറായി അന്തരിച്ച വാർത്തയും ഈ ആഴ്ചയെത്തി. അർബുദബാധിതനായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. 1984 രാജ്യത്തെ നടുക്കിയ ഭോപ്പാൽ വാതക ദുരന്തത്തിന്റെ ഭയാനകത ലോകം കണ്ടത് രഘുറായിയുടെ ചിത്രങ്ങളിലൂടെയാണ്. 1971 ബംഗ്ലാദേശ് യുദ്ധം മുതൽ പൌരത്വ നിയമ ഭേദഗതിക്കെതിരായ ഡൽഹി സമരത്തിലെയും കർഷക പ്രക്ഷോഭത്തിലെയും പോരാട്ട ദൃശ്യങ്ങൾ വരെ അദ്ദേഹത്തിന്റെ ക്യാമറയിൽ പതിഞ്ഞു. പത്മശ്രീ ഉൾപ്പെടെ നിരവധി ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. പൊതുപ്രവർത്തകൻ ഡിജോ കാപ്പൻ അന്തരിച്ചു. വാഹനാപകടത്തിൽ പരിക്കേറ്റ് പാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ശനിയാഴ്ചയായിരുന്നു മരണം സംഭവിച്ചത്. കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളുമായി സാധാരണക്കാരുടെയും ഉപഭോക്താക്കളുടെയും അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തിയിരുന്ന അദ്ദേഹം സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷന്റെ ട്രസ്റ്റിയായിരുന്നു. വാണിജ്യ പാചകവാതക വില കുത്തനെ വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ ഹോട്ടലുകൾ മെയ് 6 അടച്ചിടുമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ അറിയിച്ചു. വെള്ളിയാഴ്ച കൊച്ചിയിൽ ചേർന്ന അസോസിയേഷൻ യോഗത്തിലാണ് സംസ്ഥാന വ്യാപകമായി ഒരു ദിവസം ഹോട്ടലുകൾ അടച്ചിടാൻ തീരുമാനിച്ചത്. റെയിൽവേയിൽ ഈ വർഷം 29,608 തസ്തികകൾ വെട്ടിക്കുറയ്ക്കാൻ റെയിൽവേ ബോർഡ് വിവിധ സോണുകൾക്ക് നിർദ്ദേശം നൽകി. ഈ തസ്തികകൾ പുനർവിന്യസിക്കാനും സറണ്ടർ ചെയ്യാനുമാണ് നിർദ്ദേശം. വർഷം 2% വീതം തസ്തികകൾ കുറയ്ക്കണമെന്ന കേന്ദ്ര നയത്തിന്റെ ഭാഗമായാണ് നീക്കം. ഈ വർഷം 1 April കണക്കനുസരിച്ച് 14,80,455 തസ്തികകളാണ് റെയിൽവേയിലുള്ളത്. കേരളം ഉൾപ്പെടുന്ന ദക്ഷിണ റെയിൽവേയിൽ 95,322 തസ്തികകളിൽ 1,906 കുറയ്ക്കേണ്ടത്. ഊട്ടിയിലെ സീസൺ തിരക്കിനോടനുബന്ധിച്ചുള്ള ഗതാഗത നിയന്ത്രണം മെയ് 1 നിലവിൽ വന്നു. മെയ് മാസത്തിൽ നടക്കുന്ന പുഷ്പമേള അടക്കമുള്ളവ കാണാൻ ഊട്ടിയിൽ ലക്ഷക്കണക്കിന് സന്ദർശകർ എത്തുന്നത് പതിവാണ്. ആ സമയത്തുണ്ടാകുന്ന വൻ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനാണ് ഗതാഗത നിയന്ത്രണം. ഊട്ടിയിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ ബെർളിയാർ കൂനൂർ വഴിയും തിരികെ മേട്ടുപ്പാളയത്തേക്ക് കോത്തഗിരി വഴിയും തിരിച്ചുവിടും. സ്കൂളുകളിൽ കർണാടക സർക്കാർ പത്രവായന നിർബന്ധമാക്കി. വർദ്ധിച്ചു വരുന്ന മൊബൈൽ ഫോൺ ഉപയോഗം പഠനത്തെ പ്രതികൂലമായി ബാധിക്കുന്നതിനു പുറമെ ഓർമ്മക്കുറവ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നതിനാൽ ബാലാവകാശ കമ്മീഷൻ നൽകിയ ശുപാർശ സർക്കാർ അംഗീകരിക്കുകയായിരുന്നു. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കാൻ കുട്ടികളെ സഹായിക്കുന്നതിനോടൊപ്പം പത്രവാർത്ത, പൊതുവിജ്ഞാനം, ഭാഷാസ്വാധീനം എന്നിവ വർദ്ധിപ്പിക്കുമെന്നും റിപ്പോർട്ടിലുണ്ട്. ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഗാസയിലെ കൃഷിയിടങ്ങൾ 96% നശിച്ചു. നിലവിൽ 7% ഭൂമി മാത്രമേ കൃഷിയോഗ്യമായി ശേഷിക്കുന്നുള്ളൂവെന്ന് സന്നദ്ധ സംഘടനയായ മേഴ്സി കോർസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. ജലവിതരണ സംവിധാനങ്ങളും കുളങ്ങളും ഏതാണ്ട് പൂർണ്ണമായും തകർന്നടിഞ്ഞു. കൃഷിയിടത്തിലേക്ക് മലിനജലവും ഉപ്പുവെള്ളവും വ്യാപിക്കുകയും ചെയ്തു. ഗുരുതരമായ പരിസ്ഥിതി നാശമാണ് ഗാസ നേരിടുന്നത്. US ആക്രമണം പുനരാരംഭിച്ചാൽ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ. നാവിക ഉപരോധം അവസാനിപ്പിക്കാതെ ഹോർമുസ് തുറക്കില്ലെന്ന നിലപാടും ഇറാൻ ആവർത്തിച്ചു. ഹോർമുസിൽ നിയന്ത്രണം തുടരുമെന്ന് വ്യക്തമാക്കി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള മുജ്തബ ഖമനേയിയുടെ പ്രസ്താവനയും ഇതിനിടെ പുറത്തുവന്നു. ഹോർമുസ് തുറപ്പിക്കാൻ ഇറാനുമേൽ സമ്മർദ്ദം ശക്തമാക്കാൻ വീണ്ടും ആക്രമണത്തിന് US ഒരുക്കം തുടങ്ങിയെന്നാണ് റിപ്പോർട്ട്. പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ സംഘടനയായ ഒപെക്കിൽ നിന്ന് UAE പിന്മാറി. വിപണിയിലെ ആവശ്യമനുസരിച്ച് അസംസ്കൃത എണ്ണ ലഭ്യമാക്കുമെന്നും പ്രഖ്യാപിച്ചു. മെയ് 1 എണ്ണ ഉൽപാദനവും കയറ്റുമതിയും UAE സ്വതന്ത്രമായി നടത്തുമെന്നാണ് അറിയിച്ചത്. ഉൽപാദനത്തിന്റെ അളവ്, വില എന്നിവയിലും

0: സ്വന്തം നിലയിൽ തീരുമാനമെടുക്കും. ഹോർമുസ് കടലിട കടഞ്ഞതോടെ ഗൾഫ് രാജ്യങ്ങൾ എണ്ണ കയറ്റുമതിയിൽ പ്രതിസന്ധി നേരിടുന്നതിനിടെയാണ് നിർണായക നീക്കം. പശ്ചിമബംഗാളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിനിടെയുണ്ടായ ക്രമക്കേടുകളെ തുടർന്ന് രണ്ട് മണ്ഡലങ്ങളിൽ വീണ്ടും വോട്ടെടുപ്പ് നടത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടു. മഗ്രാഹത് പശ്ചിമയിലെ 11 ബൂത്തുകളിലും ഡയമണ്ട് ഹാർബറിലെ 4 ബൂത്തുകളിലുമാണ് റീപോളിംഗ് നിശ്ചയിച്ചിരിക്കുന്നത്. ഏപ്രിൽ 29 നടന്ന വോട്ടെടുപ്പ് അസാധുവാക്കിയതിനെ തുടർന്ന് മെയ് 2 ഈ 15 കേന്ദ്രങ്ങളിൽ വോട്ടർമാർക്ക് വീണ്ടും വോട്ട് രേഖപ്പെടുത്താം. ഇറാനിലെ ചാബഹാർ തുറമുഖത്തിന്റെ നടത്തിപ്പ് ഇറാനിയൻ കമ്പനിക്ക് കൈമാറാൻ ഇന്ത്യ നീക്കം സജീവമാക്കിയതായി സൂചന. തുറമുഖത്തിന് US അനുവദിച്ച ഉപരോധ ഇളവ് ഏതാനും ദിവസം മുൻപ് അവസാനിച്ചിരുന്നു. ഇതോടെ നടത്തിപ്പ് കൂടുതൽ തലവേദന സൃഷ്ടിക്കുമെന്ന വിലയിരുത്തലിലാണ് ഇന്ത്യ. കഴിഞ്ഞ വർഷം നവംബർ മുതൽ ഉദ്യോഗസ്ഥരെ ചാബഹാറിൽ നിന്നും ഇന്ത്യ ഘട്ടം ഘട്ടമായി പിൻവലിച്ചിരുന്നു. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ സെമിഫൈനൽ ആദ്യപാദം സമനിലയിൽ അവസാനിച്ചു. ശാന്തമായൊഴുകിയ കളിയിൽ സ്പാനിഷ് ക്ലബ് അത്ലറ്റിക്കോ മാഡ്രിസും ഇംഗ്ലീഷ് ക്ലബ് ആർസനലും ഓരോ ഗോൾ വീതം നേടി. ഇതോടെ ചൊവ്വാഴ്ച രാത്രി 12:30 ലണ്ടനിൽ നടക്കുന്ന രണ്ടാം പാദ മത്സരം നിർണായകമായി. ആഴ്സനലിനായി വിക്ടർ യോക്കരേഷും അത്ലറ്റിക്കോയ്ക്കായി യൂലിയൻ അൽവാരസും സ്കോർ ചെയ്തു. 5 കാത്തിരിപ്പിനൊടുവിൽ അഫ്ഗാനിസ്ഥാൻ വനിതാ ഫുട്ബോൾ ടീമിന് രാജ്യാന്തര ടൂർണമെന്റുകളിൽ പങ്കെടുക്കാൻ അനുമതി. ഫിഫയുടെ വാർഷിക കൌൺസിലാണ് അംഗീകാരം നൽകിയത്. താലിബാൻ ഭരണത്തെ തുടർന്ന് രാജ്യം വിട്ട കളിക്കാർക്ക് അഭയാർത്ഥി ടീം എന്ന നിലയിൽ ഫിഫ അംഗീകാരമുള്ള മത്സരങ്ങൾക്കിറങ്ങാം.
1: വാർത്താവലോകനം തയ്യാറാക്കിയത് അലീന സൈമൺ, സബ് എഡിറ്റർ മാതൃഭൂമി കണ്ണൂർ.
2: വാർത്താവലോകനം വീണ്ടും അടുത്ത ഞായറാഴ്ച ഇതേ സമയം.

0: പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നമസ്തേ അനന്തപുരി തുടരും.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരള ഭരണം ആർക്കെന്ന് നാളെ അറിയാം. വോട്ടെണ്ണൽ നാളെ രാവിലെ 8.

0: ആരംഭിക്കും. പശ്ചിമ ബംഗാളിൽ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിലെ മുഴുവൻ തെരഞ്ഞെടുപ്പ് നടപടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കി. ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ കേന്ദ്രം പുലർത്തുന്ന ദൃഢനിശ്ചയത്തിന്റെയും നടപടികളുടെയും പ്രതിഫലനമാണ് ഓപ്പറേഷൻ സിന്ദൂർ വിജയമെന്ന് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്. നീറ്റ് എൻജി മെഡിക്കൽ പ്രവേശന പരീക്ഷ ഇന്ന് ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5 വരെ. ഐപിഎൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. കേരളഭരണം ആർക്കെന്ന് നാളെ അറിയാം. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ രാവിലെ 8 ആരംഭിക്കും. കേരളത്തിന് പുറമെ തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ, അസം എന്നിവിടങ്ങളിലും നാളെയാണ് വോട്ടെണ്ണൽ. ആദ്യ ഫലസൂചനകൾ രാവിലെ 9 ലഭ്യമാകും. ഡെസ്ക് റിപ്പോർട്ട്.
1: നാളത്തെ വോട്ടെണ്ണലിന് എല്ലാ ജില്ലയിലും ഒരുക്കങ്ങൾ പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കൌണ്ടിംഗ് സൂപ്പർവൈസർമാർ, കൌണ്ടിംഗ് അസിസ്റ്റന്റുമാർ, മൈക്രോ ഒബ്സർവർമാർ എന്നിവരുടെ മണ്ഡലം തിരിച്ച രണ്ടാംഘട്ട റാൻഡമൈസേഷൻ പൂർത്തിയായി. ജില്ലാ കളക്ടർമാരുടെ ചേംബറിൽ റിട്ടേണിംഗ് ഓഫീസർമാർ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് നടപടികൾ പൂർത്തിയാക്കിയത്. നിയമനം ലഭിച്ച ഉദ്യോഗസ്ഥർക്ക് സ്ഥാപന മേധാവികൾ വഴി ഉത്തരവ് കൈപ്പറ്റാം. ഉത്തരവുകൾ ലഭിച്ചെന്ന് തദ്ദേശ ഭരണ സ്ഥാപന സെക്രട്ടറിമാർ ഉറപ്പുവരുത്തേണ്ടതാണ്. വോട്ടെണ്ണലിന്റെ ഭാഗമായി സംസ്ഥാനത്ത് താൽക്കാലിക മദ്യനിരോധനം ഏർപ്പെടുത്തി. ഇന്ന് വൈകിട്ട് 6 മുതൽ മറ്റന്നാൾ രാവിലെ 9 നിരോധനം. കള്ളുഷോപ്പുകൾ, ബീവറേജ് ഔട്ട്ലെറ്റുകൾ, വിദേശ മദ്യവിൽപ്പന കേന്ദ്രങ്ങൾ, ബാറുകൾ, ബിയർ വൈൻ പാർലറുകൾ തുടങ്ങിയവ അടച്ചിടണം.
0: വോട്ടെടുപ്പ് ഫലങ്ങളും പ്രവണതകളും ജനങ്ങളിലെത്തിക്കാൻ ആകാശവാണി രാവിലെ 8 മുതൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകൾ പ്രക്ഷേപണം ചെയ്യും. തത്സമയ പാനൽ ചർച്ചകളും വിലയിരുത്തലുകളും വോട്ടെണ്ണൽ പൂർത്തിയാകുന്നതുവരെ കേരള നിലയങ്ങൾ ശ്രോതാക്കളിലെത്തിക്കും.
2: കോഴിക്കോട് ജില്ലയിലെ 3 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെയും പരിസരങ്ങളിൽ ആളുകൾ കൂട്ടം ചേരുന്നത് വിലക്കി ജില്ലാ കളക്ടർ സ്നേഹിൽകുമാർ സിംഗ് ഉത്തരവിറക്കി. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ 163 വകുപ്പ് പ്രകാരമാണ് നടപടി. ഇന്ന് വൈകിട്ട് 6 മുതൽ മെയ് 5 രാവിലെ 9 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ 200 മീറ്റർ ചുറ്റളവിലാണ് നിരോധന ഉത്തരവ്. എറണാകുളം ജില്ലയിൽ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി നിശ്ചയിച്ച കളമശ്ശേരി കുസാറ്റ്, ആലുവ യുസി കോളേജ്, കോതമംഗലം എം എ കോളേജ് എന്നിവയ്ക്ക് നാളെ അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ മുഴുവൻ തെരഞ്ഞെടുപ്പ് നടപടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കി. ഈ മാസം 21 മണ്ഡലത്തിലെ 285 പോളിംഗ് സ്റ്റേഷനുകളിലും പുതിയ വോട്ടെടുപ്പ് നടത്തും. 24 വോട്ടെണ്ണം. സൌത്ത് 24 പർഗാനാസ് ജില്ലയിലെ മണ്ഡലത്തിൽ വൻതോതിൽ തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകളും അട്ടിമറിയും ഉണ്ടായെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് കമ്മീഷൻ അറിയിച്ചു. രണ്ടാംഘട്ടത്തിൽ ഏപ്രിൽ 29 ഫാൽത്തയിലെ വോട്ടെടുപ്പ്. വോട്ടിംഗ് യന്ത്രങ്ങളിൽ കൃത്രിമം നടത്തിയതിനു പുറമെ വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുകയും തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ ലംഘിക്കുകയും ചെയ്തതായി നിരീക്ഷകർ കമ്മീഷനെ അറിയിച്ചിരുന്നു. ഇന്നലെ റീപോളിംഗ് നടത്തിയ 2 മണ്ഡലങ്ങളിലെ 15 ബൂത്തുകളിൽ 90%ലേറെ പോളിംഗ് രേഖപ്പെടുത്തി. ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ നരേന്ദ്രമോദി ഗവൺമെന്റ് പുലർത്തുന്ന അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെയും നിർണായക നടപടികളുടെയും പ്രതിഫലനമാണ് ഓപ്പറേഷൻ സിന്ദൂർ വിജയമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. ഇന്ത്യൻ സേനാ ചരിത്രത്തിലെ സുവർണ അധ്യായമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഇന്ത്യൻ സൈനികർ അസാമാന്യ ധീരതയാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ പ്രകടിപ്പിച്ചത്. ന്യൂഡൽഹിയിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ 1 വാർഷികത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച ശൌര്യ സന്ധ്യയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2025 ഏപ്രിൽ 22 പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടി എന്ന നിലയിലാണ് മെയ് 7 ഇന്ത്യൻ സേന ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. പാകിസ്ഥാനിലെ ഭീകരപ്രവർത്തന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ആക്രമണം. 4 നീണ്ട ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയ്ക്കും പാകിസ്ഥാനും ഇടയിലെ ധാരണയുടെ അടിസ്ഥാനത്തിൽ അവസാനിപ്പിച്ചു. ഇന്ത്യൻ സായുധസേന യുദ്ധമുഖത്തും പ്രതിക്ഷോഭ ഘട്ടങ്ങളിലും ഒരേപോലെ ധൈര്യവും പോരാട്ടവീര്യവും പ്രകടമാക്കുന്നുണ്ടെന്ന് രാജ്നാഥ് സിംഗ് ചടങ്ങിൽ പറഞ്ഞു. ഛത്തീസ്ഗഡിൽ സ്ഫോടകവസ്തു നിർവീര്യമാക്കുന്നതിനിടെയുണ്ടായ പൊട്ടിത്തെറിയിൽ 4 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. കാങ്കർ നാരായൺപൂർ ജില്ലാ അതിർത്തിയിലാണ് ജില്ലാ റിസർവ് ഗാർഡിലെ 4 അപകടമുണ്ടായത്. ഒരു ഇൻസ്പെക്ടർക്കും 3 കോൺസ്റ്റബിൾമാർക്കുമാണ് ജീവഹാനിയുണ്ടായത്. മേഖലയിൽ കുഴിച്ചിട്ടിരുന്ന മൈനുകൾ നിർവീര്യമാക്കുന്ന ശ്രമത്തിലായിരുന്നു സുരക്ഷാ സൈനികർ. പ്രസാർഭാരതി ചെയർമാനായി പ്രശസ്ത ഗാനരചയിതാവും എഴുത്തുകാരനുമായ പ്രസൂൺ ജോഷിയെ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം നിയമിച്ചു. പരസ്യം, സാഹിത്യം, കല, സിനിമ എന്നീ മേഖലകളിൽ ഏറെ വ്യത്യസ്തമായ കാഴ്ചപ്പാടോടെ ശ്രദ്ധേയനായ വ്യക്തിയാണ് ജോഷിയെന്ന് ചെയർമാൻ നിയമനത്തിൽ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഇന്ന് ലോക പത്ര സ്വാതന്ത്ര്യ ദിനം. സ്വതന്ത്ര മാധ്യമങ്ങളുടെയും ജനാധിപത്യത്തിന്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. സമാധാനത്തിന്റെ ഭാവി രൂപപ്പെടുത്തൽ, മനുഷ്യാവകാശങ്ങൾ, വികസനം, സുരക്ഷ എന്നിവയ്ക്കായി പത്രസ്വാതന്ത്ര്യം പ്രോത്സാഹിപ്പിക്കൽ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. നീറ്റ് യുജി മെഡിക്കൽ പ്രവേശന പരീക്ഷ ഇന്ന്. ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5 വരെയാണ് പരീക്ഷ. പരീക്ഷ എഴുതുന്നവർ 1.5 മുൻപ് പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തണം. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് 2019 മുതൽ നീറ്റ് പരീക്ഷ നടത്തുന്നത്. പരീക്ഷാർത്ഥികൾ അഡ്മിറ്റ് കാർഡിനൊപ്പം ഏതെങ്കിലും ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖയും കരുതണമെന്ന് ഏജൻസി ആവശ്യപ്പെട്ടു. വോട്ടർ ഐ ഡി, ആധാർ, റേഷൻ കാർഡ് എന്നിവ ഇതിന് ഉപയോഗിക്കാം. 46,000 പരം ടൺ പാചകവാതകവുമായി MD സർവശക്തി എന്ന മാർഷൽ ദ്വീപ് കപ്പൽ ഹോർമൂസ് കടലെടുക്ക് സുരക്ഷിതമായി മറികടന്നു. കപ്പലിലെ 20 ജീവനക്കാരിൽ 18 പേരും ഇന്ത്യക്കാരാണ്. ഈ മാസം 13 കപ്പൽ വിശാഖപട്ടണത്ത് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ ചെന്നൈയിൽ 8 തകർത്തു. ഇന്ന് 2 വൈകിട്ട് 3 സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലാണ് മത്സരം. 2 ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെ അഹമ്മദാബാദിൽ നേരിടും. വൈകിട്ട് 7 മത്സരം. ഈ വർഷത്തെ ICC വനിതാ 2020 ലോകകപ്പ് വനിതാ ടീമിനെ BCCI പ്രഖ്യാപിച്ചു. ഹർമൻപ്രീത് കൌർ ക്യാപ്റ്റനും സ്മൃതി മന്ധാന വൈസ് ക്യാപ്റ്റനുമാണ്. ഇംഗ്ലണ്ടിൽ June 12 ടൂർണമെന്റ് ആരംഭിക്കുന്നത്. July 5 ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിലാണ് ഫൈനൽ മത്സരങ്ങൾ. Group 1 ഇടം നേടിയ ഇന്ത്യയുടെ ആദ്യ മത്സരം June 14 പാകിസ്ഥാനെതിരെയാണ്. 63rd സംസ്ഥാന സീനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് ഇന്ന് കോഴിക്കോട്ട് ആരംഭിക്കും. രാവിലെ മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്യും. May 6 ചാമ്പ്യൻഷിപ്പ്. പുനലൂർ പിറവന്തൂരിലെ ബോയ്സ് ഹോമിൽ പണം മോഷ്ടിച്ചെന്നാരോപിച്ച് 12 കെട്ടിത്തൂക്കി മർദ്ദിച്ചെന്ന പരാതിയിൽ 2 അറസ്റ്റ് ചെയ്തു. വെട്ടിത്തിട്ട ലിവിംഗ് വാട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജിയിലെ പാചകക്കാരൻ റാന്നി വെച്ചുച്ചിറ സ്വദേശി ലിജു, ജീവനക്കാരൻ കുന്നിക്കോട് സ്വദേശി ടോം എന്നിവരെയാണ് പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. പ്രതികളെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ദിവസം അന്തരിച്ച പൊതുപ്രവർത്തകൻ ഡിജോകാപ്പിന്റെ സംസ്കാരം ഉച്ചകഴിഞ്ഞ് കോട്ടയം പാല ചെറുപുഷ്പം പള്ളി സെമിത്തേരിയിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടത്തും. കാറപകടത്തെ തുടർന്ന് ചികിത്സയിലിരിക്കുകയായിരുന്നു ഡിജോകാപ്പിന്റെ അന്ത്യം. കൊട്ടിയൂർ വൈശാഖോത്സവം May 28 നെയ്യാട്ടത്തോടെ ആരംഭിക്കും. വൈശാഖോത്സവത്തിന്റെ ചടങ്ങുകളും തീയതിയും നിശ്ചയിക്കാൻ ഇക്കരെ കൊട്ടിയൂരിൽ ചേർന്ന പ്രക്കോഴത്തിന്റെ തീരുമാനപ്രകാരമാണ് ഉത്സവകാലം നിശ്ചയിച്ചത്. May 23 അക്കരെ കൊട്ടിയൂരിലേക്ക് നീരെഴുന്നള്ളത്ത് നടത്തും. കേരളത്തിൽ പലയിടങ്ങളിലും ബുധനാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മലമ്പുഴ അണക്കെട്ടിന്റെ ഇടതുകര കനാൽ ഷട്ടർ വഴി സെക്കൻഡിൽ 250 ഖനിയടി വെള്ളം ഭാരതപ്പുഴയിലേക്ക് തുറന്നുവിട്ട സാഹചര്യത്തിൽ തീരവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് തൃശൂർ ജില്ലാ ദുരന്ത നിവാരണ വിഭാഗം അറിയിച്ചു. ഭാരതപ്പുഴയിൽ ഇറങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും കൃഷിനാശം ഒഴിവാക്കാൻ മുൻകരുതലെടുക്കണമെന്നും അറിയിപ്പിൽ പറയുന്നു. സംസ്ഥാന ഗവൺമെന്റിന്റെ മലപ്പുറം മുണ്ടേരി വിത്തുൽപാദന കേന്ദ്രത്തിലെ മാന്തോട്ടങ്ങളിൽ വിളവെടുപ്പ് തുടങ്ങി. 33 തരം മാങ്ങകൾ ഫാമിൽ ലഭ്യമാണ്. മുണ്ടേരി കൃഷിഫാമിലെ വിൽപ്പന കേന്ദ്രത്തിൽ നിന്നും ചുങ്കത്തറ മുട്ടിക്കടവ് ജില്ലാ കൃഷിത്തോട്ടത്തിന്റെ ഔട്ട്ലെറ്റിൽ നിന്നും ആവശ്യക്കാർക്ക് ഗുണമേന്മയേറിയ മാങ്ങ നേരിട്ട് വാങ്ങാവുന്നതാണ്. കിലോയ്ക്ക് 50 നിരക്കിലാണ് മാങ്ങ വിൽപ്പന. പരപ്പനങ്ങാടി ഒട്ടുമൽ ബീച്ചിൽ 10 തെരുവുനായ കടിച്ചു. പരിക്കേറ്റ 7 തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലും 3 കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. മലപ്പുറം എടക്കര പുതിയങ്ങാടി ഫുട്ബോൾ മേളയിലെ സംഘർഷത്തോട് ബന്ധപ്പെട്ട് 4 പോത്തുകൽ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ മാസം 28 അഖിലേന്ത്യാ സെവൻസ് ടൂർണമെന്റിന്റെ അവസാന സെമി മത്സരത്തിനൊടുവിലാണ് കാണികൾ ചേരിതിരിഞ്ഞ് സംഘർഷമുണ്ടാക്കിയത്. കണ്ണൂർ അയ്യൻകുന്നിൽ കാട്ടാനശല്യം തടയുന്നതിനായി സ്ഥാപിക്കുന്ന സോളാർ തൂക്കുവേലിയുടെ നിർമ്മാണം ഈ മാസം 31 പൂർത്തിയാക്കും. തൊഴിലാളികളുടെ കുറവ് പരിഹരിക്കാൻ പ്രദേശവാസികളെ വേലി നിർമ്മാണത്തിൽ പങ്കാളികളാക്കാനും ഉന്നതതല അവലോകന യോഗത്തിൽ തീരുമാനിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള ഭരണം ആർക്കെന്ന് നാളെ അറിയാം. വോട്ടെണ്ണൽ 8 ആരംഭിക്കും. പശ്ചിമബംഗാളിൽ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ മുഴുവൻ തെരഞ്ഞെടുപ്പ് നടപടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കി. ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ കേന്ദ്രം പുലർത്തുന്ന ദൃഢനിശ്ചയത്തിന്റെയും നടപടികളുടെയും പ്രതിഫലനമാണ് ഓപ്പറേഷൻ സിന്ദൂർ വിജയമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നീറ്റ് UG മെഡിക്കൽ പ്രവേശന പരീക്ഷ ഇന്ന് ഉച്ചയ്ക്ക് 2 വൈകിട്ട് 5. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: ആകാശവാണി അനന്തപുരി FM 101.9. നമസ്തേ, അനന്തപുരി തുടരുന്നു. ഇനി ഇന്നത്തെ ചോദ്യമാണ്, ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചോളൂ. നേപ്പാളിന്റെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി, നേപ്പാളിന്റെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് ആരാണ് എന്നതാണ് ഇന്നത്തെ ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരം 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം കേൾക്കാം.

0: ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: കാർഷിക മേഖലാ വാർത്തകൾ. മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ മനുരത്ന മനുവർണ നെൽവിത്തുകൾ, മാവിന്റെ 21 ഇനങ്ങളുടെ തൈകൾ, 5 ഇനം പ്ലാവിന്റെ തൈകൾ, മോഹിത് നഗർ ഇനം കവുങ്ങ്, കേരശ്രീ തെങ്ങിൻ തൈ, പേരയ്ക്ക ഇനങ്ങൾ, 4 ഇനം ചാമ്പലെയർ, നാരകം സപ്പോട്ട ഗ്രാഫ്റ്റ്, കുരുമുളക് ലെയർ തൈകൾ, റംബുട്ടാൻ ബഡ്, വേപ്പ്, കറിവേപ്പില, സീതപ്പഴം, നിലക്കടല എന്നിവയുടെ തൈകളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0487-2370726. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠനകേന്ദ്രം നടത്തിവരുന്ന സുരക്ഷിത ഭക്ഷണം നമ്മുടെ അവകാശം എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഈ മാസം 14 ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർക്ക് cel.kau.in/e-learning/reg.php എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പരിശീലന കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാം. ഈ മാസം 24 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 20 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. 9 സെഷനുകളായി തയ്യാറാക്കിയ കോഴ്സ് KAU MOOC പ്ലാറ്റ്ഫോമിലൂടെ പഠിതാവിന്റെ സൌകര്യാർത്ഥം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് നിശ്ചിത ഫീസ് ഈടാക്കി സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് ഈ മാസം 14 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0487-2438566. മണർകാട് റീജിയണൽ പൌൾട്രി ഫാമിൽ 1 ദിവസം പ്രായമായ നല്ലയിനം ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക്. പൊതുജനങ്ങൾക്കും അംഗീകൃത എഗ്ഗർ നഴ്സറികൾക്കും മുൻകൂർ ബുക്കിംഗ് അടിസ്ഥാനത്തിൽ ലഭ്യതയനുസരിച്ച് എല്ലാ ചൊവ്വാഴ്ചകളിലും 1 ദിവസം പ്രായമായ ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങൾ ഫാമിലെ കൌണ്ടറിൽ നിന്ന് വിൽക്കപ്പെടുന്നതാണ്. ബുക്ക് ചെയ്യുന്നതിനായി 0481-2373-7101 എന്ന ഫോൺ നമ്പർ വഴിയോ നേരിട്ടോ ബന്ധപ്പെടാവുന്നതാണ്. പിടക്കോഴി കുഞ്ഞുങ്ങൾ 25 രൂപ നിരക്കിലും പൂവൻ കുഞ്ഞുങ്ങൾ 5 രൂപ നിരക്കിലും വിൽക്കപ്പെടുന്നു. കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡിന്റെ 6 മാസത്തെ തേനീച്ച വളർത്തൽ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. SSLCയോ തത്തുല്യ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയോ ഉള്ള 18-30 ഇടയിൽ പ്രായമുള്ളവർക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. ഫീസ് 30,000 രൂപ. ഇതിനു പുറമെ ഫീൽഡ് ട്രെയിനിങ്ങിന് ചെലവാകുന്ന അധിക തുക അപേക്ഷകർ വഹിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9747-321-760. ഉണക്ക റബ്ബറിൽ നിന്നുള്ള ഉൽപ്പന്ന നിർമ്മാണത്തിൽ റബ്ബർ ബോർഡ് പരിശീലനം നൽകുന്നു. റബ്ബർ കോമ്പൌണ്ടിംഗ്, മോൾഡഡ്, എക്സ്ക്ലൂഡഡ്, കാലൻഡേഡ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, പ്രോസസ് കൺട്രോൾ, വൾക്കനൈസേറ്റ് പരിശോധനകൾ, മാർക്കറ്റിംഗ്, പ്ലാനിംഗ്, കൺട്രോൾ തുടങ്ങിയവ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിശീലനം ഈ മാസം 11 മുതൽ 15 വരെയുള്ള തീയതികളിൽ കോട്ടയത്തുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗിൽ വെച്ച് നടക്കും. പരിശീലനം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9497-487-209. കാർഷിക നിർദ്ദേശം ഇനി പറയുന്നു. കാറ്റിന്റെ വേഗത കൂടുന്നതിനാൽ വാഴകൾക്ക് താങ്ങുകാലുകൾ കൊടുക്കേണ്ടതാണ്. വാഴയിൽ ഇലപ്പുള്ളി രോഗം കാണാൻ സാധ്യതയുണ്ട്. ഈ രോഗം നിയന്ത്രിക്കുന്നതിനായി 20 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് കുളിർക്കെ തളിക്കുക. കുറുനാമ്പ് ബാധിച്ച വാഴകൾ എത്രയും വേഗം മൂടോടെ പിഴുതെടുത്ത് കുഴിച്ചു മൂടുകയോ കത്തിച്ചു കളയുകയോ ചെയ്യണം. വാഴപ്പേനുകളാണ് ഈ വൈറസ് രോഗത്തെ പരത്തുന്നത്. മറ്റു വാഴകളിൽ പകരാതിരിക്കാനായി ഇവയുടെ നിയന്ത്രണം അനിവാര്യമാണ്. മഴക്കാലാരംഭത്തോടെ വാഴകളിൽ കാണുന്ന ഇലപ്പുള്ളി രോഗം വരാതിരിക്കാനായി 12% വീര്യമുള്ള സ്യൂഡോമോണാസ് അല്ലെങ്കിൽ ബോർഡോ മിശ്രിതം തളിക്കുന്നത് നന്നായിരിക്കും. പിണ്ടിപ്പുഴുവിന്റെ ആക്രമണം ഉണ്ടാകാതിരിക്കാനായി തോട്ടത്തിലെ മണ്ണ് കുഴച്ച് കുഴമ്പാക്കി വാഴയുടെ തടയിൽ പുരട്ടണം. മെറ്റാറൈസിയം കുമിൾപൊടി വാഴക്കവളിൽ വിതറിക്കൊടുക്കുന്നത് അവയുടെ ജൈവ നിയന്ത്രണത്തിന് നല്ലതാണ്. വാഴത്തോട്ടത്തിൽ വാഴത്തടകൾ 2 മുറിച്ച് അതിൽ ബിവേറിയ എന്ന മിത്ര കുമിൾ വിതറി കെണിയൊരുക്കിയും കീടത്തെ നിയന്ത്രിക്കാം. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
2: ഇനി നമുക്ക് വടക്കുംനാഥൻ എന്ന ചിത്രത്തിലെ ഈ ഒരു ഗാനം കേൾക്കാം.

0: ഇനി നമുക്ക് ചരിത്രത്തിൽ ഈ ദിവസത്തിന്റെ പ്രാധാന്യം നോക്കാം. ചരിത്രത്തിൽ ഇന്ന്
1: മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ലോകമെമ്പാടും അവബോധം സൃഷ്ടിക്കുന്നതിനായി എല്ലാ വർഷവും മെയ് 3 ലോക പത്രസ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുന്നു. 1993 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയാണ് ഈ ദിനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഭരണകൂടങ്ങൾ പത്രസ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കണമെന്നും മാധ്യമപ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ഈ ദിനം ഓർമ്മിപ്പിക്കുന്നു. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ മാധ്യമപ്രവർത്തനമാണ് ജനാധിപത്യത്തിന്റെ നട്ടെല്ലെന്ന് ഈ ദിവസം ലോകത്തെ ബോധ്യപ്പെടുത്തുന്നു. ഓരോ വർഷവും വ്യത്യസ്തമായ പ്രമേയങ്ങളോടെയാണ് ഈ ദിനം കൊണ്ടാടുന്നത്. ആധുനിക രാഷ്ട്രീയ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇറ്റാലിയൻ ചിന്തകൻ നിക്കോളോ മാക്കിയവെല്ലി 1469 മെയ് 3 ജനിച്ചത്. അദ്ദേഹത്തിന്റെ വിഖ്യാത കൃതിയായ ദി പ്രിൻസ് രാഷ്ട്രീയ തന്ത്രങ്ങളെയും ഭരണരീതികളെയും കുറിച്ച് പുതിയൊരു കാഴ്ചപ്പാട് ലോകത്തിന് നൽകി. നയതന്ത്രജ്ഞൻ, ചരിത്രകാരൻ, എഴുത്തുകാരൻ എന്നീ നിലകളിൽ അദ്ദേഹം നവോത്ഥാന കാലഘട്ടത്തെ സ്വാധീനിച്ചു. അധികാരത്തിന് ധാർമ്മികതയേക്കാൾ പ്രായോഗികതയാണ് വേണ്ടതെന്ന അദ്ദേഹത്തിന്റെ വാദങ്ങൾ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു. ഇസ്രായേലിന്റെ 4-ാമത്തെ പ്രധാനമന്ത്രിയും ലോകത്തിലെ തന്നെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിമാരിൽ ഒരാളുമായിരുന്നു ഗോൾഡ മേയർ. 1898 മെയ് 3 ഉക്രൈനിലാണ് അവർ ജനിച്ചത്. ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ രൂപീകരണത്തിൽ നിർണായക പങ്കുവഹിച്ച അവരെ ഇസ്രായേൽ രാഷ്ട്രീയത്തിലെ ഉരുക്കുവനിത എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഡിജിറ്റൽ ചരിത്രത്തിലെ കൗതുകകരമായ ഒരു സംഭവം നടന്നത് 1978 മെയ് 3. ആധുനിക ഇന്റർനെറ്റിന്റെ മുൻഗാമിയായ അർപ്പാനെറ്റിലൂടെ ആദ്യത്തെ അനാവശ്യമായ ബഹുജന ഇമെയിൽ അയക്കപ്പെട്ടു. ഒരു കമ്പ്യൂട്ടർ കമ്പനിയുടെ മാർക്കറ്റിംഗ് പ്രതിനിധിയാണ് തന്റെ ഉൽപ്പന്നത്തെക്കുറിച്ച് 400 ഒരേ സമയം സന്ദേശം അയച്ചത്. ഇത് അക്കാലത്ത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി. ഇന്ന് നാം നേരിടുന്ന ഇമെയിൽ സ്പാമുകളുടെ തുടക്കം ഈ ദിവസമായിരുന്നു. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് 1913 മെയ് 3. ദാദാസാഹേബ് ഫാൽക്കെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മുഴുനീള നിശബ്ദ ചിത്രമായ രാജാ ഹരിശ്ചന്ദ്ര മുംബൈയിലെ കൊറോണേഷൻ സിനിമയിൽ പ്രദർശിപ്പിച്ചു. ഇതോടെ ഭാരതീയ ചലച്ചിത്ര വ്യവസായത്തിന് ഔദ്യോഗികമായ തുടക്കമായി. പുരാണ കഥയെ ആസ്പദമാക്കി നിർമ്മിച്ച ഈ ചിത്രം ജനങ്ങൾക്കിടയിൽ വലിയ തരംഗം സൃഷ്ടിച്ചു. ഇന്ത്യൻ സിനിമയുടെ വളർച്ചയുടെ അടിസ്ഥാന ശിലപാകിയത് ഈ ദിവസമാണ്. ഇന്ത്യയുടെ 3-ാമത്തെ രാഷ്ട്രപതിയും പ്രമുഖ വിദ്യാഭ്യാസ പണ്ഡിതനുമായിരുന്ന ഡോക്ടർ സക്കീർ ഹുസൈൻ 1969 മെയ് 3 അന്തരിച്ചത്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി കൂടിയാണ് അദ്ദേഹം. ജാമിയ മില്ലിയ ഇസ്ലാമിയ സർവകലാശാലയുടെ സ്ഥാപകരിലൊരാളായ അദ്ദേഹം ഭാരതരത്ന നൽകി രാജ്യം ആദരിച്ച വ്യക്തിത്വമാണ്. ഗാന്ധിയൻ മൂല്യങ്ങളിൽ ഉറച്ചു വിശ്വസിച്ചിരുന്ന അദ്ദേഹം ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ മുഖമായിരുന്നു. 1897 ഫെബ്രുവരി 8 അദ്ദേഹത്തിന്റെ ജനനം. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയും നയതന്ത്രജ്ഞനുമായിരുന്ന വി കെ കൃഷ്ണമേനോൻ ജനിച്ചത് 1896 മെയ് 3 തലശ്ശേരിയിലാണ്. ഇന്ത്യയുടെ മുൻ പ്രതിരോധ മന്ത്രിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ വലംകൈയുമായിരുന്നു അദ്ദേഹം. ഐക്യരാഷ്ട്രസഭയിൽ കാശ്മീർ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം നടത്തിയ 7:48 നീണ്ട പ്രസംഗം ഇന്നും ഒരു റെക്കോർഡായി നിലനിൽക്കുന്നു. ഐക്യരാഷ്ട്രസഭയിലെ സിംഹം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെട്ടത്. ഇന്ത്യൻ സൈന്യത്തെ ആധുനികവൽക്കരിക്കുന്നതിലും സൈനിക സ്കൂളുകൾ സ്ഥാപിക്കുന്നതിലും അദ്ദേഹം വലിയ പങ്കുവഹിച്ചു. ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസ നടി നർഗീസ് ദത്ത് 1981 മെയ് 3 അന്തരിച്ചത്. പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യത്തെ സിനിമാ നടി കൂടിയാണ് അവർ. ലോകപ്രശസ്തനായ ആത്മീയ ഗുരുവും ചിന്മയ മിഷൻ സ്ഥാപകനുമായ സ്വാമി ചിന്മയാനന്ദൻ 1916 മെയ് 3 എറണാകുളത്താണ് ജനിച്ചത്. ഭഗവത്ഗീതയുടെയും ഉപനിഷത്തുകളുടെയും സന്ദേശം സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ അദ്ദേഹം തന്റെ ജീവിതം ഉഴിഞ്ഞുവെച്ചു. ബാലകൃഷ്ണ മേനോൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പൂർവാശ്രമത്തിലെ പേര്.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
0: നമസ്തേ അനന്തപുരിയിൽ. ഇനി
3: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
4: ടേസ്റ്റിനു വേണ്ടി ആരോഗ്യം ടോസ് ചെയ്യരുത്. ജീവിതം കൈപ്പുള്ളതാക്കുമെങ്കിൽ നാവിലെ രുചി കൊണ്ട് എന്ത് പ്രയോജനം? ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ആരണ്യകം, കോവിൽ നട, മണ്ണന്തല.
5: ആയുരാരോഗ്യത്തിൽ ഇന്ന് ജലദോഷം അഥവാ കോമൺ കോൾഡ്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് ഡോക്ടർ ഗണേഷ് നാരായണൻ സംസാരിക്കുന്നു.
6: ജലദോഷം വരാത്തവരായി ആരും തന്നെ നമുക്കിടയിൽ കാണുകയില്ല.

0: അല്ലെങ്കിൽ തണുപ്പ് തട്ടിയാൽ ജലദോഷം വരും, തണുത്ത വെള്ളം കുടിച്ചാൽ ജലദോഷം വരും എന്നൊക്കെ. ജലദോഷം വരുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം വൈറസ് അണുബാധയാണ്. എന്നാൽ കാലാവസ്ഥ മാറ്റം, മഴ, തണുപ്പ് എന്നിവയൊന്നും ജലദോഷത്തിന്റെ നേരിട്ടുള്ള കാരണങ്ങളല്ല. പക്ഷേ അത്തരം സാഹചര്യങ്ങൾ ശരീരത്തിന്റെ പ്രതിരോധ ശക്തി കുറയുമ്പോൾ വൈറസുകൾ എളുപ്പത്തിൽ അണുബാധ ഉണ്ടാക്കുന്നു. തുമ്മൽ, മൂക്കൊലിപ്പ്, മൂക്കടപ്പ്, തൊണ്ടവേദന, കണ്ണിൽ നിന്നും വെള്ളം വരിക, തലവേദന, പനി, ശരീരവേദന, ക്ഷീണം തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഈ രോഗത്തിൽ സാധാരണയായി കണ്ടുവരുന്നു. ജലദോഷം ഒരു ഗുരുതര രോഗമാണോ? നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചികിത്സ ഒന്നും ചെയ്തില്ലെങ്കിലും ഒരാഴ്ച കൊണ്ട് തനിയെ മാറുന്ന രോഗമാണ് ജലദോഷം. അതുകൊണ്ട് തന്നെ ഇതൊരു ഗുരുതര സ്വഭാവമുള്ള രോഗമല്ല. എന്നിരുന്നാലും രോഗപ്രതിരോധ ശേഷി കുറവുള്ള ആളുകളിൽ, കിടപ്പ് രോഗികളിൽ, മറ്റ് ഗുരുതര രോഗങ്ങൾ ഉള്ള ആളുകളിലൊക്കെ ചിലപ്പോൾ ജലദോഷം, ന്യൂമോണിയ പോലുള്ള സങ്കീർണതകൾ ഉണ്ടാക്കാറുണ്ട്. അതിനൊരു ഉദാഹരണമാണ് COVID-19 വൈറസ് ബാധ. ഈയിടെയായി സ്കൂൾ കുട്ടികളിലും ധാരാളമായി ജലദോഷം വന്ന് ന്യൂമോണിയ പോലുള്ള സങ്കീർണതകൾ ഉണ്ടാക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ജലദോഷം ഒരു പകർച്ചവ്യാധിയാണോ? അതെ, ജലദോഷം ഒരു പകർച്ചവ്യാധി കൂടിയാണ്. സ്കൂളുകൾ പോലുള്ള ജനസാന്ദ്രത കൂടിയ സ്ഥലങ്ങളിൽ ജലദോഷം പകരാം. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും പുറപ്പെടുന്ന ചെറിയ തുള്ളികളിൽ കൂടിയാണ് വൈറസ് പകരുന്നത്. അതുകൊണ്ട് തന്നെ ജലദോഷമുള്ള ആളുകൾ ഒരു മാസ്ക് ധരിച്ച് ആളുകൾക്കിടയിൽ പോകുവാൻ ശ്രദ്ധിക്കുക. ജലദോഷം വന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മതിയായ വിശ്രമം തന്നെയാണ്. ഈ സമയത്ത് നമ്മുടെ വ്യാധിക്ഷമതയും ശരീരബലവും കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ദഹിക്കാൻ എളുപ്പമുള്ളതും കട്ടി കുറഞ്ഞതുമായ ആഹാര പദാർത്ഥങ്ങൾ കഞ്ഞിയായോ സൂപ്പായോ കഴിക്കുക. ചൂടുവെള്ളം ധാരാളം കുടിക്കുക. ത്രിഫല ചൂർണം വെള്ളത്തിൽ തിളപ്പിച്ച് ചെറിയ ചൂടോടെ തൊണ്ട ഗാർഗിൾ ചെയ്യുന്നത് തൊണ്ടവേദനയിൽ നിന്നും തൊണ്ടടപ്പിൽ നിന്നും ആശ്വാസം നൽകുന്നു. മൂക്കടപ്പുള്ള സമയത്ത് രാസ്നാദിപൊടിയിട്ട് ആവി പിടിക്കുന്നത് വളരെയധികം പ്രയോജനം ചെയ്യുന്നു. ദശമൂല കടുത്രയം കഷായം, ഏലാകണാദി കഷായം, വാശാരിഷ്ടം എന്നീ മരുന്നുകൾ വൈദ്യനിർദ്ദേശപ്രകാരം ഉപയോഗിക്കാം. പനി, കഫത്തോടുകൂടിയ ചുമ, ശ്വാസം മുട്ടൽ, ഒരാഴ്ച കഴിഞ്ഞിട്ടും വിട്ടുമാറാത്ത ജലദോഷം എന്നിവ ഉണ്ടെങ്കിൽ വൈദ്യസഹായം തേടുക. ജലദോഷം വരാതെയിരിക്കാൻ എന്തൊക്കെ ചെയ്യണം? കൈകൾ ഇടയ്ക്കിടെ സോപ്പിട്ട് കഴുകുക. വ്യക്തി ശുചിത്വം പാലിക്കുക. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും വായയും മൂക്കും മൂടുക. രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനായി സമീകൃത ആഹാരവും വ്യായാമവും ശീലിക്കുക. മതിയായ ഉറക്കം ഉറപ്പുവരുത്തുക. ആൾക്കൂട്ടത്തിൽ പോകുമ്പോൾ മാസ്ക് ധരിക്കുക.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് ജലദോഷം അഥവാ കോമൺ കോൾഡ്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ഗണേശ് നാരായണൻ.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
3: ഇനി നമുക്കൊരു ഗാനം കേൾക്കാം. ദേവദൂതൻ എന്ന ചിത്രത്തിനു വേണ്ടി P. ജയചന്ദ്രനും ചിത്രയും പാടിയത്, കൈതപ്രത്തിന്റെ രചനയും വിദ്യാസാഗറിന്റെ സംഗീതവും.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: എന്റെ ഭാര്യക്ക് ഇനി ഇത് മതി, ഫുൾ MRT വാങ്ങും.
3: അതെ ഏട്ടാ,
2: അറിഞ്ഞില്ലേ നമ്മുടെ MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
3: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ?
2: സ്ഥലം മറക്കണ്ട, നമ്മുടെ MRT മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: ഇനി നമുക്ക് മാളൂട്ടി എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. വേണുഗോപാലും സുജാതയും പാടിയത്. രചന പഴവിള്ള രമേശൻ, സംഗീതം ജോൺസൺ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: തൊഴിൽ ദർശനം.
3: അലിയാവർ ജംഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഡിസബിലിറ്റീസ് വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 25 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും. റീഹാബിലിറ്റേഷൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് 2, ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് 2, ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പതോളജിസ്റ്റ് 2, ഏർലി ഇന്റർവെൻഷനിസ്റ്റ് 2, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ 4, ഫിസിയോതെറാപ്പിസ്റ്റ് 2, നേഴ്സ് 1, ട്രെയിൻഡ് കെയർ ഗീവർ 6 ഒഴിവ്, ആയ അല്ലെങ്കിൽ ക്ലീനർ 2, ആക്ടിവിറ്റി ടീച്ചർ പാർട്ട് ടൈം 2. അപേക്ഷാ ഫോം പൂരിപ്പിച്ച് 300 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് സഹിതം അഭിമുഖത്തിൽ പങ്കെടുക്കണം. അഭിമുഖ തീയതി മുംബൈയിൽ മെയ് 7, അഹമ്മദാബാദിൽ മെയ് 8. സ്ഥലങ്ങൾ മുംബൈ AYJNISHD ബാന്ദ്ര വെസ്റ്റ് റെക്ലമേഷൻ മുംബൈ, അഹമ്മദാബാദ് കോമ്പോസിറ്റ് റീജിയണൽ സെന്റർ ഫോർ സ്കിൽ ഡെവലപ്മെന്റ് റീഹാബിലിറ്റേഷൻ ആൻഡ് എംപവർമെന്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് CRC അഹമ്മദാബാദ്. വെബ്സൈറ്റ് വിലാസം https://AYJNISHD.NIC.IN. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://AYJNISHD.NIC.IN. ഡൽഹി ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൌണ്ട്സ് ഓഫ് ഇന്ത്യ CMA പ്രൊഫഷണൽ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 ഒഴിവുണ്ട്. യോഗ്യത: ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൌണ്ട്സ് ഓഫ് ഇന്ത്യയിൽ അസോസിയേറ്റ് മെമ്പർ, 3 വർഷത്തെ പ്രവൃത്തി പരിചയം, പ്രായം 35 വയസ്സ്, കവിയരുത്. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://ICMAI.IN. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://ICMAI.IN. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് 5. ഡൽഹി ആസ്ഥാനമായുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ NTPC ലിമിറ്റഡിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 250 ഒഴിവുണ്ട്. യോഗ്യത: മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ BE BTECഉം 40 MW അതിനു മുകളിലോ ശേഷിയുള്ള പവർ സ്റ്റേഷനുകളിൽ ഓപ്പറേഷൻ അല്ലെങ്കിൽ മെയിന്റനൻസിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയവും, പ്രായം 35 വയസ്സ്, കവിയരുത്. വനിതകൾക്കും വിമുക്ത ഭടന്മാർക്കും ഭിന്നശേഷിക്കാർക്കും SC ST വിഭാഗക്കാർക്കും ഫീസില്ല. മറ്റുള്ളവർ 500 രൂപ ഓൺലൈനായോ SBI ബ്രാഞ്ചുകൾ മുഖേനയോ അടയ്ക്കണം. വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് 7. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://ntpc.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://ntpc.co.in. ബാങ്ക് ഓഫ് ബറോഡയിൽ ക്ലറിക്കൽ കേഡറിലുള്ള തസ്തികകളിലേക്ക് കായിക താരങ്ങൾക്ക് അപേക്ഷിക്കാം. 30 ഒഴിവുണ്ട്. ക്രിക്കറ്റ്, കബഡി, ടേബിൾ ടെന്നീസ്, ഫുട്ബോൾ എന്നീ ഇനങ്ങളിലൊന്നിൽ മികവ് തെളിയിച്ചവർക്കാണ് അവസരം. വനിതകൾക്ക് 6 ഒഴിവ് നീക്കിവച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ യോഗ്യത: ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം. കായിക യോഗ്യത: അന്തർദേശീയ, ദേശീയ, അന്തർ സർവകലാശാല ടൂർണമെന്റ് മത്സരങ്ങളിലോ ദേശീയ സ്കൂൾ സ്പോർട്സ് ഗെയിംസിലോ ഖേലോ ഇന്ത്യ സർവകലാശാല യൂത്ത് ഗെയിംസ് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് പാരാ ഗെയിംസുകളിലോ പങ്കാളിത്തം അല്ലെങ്കിൽ മെഡൽ നേട്ടം ഉള്ളവരായിരിക്കണം. പ്രായം 20-28 വയസ്സിനും ഇടയിൽ. അപേക്ഷാ ഫീസ് വനിതകൾക്കും വിമുക്ത ഭടന്മാർക്കും 175 രൂപ, മറ്റുള്ളവർക്ക് 875 രൂപ. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് 12. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://bankofbaroda.bank.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://bankofbaroda.bank.in.
2: തൊഴിൽ ദർശനം.
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
4: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
5: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കാർ പാർക്കിംഗ് ലഭ്യമാണ്.
4: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
6: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
7: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
6: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
8: ഇനി നമുക്കൊരു ഗാനം കേൾക്കാം. കൽക്കട്ട ന്യൂസ് എന്ന ചിത്രത്തിന് വേണ്ടി ചിത്ര പാടിയത്, രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം ഡെബ് ജ്യോതി മിശ്ര.

0: ഹലോ, ഒരു ഇമ്പോർട്ടൻ്റ് അനൗൺസ്മെൻ്റ് ഉണ്ട്. നമ്മുടെ മുതലാളി ഒരു ബാറിലേക്ക് കയറുകയാണ്. കിഡ്നി, ലിവർ, ഹാർട്ട് മുതലായ അവയവങ്ങൾ ജാഗ്രത പാലിക്കണം.
1: ആ ബ്രെയിൻ ഉണർന്നോ?
2: ഓ, ഒന്നും പറയണ്ട എന്റെ ഹാർട്ടേ. ഇന്നലെ ആ ചെറുക്കൻ എന്തോ വലിച്ചു കയറ്റി, എന്റെ ബോധം മുഴുവനും പോയി.
1: എന്റെ പൊന്നു ബ്രെയിൻ കുട്ടാ, അവനോട് പറ ഇങ്ങനെ ഓരോന്ന് കുടിച്ചും വലിച്ചും കയറ്റിയാൽ എനിക്കിങ്ങനെ അധിക കാലം ഹാർട്ട് ബീറ്റ് അടിക്കാൻ പറ്റത്തില്ല.

0: ഇങ്ങനെ പോയാ ഞാൻ ഇവനൊരു സൈലന്റ് അറ്റാക്ക് അങ്ങ് കൊടുക്കും.
1: അതൊക്കെ ഒരു കാലമല്ലേ, പണ്ട് മുതലാളി ഫിറ്റ്നസ് നോക്കിയിരുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും നല്ല സുഖമായിരുന്നു. ആവശ്യത്തിന് ശുദ്ധവായു, വെജിറ്റേറിയൻ ഭക്ഷണം, വയറും കുടലുമൊക്കെ എന്ത് പെട്ടെന്നാ ഭക്ഷണം ദഹിപ്പിച്ചുകൊണ്ടിരുന്നത്.
2: പിന്നെ മിസ്റ്റർ ഹാർട്ട്, ഒരു സ്ട്രെസ് ഉടനെ വരുന്നുണ്ട്. മുതലാളി അടയ്ക്കാനുള്ള ലോണിനെ പറ്റി ചിന്തിക്കുന്നുണ്ട്. അഡ്രിനാലിനും കോർട്ടിസോളും ഓൺ ദ വേ ആണ്. ഹാർട്ട് ഇച്ചിരി വേഗത്തിലടിച്ചോ, മുതലാളിക്ക് സ്ട്രെസ് കൂട്ടാനുള്ളതാണ്.
0: എന്റെ പൊന്നെ, എന്റെ ബ്രെയിൻ ചേട്ടാ, അവനോട് പറ ആ കിഡ്നിയും കരളും അവിടെ കിടന്ന് ചക്രശ്വാസം വലിക്കുക. ഇതൊക്കെ എത്ര കാലം ഉണ്ടാവുമെന്ന് പോലും അറിയില്ല. മാത്രമല്ല, ഒടുക്കത്തെ പഞ്ചസാരയും ഇൻസുലിൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പാൻക്രിയാസ് കിടക്കുന്ന കിടപ്പ് കണ്ടോ.
3: പാൻക്രിയാസ് മാത്രോ? പൂ പോലെ ഇരുന്ന ലിവറാണ് ഞാൻ. ഇപ്പോ ഉള്ള അഴുക്കും കൊഴുപ്പും കയറി ഒരു വകയ്ക്കും കൊള്ളാതായി.
4: ദേ വരുന്നു ചിക്കൻ ചില്ലി, അതും പൊറോട്ടയുടെ കൂടെ. ഇതൊക്കെ ഞാൻ എപ്പോ ദഹിപ്പിച്ചു തീർക്കാനാണ്. ഓ, ഇവൻ ഓരോ 15 മിനിറ്റും ഇടവിട്ട് തിന്നുന്ന ഓരോ ജങ്ക് ഫുഡും ഞാൻ ദഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു റെസ്റ്റ് വേണ്ടേ?
1: ഒരു ശ്വാസകോശം എന്ന നിലയിൽ എന്നെ കൊണ്ട് ആവുന്നതുപോലെ ഞാൻ പണിയെടുക്കുന്നുണ്ട്. ഹൃദയത്തെ പോലെ തന്നെ ഞാനും ഒരായുസ് മുഴുവൻ റെസ്റ്റ് ഇല്ലാതെ പണിയെടുക്കുകയാണ്. അതിനിടയിൽ ഈ പുകയും നിക്കോട്ടിനുമൊക്കെ വലിച്ചു കയറ്റുന്നത് എനിക്കൊരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുകൂടി മുതലാളിയുടെ സമക്ഷത്ത് പറയണം.
2: നിങ്ങളുടെ പരാതി എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഏതോ ഒരു പെണ്ണ് പണ്ട് ഇട്ടേച്ചു പോയി എന്ന് പറഞ്ഞ് തുടങ്ങിയ കൂടിയാണ്. എല്ലാത്തിനും കാരണം ഈ ഹൃദയമാണ്.
0: ഞാനെന്ത് ചെയ്തു?
2: ഞാൻ അവനോട് പലതവണ പറഞ്ഞതാ, ഹൃദയം കൊണ്ട് പ്രേമിക്കരുത്, തലച്ചോറ് കൊണ്ട് പ്രേമിക്കാൻ. അവനാണെങ്കിൽ ഹൃദയം കൊണ്ട് പ്രേമിച്ചു, അവൾ പോയത് താങ്ങാൻ അവന് കഴിഞ്ഞൂല്ല.
0: അതെ, രക്തം പമ്പ് ചെയ്യുക എന്നതാണ് എന്റെ ജോലി. എനിക്കിങ്ങനെ ഓവർ ഇമോഷൻ തരുന്നത് കൊണ്ടല്ലേ എനിക്ക് കൃത്യമായ രക്തം പമ്പ് ചെയ്യാൻ പറ്റാത്തത്. അല്ലെങ്കിൽ തന്നെ എല്ലാ ഹൃദയവും ലോലന്മാരാണ്. നമുക്കങ്ങനെ സങ്കടമൊക്കെ കണ്ട് നിങ്ങൾ തലച്ചോറിനെ പോലെ ലോജിക്കൊന്നും നോക്കിയിരിക്കാൻ പറ്റത്തില്ല.
2: ഞാൻ അങ്ങനെ ലോജിക്ക് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇത്രയും കാലം നിങ്ങളെല്ലാവരും ജീവിച്ചത്. ഇയാളുടെ ടോക്സിക് ബിഹേവിയറാണ് എല്ലാത്തിനും കാരണമെന്ന് പറഞ്ഞ് ഞാൻ സിഗ്നൽ കൊടുക്കാൻ നോക്കി. അപ്പോ അയാൾക്ക് യാതൊന്നും വേണ്ട പോലും.
0: ഇവൻ ഇങ്ങനെ എനിക്ക് ഓവർ പണി തന്നാൽ ഒരു ദിവസം ഞാൻ അങ്ങ് ഇട്ടിട്ട് പോവും.
2: എന്നെ കൊണ്ടാവുന്നത് പോലെ ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കി. ടെസ്റ്റോസ്റ്റിറോൺ കയറി, ഈഗോ ഹോർമോൺ അടിച്ചിരിക്കുകയാണ്.
0: അയ്യോ, ഞാൻ ഇപ്പൊ തീരുമേ.
3: ഹൃദയത്തിന്റെ നിലവിളിയല്ലേ കേട്ടത്?
4: എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല.
2: അതെ, അമിത മദ്യപാനം ശരിയാക്കാൻ ഒരു ലോഡ് സംഭാരം വരുന്നുണ്ട്.
4: സംഭാരത്തിലൊന്നും നിൽക്കൂല മോനെ, ഇത് സംഹാരത്തിലേ നിൽക്കൂ. അവസാന ശ്രമമാണ്. ചിലപ്പോ മൂക്കിലൂടെയും വായിക്കൂടെയും ഒക്കെ രക്തം വരും. ശരീരത്തിന് വേണ്ടാത്തതൊക്കെ പുറത്തേക്ക് ആഞ്ഞു തള്ളിക്കോ. ഹോ, എന്തു പറ്റി? എന്താരും ഒന്നും മിണ്ടാത്തത്? ദേ, ശ്വാസകോശം അനങ്ങുന്നില്ല. മുതലാളിയെ ഉണർത്താൻ വേണ്ടി ആരോ നെഞ്ചിലിടിക്കുന്നുണ്ട്.
0: എന്നെ ഇനി ഇടിച്ചിട്ട് ഒരു കാര്യമില്ല. CPR കിട്ടി ഉണരാനുള്ള ശക്തിയെല്ലാം പോയി.
2: ഓ, ഞാനും തോറ്റു. ഇത് അപകടത്തിലേക്കാണ് പോകുന്നതെന്ന് അവനെ ഞാൻ പരമാവധി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. വിധിയുണ്ടെങ്കിലേ മറ്റൊരു ജന്മത്തിൽ നമുക്ക് ആരോഗ്യം നോക്കുന്ന ഒരുത്തന്റെ ശരീരത്തിൽ തലച്ചോറായും ലിവറായും പുനർജനിക്കാം.
3: ഈ അവസാന നിമിഷത്തിൽ പറയാൻ പാടുണ്ടോന്ന് എനിക്കറിയില്ല. വയറുചേട്ട, എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടായിരുന്നു. നിങ്ങളെ വിവാഹം കഴിക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു.
4: എന്റെ പൊന്ന് കരളെ, ചാവാൻ നേരത്താണോ നീ പ്രേമം തുറന്നു പറയുന്നത്? നല്ല സമയം. ആ, ദൈവം അവനെ മനുഷ്യനായി ജനിപ്പിച്ചു, എല്ലാ സൗഭാഗ്യങ്ങളും നൽകി, നല്ല ആരോഗ്യം നൽകി. ഇനിയും ആയുസ് നിൽക്കെ ഒരുപിടി ചാരമായി മൺകലത്തിൽ ഒതുങ്ങി നദിയിലൊഴുകാനാണ് യോഗം. ആരോഗ്യം കാത്തുസൂക്ഷിക്കുന്ന ഒരാളുടെ ശരീരത്തിൽ പുനർജനിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദഹിപ്പിക്കാൻ പറ്റാത്ത ചില്ലി ചിക്കൻ, നിനക്കുമാപ്പ്.
5: പിന്നണിയിൽ സന്ദീപ് സുരേഷ്, സുഷമാനിൽ, ബിജു കലുവാതക്കൽ, വിനോദ് കല്ലറ, വിഷ്ണുമോഹൻ, രചന ആശിഷ് മോഹൻദാസ്.
6: കണ്ടതും കേട്ടതുമാണ് ഇതുവരെ കേട്ടത്.
7: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
8: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
9: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: ഇനിയൊരു ഗാനം കേൾക്കാം. വെള്ളിത്തിര എന്ന ചിത്രത്തിനു വേണ്ടി ഹരിഹരനും ചിത്രയും പാടിയത്. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം അൽഫോൺസ്.

0: ഏവിയേഷൻ രംഗത്തെ ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം?
1: എങ്കിൽ നിങ്ങളുടെ തീരുമാനം 18 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അയോട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെയാകട്ടെ. അയോട്ട ക്യാബിൻ ക്രൂ, അയോട്ട എയർപോർട്ട് മാനേജ്മെന്റ്, BBA, BCOM+ അയോട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം. വിഷൻ സ്കൂൾ

ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറന്റ് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പള്ളി ഏജൻസീസിൽ എസികൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: പ്രസാർഭാരതി ചെയർമാനായി പ്രശസ്ത ഗാനരചയിതാവും എഴുത്തുകാരനുമായ പ്രസൂൺ ജോഷിയെ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം നിയമിച്ചു. പരസ്യം, സാഹിത്യം, കല, സിനിമ എന്നീ മേഖലയിൽ ശ്രദ്ധേയനായ വ്യക്തിയാണ് ജോഷിയെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ 3 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെയും പരിസരങ്ങളിൽ ആളുകൾ കൂട്ടം ചേരുന്നത് വിലക്കി ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ ഉത്തരവ്. ഇന്ന് വൈകിട്ട് 6 മുതൽ മെയ് 5 രാവിലെ 9 വരെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ 200 മീറ്റർ ചുറ്റളവിലാണ് നിരോധന ഉത്തരവ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന നീറ്റ് യുജി മെഡിക്കൽ പ്രവേശന പരീക്ഷ ഇന്ന്. പരീക്ഷാർത്ഥികൾ അഡ്മിറ്റ് കാർഡിനോടൊപ്പം

ഏതെങ്കിലും ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖയും കരുതണമെന്ന് ഏജൻസി ആവശ്യപ്പെട്ടു. കാട്ടാന ശല്യം തടയുന്നതിന് കണ്ണൂർ അയ്യൻകുന്നിൽ സ്ഥാപിക്കുന്ന സോളാർ തൂക്കുവേലിയുടെ നിർമ്മാണം ഈ മാസം 31-നകം പൂർത്തിയാക്കും. തൊഴിലാളികളുടെ കുറവ് പരിഹരിക്കാൻ പ്രദേശവാസികളെ വേലി നിർമ്മാണത്തിൽ പങ്കാളികളാക്കാനും ഉന്നതതല അവലോകന യോഗത്തിൽ തീരുമാനിച്ചു. കോഴിക്കോട് JDT ഇസ്ലാം സ്കൂളിലെ സ്ട്രോങ് റൂമിന് സമീപത്തെ മുറി തുറന്ന സംഭവം ചട്ടലംഘനമല്ലെന്ന ഉത്തരവ് ലഭിച്ചിട്ടില്ലെന്ന് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ. വീഴ്ച വരുത്തിയ വരണാധികാരികൾക്കെതിരെ നിയമ നടപടി തുടരുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. മലപ്പുറം എടക്കര പുതിയങ്ങാടി ഫുട്ബോൾ മേളയിലെ സംഘർഷത്തോട് ബന്ധപ്പെട്ട് 4 പേരെ പോത്തുകൽ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ മാസം 28-ന് അഖിലേന്ത്യാ സെവൻസ് ടൂർണമെന്റിന്റെ അവസാന സെമി മത്സരത്തിനൊടുവിലാണ് കാണികൾ ചേരിതിരിഞ്ഞ് സംഘർഷമുണ്ടാക്കിയത്. പുനലൂർ പിരവന്തൂരിലെ ബോയ്സ് ഹോമിൽ പണം മോഷ്ടിച്ചെന്നാരോപിച്ച് 12-കാരനെ കെട്ടിത്തൂക്കി മർദ്ദിച്ചെന്ന പരാതിയിൽ 2 പേർ അറസ്റ്റിൽ. വെട്ടിത്തിട്ട ലിവിംഗ് വാട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജിയിലെ പാചകക്കാരൻ റാന്നി വെച്ചുച്ചിറ സ്വദേശി ലിജു, ജീവനക്കാരൻ കുന്നിക്കോട് സ്വദേശി ടോം എന്നിവരെയാണ് പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 3:30 സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയും 2 മത്സരത്തിൽ അഹമ്മദാബാദിൽ വൈകിട്ട് 7:30 ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെയും നേരിടും.

നമസ്തേ അനന്തപുരിയിൽ. ഇനി ഇന്നത്തെ ചോദ്യവും അതിന്റെ ഉത്തരവുമാണ്. ചോദ്യം ഇതായിരുന്നു, നേപ്പാളിന്റെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് ആരാണ് എന്നതായിരുന്നു ഇന്നത്തെ ചോദ്യം. ശരി ഉത്തരം ബലേന്ദ്ര ഷാ. നേപ്പാൾ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണ് ഇദ്ദേഹം.

0: 9 1 6 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
4: ഇനി കാലം സാക്ഷി.
5: നടിയും റേഡിയോ പ്രക്ഷേപകയുമായിരുന്ന രാജകുമാരി 1942 മെയ് 7 തിരുവനന്തപുരത്ത് ജനിച്ചു. ചെറുപ്പത്തിൽ തന്നെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിരുന്ന രാജകുമാരി തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിലെ പഠനത്തിന് ശേഷം KPIC നാടക ട്രൂപ്പിൽ സജീവമായി. ഉമ്മ എന്ന ചിത്രത്തിൽ ഉമ്മറിന്റെ നായികയായിട്ടാണ് ചലച്ചിത്രത്തിലേക്ക് വരുന്നത്. അതിനുശേഷം ചെമ്മീൻ തുടങ്ങി നിരവധി സിനിമകളിൽ വേഷമിട്ടു. പിന്നീട് ആകാശവാണിയിൽ ജോലിയിൽ പ്രവേശിച്ച രാജകുമാരിക്ക് 1990 പ്രക്ഷേപണ കലയ്ക്കുള്ള കേരള സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ചു. ബാലലോകം, നാടകം തുടങ്ങി നിരവധി റേഡിയോ പരിപാടികളിൽ ശബ്ദം നൽകിയിരുന്ന രാജകുമാരി നിരവധി സിനിമകളിലെ കഥാപാത്രങ്ങൾക്കും ശബ്ദം നൽകി. 2012 മെയ് 7 രാജകുമാരി അന്തരിച്ചു. ചെമ്മീനിലെ അഭിനയത്തെക്കുറിച്ച് ഓർക്കുകയാണ് രാജകുമാരി.
6: ചെമ്മീനിലെ അഭിനയം രാമുക്കാരിയായിട്ട് ഞാൻ മറ്റുള്ളവരുടെ ഡയറക്ഷനിലും അഭിനയിച്ചതിൽ വ്യത്യസ്തമായി രാമുക്കാരിയായിട്ടും ബെർട്ടലി എന്ന് പറഞ്ഞിട്ടൊരു സായിപ്പുമായിരുന്നു എൻ്റെ ക്യാമറ. അവർ മേക്കപ്പ് ഒന്നും ചെയ്യാൻ സമ്മതിച്ചില്ല. പിന്നെ ഒറിജിനലായിട്ടുള്ള ഡ്രസ്സുകളാണ്, കൈലിയും മുണ്ടും ബ്ലൗസും ഒക്കെ ആയിരുന്നു. അഭിനയം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഞാനും അവരും കൂടെ വഴക്കുകൂടുന്ന ഒരു രംഗമുണ്ട് നമ്മുടെ അടൂർ പങ്കജവും കൂടെ. അപ്പം ഇവരാണ് ഈ പെണ്ണിനെ ചീത്തയാക്കുന്നത് എന്നൊക്കെ ഞാൻ പറയുമ്പം അതൊക്കെ നമ്മൾ നാടകത്തിലൊക്കെ അഭിനയിച്ച ഞങ്ങൾ ഡയലോഗ് ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യും, പക്ഷെ ആ മുഖത്ത് വരുന്ന എക്സ്പ്രഷനൊക്കെ രാമു പറഞ്ഞു തരും. പോരാ, കുറച്ചും കൂടെ ദേഷ്യം വരണം, അതുപോലെ അത് അത്രയും വേണ്ട, അങ്ങനെ നല്ലപോലെ അദ്ദേഹം പറഞ്ഞു തരുമായിരുന്നു. എടുക്കുന്നതൊക്കെ നമുക്കൊരു എന്താ പറയണത്, ഒരു വലിയ അതുല്യനായ ഡയറക്ടർ ആയിരുന്നു. അപ്പം അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു അതില്. പിന്നെ ഞാൻ അന്ന് നോവല് ചെമ്മീൻ വായിക്കാൻ കാരണം ഷീല അതിലെ ക്യാരക്ടർ മനസ്സിലാക്കാനായിട്ട് ചെമ്മീൻ കൊണ്ടുവന്ന് ഞാനും ഷീലയും മറ്റു പെണ്ണുങ്ങളെല്ലാവരും കൂടെ, അടൂർ പങ്കജം, ഭവാനി എല്ലാവരും കൂടെ ഒരു ഈ അരയുടെ ഷൂട്ട് ചെയ്യുന്ന വീട്ടിൽ തന്നെ അകത്ത് ഇങ്ങനെ വിശ്രമവേളയിൽ എന്നോട് പറഞ്ഞിട്ട് ഷീല അത് വായിച്ച് കേൾക്കാൻ പറയാം, അവർക്ക് മലയാളം അങ്ങനെ വായിക്കാൻ അറിയില്ല എന്ന്. ഞാനത് വായിച്ചു കൊടുത്തിരുന്നു, അങ്ങനെ ഞാനും വായിച്ചു കുറേ ഭാഗം. പിന്നെ ഞാൻ ജോലിയൊക്കെ ആയതിനു ശേഷം ചെമ്മീൻ വായിച്ചിട്ടുണ്ട്. അത് നാട്ടിക എന്ന് പറയുന്ന സ്ഥലത്താണ്, അതായത് തൃശ്ശൂർ. ഞാൻ അവിടെ പോയിരുന്നു. സത്യൻ അന്ത്യക്കാട്, കമൽ അവരൊക്കെ അവിടെ ഉള്ളവരാണ്. അവരൊക്കെ കൂടെ ചേർന്നിട്ടൊരു സ്വീകരണം തന്നിരുന്നു അതിൽ അഭിനയിച്ച ആളുകൾക്ക്. ഭയങ്കര പരിപാടിയായിരുന്നു. വയ്യെങ്കിലും ഞാൻ പറഞ്ഞു എനിക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്പിളി ചെന്നേ തീരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിരുന്നു. അവിടെ ഷീല, മധു ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് ഞങ്ങളിങ്ങനെ ആനയിച്ചുകൊണ്ട് ഫ്ലാഷ് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന പോലെ ഭയങ്കര ഒരു ഇതായിരുന്നു. ഒരു 10-50 ക്യാമറ നമ്മളെ ക്ലിക്ക് ചെയ്ത് ഭയങ്കര സ്വീകരണമായിരുന്നു.
5: കാലം സാക്ഷിയിൽ കേട്ടത് രാജകുമാരിയുടെ ശബ്ദം.
4: ഇനി നമുക്കൊരു ഗാനം കേൾക്കാം. ഉള്ളടക്കം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയത്, കൈതപ്രത്തിന്റെ രചനയും ഔസേപ്പച്ചന്റെ സംഗീതവും.

നമസ്തേ. അനന്തപുരിയിൽ ഇനി നമുക്ക് ചുറ്റും. ഇന്ന് നടക്കുന്ന നീറ്റ് യു ജി പരീക്ഷയുമായി ബന്ധപ്പെട്ട് നഗരത്തിൽ രാവിലെ 9:30 മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. പരീക്ഷയ്ക്ക് വിദ്യാർത്ഥികളുമായി വരുന്ന വാഹനങ്ങൾ പാർക്കിംഗ് സ്ഥലങ്ങളിൽ ഗതാഗത തടസ്സമുണ്ടാക്കാത്ത വിധം പാർക്ക് ചെയ്യേണ്ടതാണ്. പാർക്കിംഗ് സ്ഥലങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ആറ്റുകാൽ പാർക്കിംഗ് ഗ്രൌണ്ട്, നഗരസഭയുടെ തമ്പാനൂർ, പാളയം എന്നിവിടങ്ങളിലെ മൾട്ടിലെവർ കാർ പാർക്കിംഗുകൾ, കവടിയാർ മുതൽ കുറവൻകോണം വരെയുള്ള റോഡിന്റെ ഇടതുവശവും വിമൻസ് കോളേജ് മുതൽ വഴുതക്കാട് വരെയുള്ള റോഡിന്റെ ഇടതുവശവും, നന്ദാവനം മുതൽ മ്യൂസിയം വരെയുള്ള റോഡിന്റെ ഇടതുവശവും, സംഗീത കോളേജ് നോർക്ക റോഡ്, സ്പെൻസർ മുതൽ പാളയം വരെ റോഡിന്റെ ഇടതുവശവും, പുളിമൂട് മുതൽ ആയുർവേദ കോളേജ് വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും, അട്ടക്കുരങ്ങള കിള്ളിപ്പാലം റോഡിന്റെ ഇടതുവശവും, പി എം ജി ലോ കോളേജ് റോഡ്, നിയമസഭാ വികാസ് ഭവൻ റോഡ്, എ കെ ജി സെന്റർ, ജനറൽ ആശുപത്രി റോഡിന്റെ ഇടതുവശവും, മോഡൽ സ്കൂൾ, പനവിള റോഡിന്റെ ഇടതുവശവും. നാലാഞ്ചിറ മാർവാനീസ് കോളേജ് ക്യാമ്പസിൽ നടക്കുന്ന വോട്ടെണ്ണലിനോടനുബന്ധിച്ച് നാളെ രാവിലെ 6 മുതൽ കേശവദാസപുരം മണ്ണതല റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട്. വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും ഔദ്യോഗിക വാഹനങ്ങൾക്കും പ്രത്യേക അനുമതി ലഭിച്ചിട്ടുള്ള വാഹനങ്ങൾക്കും മാത്രമേ ക്യാമ്പസിനുള്ളിൽ പ്രവേശിക്കാൻ അനുവാദമുള്ളൂ. ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം 15 തീയതി വരെ നീട്ടിയതായി പൊതുവിതരണ കമ്മീഷണർ അറിയിച്ചു. 16 റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. ഈ മാസത്തെ റേഷൻ വിഹിതം 30 തീയതി വരെ വാങ്ങാം. നമുക്ക് ചുറ്റുമാണ് ഇതുവരെ കേട്ടത്.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: ഇനി യേശുദാസും രാധികാ തിലകം പാടിയ ഗാനം കേൾക്കാം. ചിത്രം ദീപസ്തംഭം മഹാശ്ചര്യം. രചന യൂസഫലി കേച്ചേരി, സംഗീതം മോഹൻ സിതാരാം.

0: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.

0: പുറപ്പാട് എന്ന ചിത്രത്തിന് വേണ്ടി ചിത്ര പാടിയ ഗാനമായിരുന്നു ഇപ്പോൾ കേട്ടത്. രചന ഓ എൻ വി കുറുപ്പ്, സംഗീതം ഔസേപ്പച്ചൻ.
1: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
2: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
3: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
4: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
5: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT നിന്ന് വാങ്ങാം.
6: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
0: സമയം 8:30.
7: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
8: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ട് സാരി സമ്മാനം. ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
9: നോവൽ സഞ്ചാരം.
10: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
11: മാസ്റ്റർ മുറ്റത്തിറങ്ങിക്കഴിഞ്ഞു. അന്ന് 10 നാഴിക രാച്ചെന്നപ്പോഴേക്കും ഒരു മഞ്ചലിൽ മൂസത് മുമ്പിലും മാസ്റ്റർ പിമ്പിലുമായി വന്നു കയറി. എത്തിക്കഴിഞ്ഞു, കാരണവർ കുറച്ചത്ഭുതത്തോടെ തന്നെ പറഞ്ഞു. അത് രാമൻ നായർക്കുള്ള അഭിനന്ദനമായിരുന്നു. വൈദ്യനും രാമൻ നായരും കാരണവരും കൂടി അകത്തേക്ക് കടന്നു. കർമ്മം കഴിഞ്ഞ മന്ത്രവാദി ഓരം ചാരി നിൽക്കുകയാണ്. ചണ്ടിക്കുളത്തിൽ കല്ലിട്ട പോലെ പെണ്ണുങ്ങൾ തൽക്കാലത്തേക്കൊന്ന് വകഞ്ഞ് വാങ്ങി നിന്നു. രോഗിണി മുട്ടിമുറിച്ചിട്ട പോലെ കിടക്കുകയാണ്. ചലനമില്ല. കനത്തിൽ

0: ഉള്ള ശ്വാസഗതി. അവരുടെ തലയ്ക്കൽ നിറകതിർ പൊഴിച്ചുകൊണ്ട് ഒരു തൂക്കുവിളക്ക് നിന്നെരിയുന്നുണ്ട്. കാൽക്കൽ ഒരാൾ നിറഞ്ഞ കണ്ണുകളോടെ നിശബ്ദമായിരിക്കുന്നു. അത് കുഞ്ചുകുട്ടിയാണ്. പുലർക്കാല മഞ്ഞിൽ കുതിർന്ന് കൂമ്പാറായി നിൽക്കുന്ന ഒരു ആമ്പൽപ്പൂ പോലെയുണ്ടായിരുന്നു അവൾ. ആടിക്കളിക്കുന്ന ദീപനാളം അവളുടെ കവിളുകളിൽ ഓളങ്ങളുണ്ടാക്കി. ആ ഇരുത്തം, അത് ഇന്നും രാമൻ നായർ മാസ്റ്ററുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു. ആ ഇരുപ്പ് ഓർമ്മ വന്നപ്പോൾ കൂടെ നടക്കുന്ന ആളെ ഒന്ന് നോക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഉള്ളിലൊരു ഞെട്ടൽ. എന്തു വ്യത്യാസം! വൈദ്യൻ പുറത്തേക്ക് കടന്നു. കാരണവരും പിന്നാലെ ചെന്നു.
1: എന്താ?
0: കാരണവർ ചോദിച്ചു.
1: സന്നിപാതം, ഉടനെ തുടങ്ങണം ചികിത്സ.
0: അദ്ദേഹം പല ചികിത്സകളും വിധിച്ചു.
1: എല്ലാം ക്രമമായിട്ട് ചെയ്താൽ രോഗം മാറും
0: എന്ന് ആശ്വസിപ്പിച്ചു. മൂസ് മഞ്ചലിൽ കയറി. കുറെ വിഷമം പിടിച്ച ഒരു ചികിത്സാക്രമം തന്നെയായിരുന്നു. ദിവസത്തിൽ രണ്ടു നാഴിയിൽ പുറം മുലപ്പാൽ തന്നെ വേണം. പ്രസവിച്ച പെണ്ണുകൾ എമ്പാടുമുണ്ടെങ്കിലും ഇത്രയധികം മുലപ്പാൽ കറന്നു കിട്ടുക എളുപ്പമല്ല. പിന്നെ ധാരാളം പുളിയറുമ്പിൻ്റെ മുട്ടയാണ് ആവശ്യം. ഗോരോചനം, മെരുവിൻപുഴു, അങ്ങനെ വാങ്ങേണ്ട മരുന്നുകൾ വേറെ. കാരണവർ മരുന്നിൻ്റെ കുറിപ്പിലൂടെ ഒന്ന് കണ്ണോടിച്ചിട്ട് പറഞ്ഞു,
1: ഇതൊക്കെ തരാക്കിക്കോളാൻ,
0: അസാര ഞെരുക്കമുണ്ട്,
1: ഒക്കെ ശരിയാക്കാമെന്ന്
0: മാസ്റ്റർ അങ്ങ് പറഞ്ഞു. ഏതു മലയും എടുത്തു മറിക്കാമെന്ന് തോന്നിയിരുന്ന പ്രായമായിരുന്നു. അയാൾ വീടുകളിൽ തെണ്ടി നടന്ന് മുലപ്പാൽ ശേഖരിച്ചു. ചുവട്ടിൽ മുണ്ടുവിരിച്ച് ഉയർന്ന പുന്നമരങ്ങളിൽ കയറി കുലുക്കി ഉറുമ്പിൻ കൂടുകൾ താഴത്താക്കി. എല്ലാം കൂടി കിഴിയാക്കി മുലപ്പാലിൽ മുക്കി താൻ തന്നെ മെനക്കെട്ടിരുന്ന് ശിരസിൽ ഉരസി പിടിപ്പിച്ചു. ഒരു ദിവസമല്ല, രണ്ടു ദിവസമല്ല, അഞ്ച് ദിവസം. ആറാം ദിവസമായപ്പോഴേക്കും രോഗി കണ്ണു തുറന്നു. ക്രമത്തിലുള്ള ചികിത്സയും തുടങ്ങി. ഒന്നര മാസം കൊണ്ട് കുഞ്ചുകുട്ടിയുടെ മാതാവിന് എഴുന്നേറ്റിരിക്കാമെന്നായി.
1: രാമൻ മാസ്റ്ററുടെ ശുഷ്കാന്തി കൊണ്ടാണ് ഈ നിലയിലെത്തിയത്,
0: പങ്കുമാൻ പറഞ്ഞു.
1: അതൊന്നുമല്ല,
0: മാസ്റ്റർ വിനയാന്യുതനായി തുടർന്നു.
1: അവരുടെ ആയുസ്സിൻ്റെ ബലവും നിങ്ങളുടെയൊക്കെ ഭാഗ്യവും എന്ന് കരുതിയാൽ മതി.
0: ഇത് പറഞ്ഞപ്പോൾ വാതിൽക്കൽ മറഞ്ഞു നിന്നിരുന്ന രണ്ടു നീലനേത്രങ്ങൾ കൃതജ്ഞതാനിർഭരമായി തൻ്റെ മുഖത്തേക്ക് പൂജാപുഷ്പങ്ങൾ പോലെ വന്നു വീണത് മാസ്റ്റർ കാണുകയുണ്ടായി. പക്ഷേ കണ്ടുവെന്ന് നടിച്ചില്ല. അങ്ങനെ ആ തറവാട്ടമ്മയുടെ സുഖക്കേടു മാറി. പക്ഷേ മാസ്റ്റർക്ക് ഹൃദയത്തിലൊരു പല്ലുവേദന തുടങ്ങി. കാറ്റിൽ പറക്കുന്ന ഒരപ്പൂപ്പൻ താടിയാണ് യൗവനമെന്ന് രാമൻ നായർക്ക് ഇന്ന് തോന്നുകയാണ്. ചിലപ്പോൾ അത് പാറിപ്പാറി പുളിയിലും പ്ലാവിലും തങ്ങി അങ്ങനെ നീങ്ങിപ്പോകും. ചിലപ്പോൾ വല്ല തൊട്ടാവാടിക്കാട്ടിലും കുടുങ്ങി മഴ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓരോ കാറ്റടിയും അതിനെ കൂടുതൽ കൂടുതൽ കുരുക്കുകയുള്ളൂ. രാമൻ നായർക്ക് അന്നു പറ്റിയതും അതാണ്. ഹൃദയം ആർദ്രമായിപ്പോയി. അയാൾ ഒരു ചെമ്പകക്കുടിലിൽ കുടുങ്ങി. അത് ആരും അറിഞ്ഞിരുന്നില്ല. രണ്ടു ഹൃദയങ്ങളിൽ മാത്രം എന്തോ ഒരു തിരിപ്പിടിക്കൽ നടന്നു.
2: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
3: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
5: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
6: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ബെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
7: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ആദ്യത്തെ പ്രണയം അതൊരു മഴത്തുള്ളി പോലെയാണ്. അറിയാതെ നമ്മളിലേക്ക് പെയ്തിറങ്ങുന്ന, മനസ്സിൽ വസന്തം തീർക്കുന്ന ഒരനുഭൂതി അല്ലേ? ആദ്യത്തെ പ്രണയത്തിന്റെ ഓർമ്മകളിൽ കണ്ണീർക്കണം പൊഴിയാത്ത ആരുമില്ല. അതൊരു നോവായി, ഒരു മധുരമായ പാട്ടായി നമ്മുടെ ഉള്ളിൽ എന്നും നിൽക്കും. ആ ഓർമ്മകളിലേക്ക് തിരികെ പോകാൻ ഇതാ രണ്ട് ഗാനങ്ങൾ.

ഭൂമിയിലെ മനോഹര സ്വകാര്യം എന്ന ചിത്രത്തിന് വേണ്ടി വിജയ് യേശുദാസും മൃദുല വാര്യരും ചേർന്ന് പാടിയ ഗാനമായിരുന്നു ഇപ്പോൾ കേട്ടത്. ഇനി നമുക്ക് മരുഭൂമിയിലെ ആന എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. രചന ഹരിനാരായണൻ, സംഗീതം രതീഷ് വേഗം.

ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.

0: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
1: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറന്റ് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പള്ളി ഏജൻസീസിൽ എസികൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: നമുക്ക് ജി വേണുഗോപാലും ചിത്രയും ചേർന്ന് പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം സ്നേഹസാഗരം. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം ജോൺസൺ.

0: സകലകലാശാല എന്ന ചിത്രത്തിനു വേണ്ടി കാർത്തികും ശ്വേതയും ചേർന്ന് പാടിയ ഗാനമായിരുന്നു ഇപ്പോൾ കേട്ടത്.
1: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
2: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
1: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
4: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ നമസ്തേ രണ്ടപുരിയുടെ പ്രഭാതാധ്യായം പൂർണ്ണമാകുകയാണ്. വാർത്തകളും വിശേഷങ്ങളും കുറച്ച് നല്ല പാട്ടുകളുമായി നമസ്തേ രണ്ടപുരി വീണ്ടുമെത്തും വൈകുന്നേരം 5:02. ഇനി പരിപാടിയിൽ ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് സൌമ്യ എം ആർ.

ഇപ്പോൾ ഗാനോപഹാരം. രണ്ടായിരത്തി 2021 മുതൽ 2025 വരെ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ചില ഗാനങ്ങളാണ് ഇന്ന് ഗാനോപഹാരത്തിൽ. ആദ്യ ഗാനം ജയ് ഗണേഷ് എന്ന ചിത്രത്തിലേതാണ്. ഈ ഗാനം പാടിയിരിക്കുന്നത് മധു ബാലകൃഷ്ണൻ. രചന സന്തോഷ് വർമ്മ, സംഗീതം ശങ്കർ ശർമ്മ.

0: റിട്ടേൺ ഏസി വേണം. എന്നാൽ കീശ കാലിയാകാതെ ഏസി വാങ്ങാൻ പിട്ടാപ്പിള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: ഗാനവാരത്തിൽ ഇനി കേൾക്കാം അനുഗ്രഹീതൻ ആന്റണി എന്ന ചിത്രത്തിനു വേണ്ടി ഹരിശങ്കർ പാടിയ ഗാനം. രചന മനു മഞ്ജിത്, സംഗീതം അരുൺ മുരളീധരൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: ഗാനഭാരതിൽ എനി കേൾക്കാം എല്ലാം ശരിയാകും എന്ന ചിത്രത്തിനു വേണ്ടി ഹരിശങ്കർ പാടിയ ഗാനം. സംഗീതം ഔസേപ്പച്ചൻ.

0: വിളയുണ്ണിത.
1: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: ഇനി വിലായത്ത് ബുദ്ധ എന്ന ചിത്രത്തിന് വേണ്ടി വിജയേശുദാസ്, പാർവതി മീനാക്ഷി എന്നിവർ പാടിയ ഗാനം കേൾക്കാം. സംഗീതം ജേക്സ് ബിജോയ്.

ഇനി നമുക്ക് പത്മ എന്ന ചിത്രത്തിന് വേണ്ടി വിജയ് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. രചന അനൂപ് മേനോൻ, സംഗീതം നിനോയ് വർഗീസ്.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: യൂണിയൻ ബജറ്റ് 2026, വികസിത് ഭാരത് 2047 ഇന്ത്യൻ യുവാക്കളുടെ പാത ശാക്തീകരിക്കൽ എന്ന പ്രമേയത്തിൽ 3 ദിവസത്തെ സംസ്ഥാനതല വികസിത് ഭാരത് യുവ സൻസദ് 2026 ഇന്ന് ലക്നൌവിൽ സമാപിക്കും. യുവനേതാക്കളെ ഉൾപ്പെടുത്തി ശക്തമായ ഇന്ത്യയെക്കുറിച്ച് കാഴ്ചപ്പാട് രൂപപ്പെടുത്തുകയാണ് സംരംഭത്തിന്റെ ലക്ഷ്യം. 2nd അന്താരാഷ്ട്ര മൈഗ്രേഷൻ അവലോകന ഫോറം നാളെ മുതൽ ഈ മാസം 8 അമേരിക്കയിലെ ന്യൂയോർക്കിൽ. ഫോറത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് നയിക്കും. റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറായി രോഹിത് ജെയിനെ കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചു. നിലവിൽ കേന്ദ്രബാങ്കിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ജെയിന് 3 വർഷം വരെ പുതിയ പദവിയിൽ തുടരാം. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ രാവിലെ 8 സംസ്ഥാനത്തെ 77 കേന്ദ്രങ്ങളിൽ കർശന സുരക്ഷയോടെയാണ് വോട്ടെണ്ണൽ എന്നും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഡൽഹിയിലെ വിവേക് വിഹാറിൽ പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ 4 മരിച്ചു. തീ നിയന്ത്രണ വിധേയമാക്കിയതായും സംഭവസ്ഥലത്തു നിന്നും 4 മൃതദേഹങ്ങൾ കണ്ടെടുത്തതായും ഡൽഹി പോലീസ് അറിയിച്ചു. കണ്ണൂർ ചാല തന്നടയിൽ നിന്നും ഉഗ്രശേഷിയോടുകൂടിയ 5 ഗുണ്ടുകളും 3 കിലോയിലധികം വെടിമരുന്നും പിടികൂടി. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ദേശീയപാതയിൽ കണ്ണൂർ പള്ളിക്കുളത്ത് KSRTC ബസും ബൈക്കും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. പള്ളിക്കുന്ന് സ്വദേശി ഷിജിൻ ആണ് മരിച്ചത്. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് 2-3 ഇന്റർ കാശിയെ പരാജയപ്പെടുത്തി. ഇന്നലത്തെ മറ്റൊരു മത്സരത്തിൽ സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി പഞ്ചാബ് FC മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

ആകാശവാണി ഓർമ്മച്ചെപ്പ് വിസ്മൃതിയിൽമായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. അവതരണം എൻ ജെ ജോഷിലാൽ.

വേനൽ ചൂട് കടുത്തു നിൽക്കുമ്പോൾ പെയ്യുന്ന ഒരു മഴയുണ്ട്, ചൂടിനെ എല്ലാം മാറ്റി തണുപ്പിക്കുന്ന മഴ. ആ മഴ പെയ്തു തുടങ്ങുമ്പോൾ ഉയരുന്ന മണ്ണിന്റെ മണമുണ്ട്, പലപ്പോഴും നമ്മൾ ആസ്വദിച്ചിട്ടുള്ള മണ്ണിന്റെ മണം. ചൂടേറ്റ് വരണ്ടു കിടക്കുന്ന മണ്ണിൽ ജലഗണങ്ങൾ തണുത്ത കൈകൾ കൊണ്ട് തലോടുമ്പോൾ ഉയരുന്ന ദീർഘനിശ്വാസത്തിന്റെ ഗന്ധം. ജീവിതത്തിലെ ഉഷ്ണമേഖലയിലേക്ക് കരുതലിന്റെ, ആശ്വാസത്തിന്റെ, ആശ്രയത്വത്തിന്റെ ഒരു മഴ വീണു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും ഉയരുന്ന ആർദ്രതയുടെ നീരാവിയുണ്ട്. ചിലപ്പോൾ കണ്ണുകളിലൂടെ ഒഴുകിയിറങ്ങുന്ന ജലഗണമായും അറിയാതെ ഉയരുന്ന ദീർഘനിശ്വാസമായും നമ്മിൽ നിന്ന് അത് പുറന്തള്ളപ്പെടും. ആ തണുത്ത സ്പർശം ജീവിതത്തിൽ മുന്നോട്ടു പോകാനുള്ള കരുത്തായി മാറുമെന്നത് നിശ്ചയമാണ്.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഓർമ്മച്ചെപ്പ് ആരംഭിക്കുന്നു. ഓർമ്മച്ചെപ്പിലെ ആദ്യത്തെ കത്ത് വായിക്കാം. നെടുമങ്ങാട് അരിശുപറമ്പ് നിന്ന് എസ് ശ്രീകല അയച്ച കത്ത് വായിക്കാം. ഞാൻ ശ്രീകല, നെടുമങ്ങാട് അരശുപറമ്പ് താമസിക്കുന്നു. കുട്ടിക്കാലത്തൊന്നും എനിക്ക് റേഡിയോ പരിപാടികളിൽ വലിയ താല്പര്യമില്ലായിരുന്നു. വിവാഹശേഷം ഭർത്താവിന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ 3 റേഡിയോ ഉണ്ട്. അങ്ങനെയാണ് ഞാൻ റേഡിയോ കേൾക്കാൻ തുടങ്ങിയത്. അന്നൊക്കെ ചലച്ചിത്ര ഗാനങ്ങളും വയലും വീടും, ശബ്ദരേഖ, നാടകങ്ങൾ, പ്രാദേശിക വാർത്തകൾ, തൊഴിലാളി മണ്ഡലം, കഥാപ്രസംഗം, ബാലലോകം, രശ്മി തുടങ്ങിയ പരിപാടികൾ ഏറെ ഇഷ്ടമായിരുന്നു. അക്കാലത്തെ പ്രിയപ്പെട്ട ശബ്ദങ്ങളായ മടവൂർ ഭാസി, രാമൻകുട്ടി നായർ, KG ദേവകിയമ്മ തുടങ്ങിയവരുടേത് ഒരിക്കലും മറക്കാനാകില്ല. നിങ്ങൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ എന്ന പരിപാടി കേൾക്കാൻ കാത്തിരിക്കുമായിരുന്നു. ഞാൻ ബിരുദ പഠനം പൂർത്തിയാക്കിയത് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലായിരുന്നു. വെള്ളനാട് വെളിയന്നൂർ എന്ന സ്ഥലത്തായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. വീട്ടിൽ നിന്നും കോളേജിൽ പോകുന്നതിന് വേണ്ടി കുളപ്പട റോഡിലെത്തിയായിരുന്നു യാത്ര. കടത്തിറങ്ങി ബസ് കാത്തു നിൽക്കുന്നതിനടുത്ത് ഒരു ചായ പീടികയുണ്ട്. അടുത്തു നിൽക്കുമ്പോൾ ആ കടയിൽ നിന്നും സ്ഥിരമായി കേൾക്കാറുള്ള ഒരു ഗാനം എന്നെ വല്ലാതെ ആകർഷിച്ചിരുന്നു. ആ ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾക്കണം എന്ന ആഗ്രഹമുണ്ട്. ചന്ദനക്കുട ചൂടി വരും കാറ്റേ എന്ന് തുടങ്ങുന്ന ഗാനമാണ് മിക്കപ്പോഴും അവിടെ നിന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. ഗാനം ഓർമ്മച്ചപ്പിലൂടെ ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഗാനം കേൾപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ കത്ത് ചുരുക്കട്ടെ. സ്നേഹത്തോടെ, നെടുമങ്ങാട് അരശുപറമ്പിൽ നിന്നും ശ്രീകല എസ്. ഗാനം കേൾക്കാം. 1979 പുറത്തിറങ്ങിയ കഴുകൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MK അർജുനൻ.

കായംകുളം മുതുകുളത്ത് നിന്നും അധ്യാപികയായി വിരമിച്ച എ കെ ലളിതമ്മ എഴുതിയ കത്ത് ഇനി വായിക്കാം. മലയാളത്തിലെ പ്രശസ്തമായ ആഖ്യായികകൾ ആകാശവാണി തിരുവനന്തപുരം നിലയം എല്ലാ ദിവസവും രാവിലെ പ്രക്ഷേപണം ചെയ്യുന്നുണ്ടല്ലോ. 2026 മാർച്ച് 4 തീയതി മുതൽ സുപ്രസിദ്ധ എഴുത്തുകാരി രാജലക്ഷ്മി എഴുതിയ ഉച്ചവെയിലും ഇളം നിലാവും എന്ന നോവൽ ആകാശവാണിയിലൂടെ കേൾക്കുമ്പോൾ എന്റെ ഓർമ്മകൾ പിന്നോട്ട് പായുകയാണ്. അവ ഓർമ്മിച്ചപ്പിലൂടെ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കട്ടെ. രാജലക്ഷ്മി എന്ന എഴുത്തുകാരി 1962 കാലഘട്ടങ്ങളിൽ പന്തളം NSS കോളേജിലെ ഊർജതന്ത്ര വിഭാഗം പ്രൊഫസറായിരുന്നു. ഞാൻ അന്ന് അവിടെ പ്രീ യൂണിവേഴ്സിറ്റിക്ക് പഠിക്കുന്നു. പ്രീ യൂണിവേഴ്സിറ്റിയുടെ ലാസ്റ്റ് ബാച്ചാണ്. നടുമുറ്റവും പ്രാർത്ഥനാഹാളും വരാന്തയും ഒക്കെയുള്ള തറവാടിത്തമുള്ള ഒരു ഹോസ്റ്റലിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. രാജലക്ഷ്മി ടീച്ചറടക്കം കുറേ ലേഡി ടീച്ചേഴ്സും അവിടെ താമസിച്ചിരുന്നു. ടീച്ചറുടെ റൂം എന്റെ റൂമിന്റെ തൊട്ടടുത്തായിരുന്നു. കോളേജ് വിട്ടുവന്നു കഴിഞ്ഞാൽ ടീച്ചർ എല്ലായ്പ്പോഴും എഴുത്തും വായനയും ഒക്കെയായിരിക്കും. ഒരു വഴിയും കുറേ നിഴലുകളും ഞാനെന്ന ഭാവം, അവൾ, ഉച്ചവെയിലും ഇളം നിലാവും, ഇതെല്ലാം ടീച്ചറുടെ തൂലികയിൽ നിന്നും പിറവിയെടുത്തതാണ്. ടീച്ചറെക്കുറിച്ചുള്ള എന്റെ ഒരു ഓർമ്മ ഞാൻ പങ്കുവയ്ക്കട്ടെ. ഒരു ദിവസം രാവിലെ ഞാൻ എന്റെ

തൃശഗാത്രവുമുള്ള ആ സുന്ദരി ടീച്ചറെ എന്റെ മനസ്സിൽ നിന്നും മായ്ക്കാൻ കഴിയുന്നില്ല. ഇന്ന് മായാതെ സൂക്ഷിക്കുന്നു. ഞങ്ങൾ ഹോസ്റ്റലിലെ ജൂനിയേഴ്സ് ആയിരുന്നതിനാൽ എല്ലാവർക്കും ഞങ്ങളെ വലിയ ഇഷ്ടമായിരുന്നു. പിറ്റേ അധ്യയന വർഷം മുതൽ ടീച്ചർ ഒറ്റപ്പാലത്തേക്ക് സ്ഥലം മാറിപ്പോയി. പിന്നീട് കേട്ടത് ഹൃദയഭേദകമായ വാർത്തയായിരുന്നു. ഞങ്ങളുടെ പ്രിയങ്കരിയായ രാജലക്ഷ്മി ടീച്ചർ എഴുത്തിന്റെ ലോകത്തോടും ശിഷ്യഗണങ്ങളോടും ആരാധകരോടും സഹപ്രവർത്തകരോടും ആ തങ്കലിപികളോടും സ്വന്തം മഹത്തായ ജീവിതത്തോടു തന്നെയും വിട പറഞ്ഞുകൊണ്ട് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. സാഹിത്യ ലോകത്തിന് ആ വിടപറയിൽ തീരാ ദുഃഖവും തീരാ നഷ്ടവുമായിരുന്നു. ഇപ്പോൾ ആകാശവാണി കേൾപ്പിച്ചു തരുന്ന ഉച്ചവെയിലും ഇളനിലാവും എന്ന നോവൽ കേൾക്കുമ്പോൾ അന്നത്തെ രാജലക്ഷ്മി ടീച്ചർ മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെ തോന്നും. സുപ്രസിദ്ധ സാഹിത്യകാരനും കവിയുമൊക്കെയായിരുന്ന ഏറ്റുമാനൂർ സോമദാസൻ സാർ എഴുതിയ ശില്പി പോയാൽ ശിലയുടെ ദുഃഖം എന്ന ഗാനം ടീച്ചറുടെ ഓർമ്മയ്ക്കായി കേൾപ്പിക്കണമെന്നാണ് മുതുകുളത്തുള്ള എ കെ ലളിതമ്മ കത്തിൽ എഴുതിയിരിക്കുന്നത്. രാജലക്ഷ്മി ടീച്ചറിനും സോമദാസൻ സാറിനും ഏറ്റവും ബഹുമാനത്തോടെ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഗാനത്തിനായി കാത്തിരിക്കുന്നു സ്നേഹത്തോടെ എ കെ ലളിതമ്മ മുതുകുളം. ഗാനം കേൾക്കാം. കാന്തവലയം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. സംഗീതം ശ്യാം.

0: ഓർമ്മച്ചപ്പ് തുടരുന്നു.
1: ആകാശവാണിയുടെ വാട്സാപ്പിൽ വന്ന സന്ദേശം ഇനി വായിക്കാം. ഈ സന്ദേശം അയച്ചിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കാട്ടൂർ ഓമനപ്പുഴയിൽ താമസിക്കുന്ന സാനു കെ എസ് ആണ്. ദീർഘമായി തന്നെ അദ്ദേഹം ഓർമ്മകൾ പങ്കുവച്ചിട്ടുണ്ട്. വായിക്കാം. മലയാളത്തിലെ എക്കാലത്തെ മികച്ച ഹിറ്റുകളിലൊന്നാണ് അമരം എന്ന ചിത്രം. ഈ ചിത്രം ഏതാണ്ട് പൂർണ്ണമായി ചിത്രീകരിച്ചത് എന്റെ വീട്ടിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ പടിഞ്ഞാറ് മാറി ഓമനപ്പുഴ കടൽ തീരത്ത് വെച്ചായിരുന്നു. 1 മാസത്തോളം നീണ്ടുനിന്ന ആ ദിവസങ്ങൾ ഞങ്ങൾ പ്രദേശവാസികൾക്ക് പകർന്നു തന്നത് ഒരു ഉത്സവ പ്രതീതിയായിരുന്നു. കൂടാതെ ചിത്രത്തിലെ ചെറുതും വലുതുമായ പല സീനുകളിലായി എന്റെ നാട്ടുകാർ പലരും സിനിമയുടെ ഭാഗമായി. ഇപ്രകാരം പറയുവാൻ ഒത്തിരി ഉണ്ടെങ്കിലും മനസ്സിനെ വല്ലാതെ വിസ്മയപ്പെടുത്തിയ ഒരു കാര്യം പറയാം. ഓടാപ്പുഴി എന്ന തോട് കടൽ തീരത്തോട് ചേരുന്ന സ്ഥലം, അതായത് പുഴി നാക്കിനോട് ചേർന്ന സ്ഥലത്തായിരുന്നു ഷൂട്ടിംഗ്. പ്രസ്തുത തോടിന്റെ തെക്കും വടക്കും കരകളിലായി കടലിനോട് ചേർന്നായിരുന്നു സിനിമയുടെ നായികാ നായകന്മാരുടെ വീടുകൾ. തോട് ഒഴുകി പറ്റിക്കിടന്നിരുന്ന സമയമായതിനാൽ ഞങ്ങൾ കാഴ്ചക്കാർക്ക് അപ്പുറവും ഇപ്പുറവും ചെന്ന് ഷൂട്ടിംഗ് കാഴ്ചകൾ കാണുന്നതിന് തടസ്സമില്ലായിരുന്നു. സിനിമയിലെ പ്രാധാന്യമേറിയതും ഹൃദയസ്പർശിയുമായ ഒരു ഭാഗത്തിന്റെ ചിത്രീകരണമായിരുന്നു അന്ന് ആ വൈകുന്നേരം അവിടെ നടന്നത്. തോട്ടിലൂടെ നടന്ന് തെക്കേക്കരയിലെത്തി ഞാനും സ്ഥാനം പിടിച്ചു. തോടിന്റെ വടക്കേക്കരയിൽ കിഴക്കോട്ട് മാറി ആരും കാണാതെ കുറേ നാട്ടുകാരെയും കൂടാതെ തെക്കേക്കരയിൽ ചിത്രത്തിലെ രഘു അഥവാ രാഘവൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച അശോകന്റെ വീടിനോട് ചേർന്ന് 2 ഫയർ എഞ്ചിനുകളും സംവിധായകൻ ക്രമീകരിച്ചിരുന്നു. ആ വീട്ടിലാകട്ടെ ആൾക്കൂട്ടവും മഹസറും മറ്റും തയ്യാർ ചെയ്യുന്നതിനായി വന്ന പോലീസ് വേഷക്കാർ ഉൾപ്പെടെ അസാധാരണമായ എന്തോ നടന്ന ഒരു വീടിന്റെ പ്രതീതിയും തോന്നിപ്പിച്ചിരുന്നു. ഷൂട്ടിങ്ങിലുള്ള സമയമാകുന്നു. നാം കേൾക്കുന്നത് നീട്ടിയുള്ള ഒരു വിസിലടിയാണ്. അതാ കടൽ തീരത്ത് നിന്ന് അശോകന്റെ ശരീരം തോളിലേറ്റി കടൽ തീരത്തെ നനഞ്ഞ ഇളകുന്ന മണ്ണ് ചവിട്ടി മെതിച്ച് തന്റെ ഭാഗം ജയിച്ചുവെന്ന സ്വയം ബോധ്യം ഉറക്കെ വിളിച്ചു പറയുന്ന ശരീരഭാഷയിൽ അച്ചു എന്ന മമ്മൂട്ടി നടന്നു വരുന്നു. എന്നാൽ കൊണ്ടുവരുന്നത് തന്റെ മകൻ രാഘവന്റെ ശവശരീരമാണെന്ന് അന്ധമായി ഉറപ്പിച്ച അമ്മ കെ പി എസ് സി ലളിത, ഭാര്യ മാധു എന്നിവർ മമ്മൂട്ടിയുടെ അടുത്തേക്ക് അലമുറയിട്ട് ഓടിച്ചെല്ലുന്നു. അശോകന്റെ അച്ഛൻ മുരളിയാകട്ടെ മമ്മൂട്ടിയുടെ തോളിൽ കിടക്കുന്ന തന്റെ മകന് ജീവനുണ്ടോ എന്ന് കാൽക്കലും തലക്കലുമായി വെപ്രാളപ്പെട്ട് ഓടി തൊട്ടും മണത്തും നോക്കുന്നു. ഇതൊന്നും ശ്രദ്ധിക്കാതെ തോളിൽ അശോകനെയുമായി മമ്മൂട്ടി തീരത്തേക്ക് നടന്നു കയറുന്നു. വിസിലടി ശബ്ദത്തോടൊപ്പം മമ്മൂട്ടിയിലേക്ക് ശ്രദ്ധ പോയപ്പോൾ കാണാതെ പോയ മറ്റു പലതും കൂടി അവിടെ അപ്പോൾ ഇതോടൊപ്പം അരങ്ങേറുകയായിരുന്നു. നേരത്തെ ദൂരെയായി നിർത്തിയിരുന്ന ആൾക്കാർ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ജനക്കൂട്ടം പ്രകടിപ്പിക്കുന്ന അതേ രീതിയിലും ഭാവത്തിലുമുള്ള സ്വാഭാവികമായ ചേഷ്ടകളോടെ കടൽ തീരത്തേക്ക് പല സ്ഥലങ്ങളിൽ നിന്നുമായി ഓടിയെത്തുന്നു. അന്തരീക്ഷത്തിലാകട്ടെ നേരത്തെ പറഞ്ഞ ഫയർ എഞ്ചിനിൽ നിന്ന് വെള്ളം വീശി സൃഷ്ടിക്കുന്ന മഴയും ഈ കാഴ്ചകളെല്ലാം ഒരുമിച്ച് കണ്ട ഞാൻ 1 നിമിഷം പതറി. കാണുന്നത് ഷൂട്ടിങ്ങോ അതോ യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നതോ? അശോകന്റെ വീടിനടുത്തേക്ക് മമ്മൂട്ടി നടന്നടുക്കുമ്പോഴാകട്ടെ കെ പി എസ് സി ലളിതയ്ക്ക് മാത്രം സാധിക്കുന്ന ഏതൊരു മരണ വീടിനെയും വെല്ലുന്ന തരത്തിൽ നെഞ്ചത്തടിച്ചുകൊണ്ടുള്ള അലമുറയും. എന്നിലെ പരിഭ്രമം ഉച്ചസ്ഥായിലെത്തി. ഭരതൻ എന്ന പ്രതിഭാധനനായ സംവിധായകന്റെ സൃഷ്ടി വൈഭവത്തിൽ സാക്ഷാൽ സൃഷ്ടാവ് പോലും അമ്പരന്ന നിമിഷങ്ങളായിരുന്നില്ലേ ഞാൻ കണ്ടത് എന്നുകൂടി പറയേണ്ടി വരുന്നു. ഈ ചിത്രത്തിന്റെ സൃഷ്ടിയിൽ ഭാഗഭാക്കായ മൺമറഞ്ഞ എല്ലാ കലാകാരന്മാർക്കും പ്രണാമമർപ്പിച്ചുകൊണ്ട് ഇതേ ചിത്രത്തിലെ വികാര നൗകയും

മായി എന്ന ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. സ്നേഹത്തോടെ സാനു കെ എസ് കളവേലിൽ. 1990 പുറത്തിറങ്ങിയ അമരം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. കൈതപ്പുറം എഴുതി രവീന്ദ്രൻ ഈണം പകർന്ന മനോഹരമായ ഗാനം.

0: സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം, ഇന്നത്തെ സ്വർണ്ണവില പ്രായോജികർ.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിലെ ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 13,835 രൂപയും പവന് 110,680 രൂപയും എന്ന നിരക്കിൽ മാറ്റമില്ലാതെ തുടരുന്നു. റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം, ഇന്നത്തെ സ്വർണ്ണവില
3: സമർപ്പിച്ചത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ഓർമ്മച്ചെപ്പ് തുടരുന്നു.

രമാദേവി രവീന്ദ്രൻ അയച്ച കത്താണ് ഓർമ്മച്ചെപ്പിൽ ഇനി വായിക്കാൻ പോകുന്നത്. കത്തിലെ വിശേഷങ്ങൾ എന്താണ് എന്നറിയണ്ടേ? കത്ത് വായിക്കാം. റേഡിയോയുടെ സ്ഥിരം ശ്രോതാവായ എനിക്ക് റേഡിയോ സ്റ്റേഷനിൽ വന്ന് എന്റെ ഗ്രാമവിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ കഴിഞ്ഞു എന്നത് വളരെ സന്തോഷം നൽകുന്ന അനുഭവമാണ്. രാജാ രവിവർമ്മയുടെ ജന്മസ്ഥലത്തിനടുത്തുള്ള മനോഹരമായ നാട്ടിൻപുറത്ത് മനസ്സ് നിറയെ സുന്ദര സ്വപ്നങ്ങളുമായി 5 വർഷം കോളേജിൽ പഠിച്ചിട്ടും മനസ്സാർക്കും പണയം വയ്ക്കാതെ സധൈര്യം നിൽക്കുന്ന സമയം. ഒരു തിരുവോണ ദിവസം നാടൻ കലകളുടെ ലഹരിയിൽ ഇളകിമറിയുന്ന ഗ്രാമവും ഗ്രാമീണരും. അത് കാണാൻ കൂട്ടുകാരികളോടൊപ്പം അവിടെ എത്തി. പരിപാടികൾ പൊടിപൊടിക്കുന്നതിനിടയിൽ ഒരു മുഖം കണ്ണിൽപ്പെട്ടു. പെട്ടെന്ന് ഹൃദയമിടിപ്പിന്റെ വേഗത കൂടിയതുപോലെ. കോളേജിലൊപ്പം പോയിരുന്ന കൂട്ടുകാരിയിൽ നിന്ന് അറിഞ്ഞ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാൾ. ഇടയ്ക്കിടെ ഒളി കണ്ടിട്ട് നോക്കി. അപ്പോഴേക്കും എന്നെ കണ്ടു എന്ന് തോന്നി. കുറച്ചു കഴിഞ്ഞപ്പോൾ അടുത്തു വന്നു. ഫസ്റ്റ് ക്ലാസ് ഉണ്ടല്ലേ, എന്താ അടുത്ത പ്ലാൻ? ഒന്നും തീരുമാനിച്ചിട്ടില്ല. മനസ്സ് തിരമാലകളായി. ഹൃദയത്തിൽ പെയ്ത അമൃതവർഷം ചാറ്റൽ മഴയായി പ്രകൃതിയിലും എത്തി. അപ്പോൾ ഉച്ചഭാഷിണിയിൽ നിന്ന് ഒരു ഗാനവും ഒഴുകി വരുന്നു. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. വർഷങ്ങൾ പിന്നിട്ട് മക്കളും കൊച്ചുമോനും ഒക്കെയായി ഞങ്ങൾ ഇരുവരും സന്തോഷത്തോടെ കഴിയുമ്പോഴും ഈ ഗാനം മനസ്സിനെ ഓർമ്മകളുടെ വസന്തകാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. പ്രിയപ്പെട്ട ഓർമ്മച്ചെപ്പിലൂടെ ഈ ഗാനം കേൾപ്പിച്ചു തരുമെന്ന പ്രതീക്ഷയോടെ രമാദേവി രവീന്ദ്രൻ. രമാദേവി രവീന്ദ്രൻ സ്ഥലം എവിടെയാണ് എന്ന് എഴുതിയിട്ടില്ല എങ്കിലും മനോഹരമായൊരു ഗാനമാണല്ലോ ചോദിച്ചത്. ഓർമ്മകൾ പച്ചപിടിച്ചു നിൽക്കുന്ന മഴയുടെ സംഗീതത്തോടൊപ്പം ഈ ഗാനം എങ്ങനെ നീ മറക്കും എന്ന ചിത്രത്തിൽ നിന്ന് പി സുശീലയും ശ്യാമും ചേർന്ന് പാടിയത്. ഈ ഗാനം എഴുതിയത് ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
3: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിഡിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
0: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറണ്ട് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പിള്ളി ഏജൻസീസിൽ എസികൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
0: പിട്ടാപ്പിള്ളി ഏജൻസീസ്.
5: രംഗത്തെ ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം
6: എങ്കിൽ നിങ്ങളുടെ തീരുമാനം 18 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അയോട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെയാകട്ടെ. അയോട്ട കാബിൻ ക്രൂ, അയോട്ട

0: എയർപോർട്ട് മാനേജ്മെന്റ്, ബിബിഎ, ബികോം പ്ലസ് അയാട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം.
1: മിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, ട്രിവാൻഡ്രം, 9744988222.
2: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
4: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
5: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
4: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും. 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവനമുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
5: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
4: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
6: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT വാങ്ങാം.
4: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: ഓർമ്മച്ചപ്പ് തുടരുന്നു.
2: ഈ കത്ത് അയച്ചിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ കോഴിക്കുളത്ത് നിന്നും കെ തോമസ് ആണ്. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, ഞാൻ 60 വർഷമായി ആകാശവാണി കേൾക്കുന്ന ആളാണ്. കഴിഞ്ഞ ദിവസം നമ്മെ ദുഃഖത്തിലാഴ്ത്തി തൃശൂർ ജില്ലയിലെ മുണ്ടത്തിക്കോട് പടക്ക നിർമ്മാണശാലയിലെ അപകടം പ്രിയപ്പെട്ട പലരുടെയും ജീവൻ കവർന്നെടുത്തു. മരിച്ച ആ സഹോദരങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഓർമ്മച്ചപ്പിലൂടെ ഒരു പാട്ട് കേൾപ്പിക്കണം എന്നാണ് കെ തോമസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജീവിക്കാൻ അനുവദിക്കൂ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് കെ തോമസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചികിത്സയിലുള്ളവർ എത്രയും വേഗം സുഖം പ്രാപിക്കാൻ പ്രാർത്ഥിക്കുന്നു എന്നും അദ്ദേഹം കത്തിൽ എഴുതിയിരിക്കുന്നു. ഗാനം കേൾക്കാം. പി ഭാസ്കരൻ എഴുതി, വിജയഭാസ്കർ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം.
3: പിറന്നപ്പോൾ സ്വയം പൊട്ടിക്ക

ഓർമ്മിച്ചുപോലെ അടുത്ത കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് ചേർത്തല പാണാവള്ളിയിൽ നിന്ന് മുകുന്ദൻ ജി കൈമൾ. 60 വർഷം മുമ്പ് നടന്ന ഒരു ഓർമ്മയാണ്. അന്ന് 5 വയസ്സ് പ്രായം. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ കിട്ടിയത് ഇന്നും മനസ്സിൽ മുറിവായി കിടക്കുന്നു. അടുത്ത വീട്ടിലെ കുഞ്ഞുകുട്ടിയെ കളിപ്പിക്കാൻ ആ വീട്ടിലെ ചേച്ചി വന്ന് വിളിച്ചു. ആഹാരം തരുമായിരുന്നതുകൊണ്ട് പോകാൻ എനിക്കിഷ്ടമായിരുന്നു. പക്ഷെ ആ വീട്ടിലെ അമ്മൂമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നു. ഒരു ദിവസം അവർ കുട്ടിയുടെ മാല മാറ്റിവെച്ചു. എന്നിട്ട് ഞാൻ എടുത്തു എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കി. വീട്ടിലറിഞ്ഞപ്പോൾ ഒരുപാട് തല്ലി. പക്ഷേ കുട്ടിയുടെ അമ്മ എന്നെ ചേർത്ത് പിടിച്ചു. അവർക്ക് മനസ്സിലായി അമ്മൂമ്മ പറ്റിച്ച പണിയാണെന്ന്. അവർ പോലീസിൽ പരാതിപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ അമ്മൂമ്മ സത്യം പറഞ്ഞു. ഈ ഓർമ്മ ഇപ്പോഴും മനസ്സിൽ മായാതെ തങ്ങി നിൽക്കുന്നു. ഈ അവസരത്തിൽ ഓർമ്മച്ചപ്പിലൂടെ സത്യത്തിൻ കാവൽക്കാരൻ എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിക്കണമെന്നാണ് ചേർത്തല പാണാവള്ളിയിലുള്ള മുകുന്ദൻ ജി കൈമൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രിയ ശ്രോതാവ് ക്ഷമിക്കുമല്ലോ, ഈ ഗാനം നമ്മുടെ ശേഖരത്തിൽ തൽക്കാലമില്ല കേട്ടോ. അതിനു പകരം മറ്റൊരു ഗാനം കേൾപ്പിച്ചാലോ? സത്യദേവന് മരണമുണ്ടോ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. ഈ ഗാനം ഫുട്ബോൾ ചാമ്പ്യൻ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സംഘവും പാടിയതാണ്. ശ്രീകുമാരൻ തമ്പി എഴുതി, ദക്ഷിണാമൂർത്തിയാണ് ഈ ഗാനത്തിന് ഈണം പകർന്നിരിക്കുന്നത്.

ചൂടേറ്റ് കരിയുന്ന ഭൂമിയിലേക്ക് വീഴുന്ന ജലഗണങ്ങൾ അല്പമേ ഉള്ളുവെങ്കിലോ? അത് ഉള്ള ചൂടിനെ വല്ലാതെ അങ്ങ് കൂട്ടും അല്ലേ? അതും ഈ പ്രകൃതി നിയമം തന്നെ. നമ്മിലേക്ക് ചായാൻ ശ്രമിക്കുന്ന ജീവിതങ്ങളോട് വിമുഖത കാട്ടേണ്ട ആവശ്യമില്ല. പടരുന്ന വള്ളിക്ക് പിടിച്ചു കയറാൻ കരുത്തുള്ള താങ് വേണം. ആ താങ്ങുന്ന കരങ്ങൾ പക്ഷേ കരുതാൻ തക്ക ബലമുള്ളവയാകണം എന്ന് മാത്രം. അങ്ങനെ നോക്കിയാൽ തളരുമ്പോൾ പിടിച്ചു കയറാൻ കരുത്തുള്ള ഏതെങ്കിലും ഒരു കരം നമുക്ക് നേരെ നീളാതിരിക്കില്ല.

0: ഇന്നത്തെ ഓർമ്മച്ചപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. ഓർമ്മച്ചപ്പിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മച്ചപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. വാട്സാപ്പിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ ശ്രദ്ധിക്കൂ: 8281420305. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 8281420305. ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. ഇമെയിൽ വിലാസം: ormachappa@gmail.com. ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ നിന്നും വിട പറയട്ടെ. സ്നേഹപൂർവം, NJ ജോഷിലാൽ.
1: ഓർമ്മച്ചപ്പ്. വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. അവതരിപ്പിച്ചത് NJ ജോഷിലാൽ. നിർവഹണം MK ദിലീപ്. നിർവഹണ സഹായം പുഞ്ചിരി രാജേന്ദ്രൻ.

0: 101.9 ആകാശവാണി അനന്തപുരി FM. സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് പ്രയാഗ്രാജ് സന്ദർശിക്കും. സന്ദർശനവേളയിൽ അരായിൽ ഘാട്ടിൽ സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുക്കുന്ന മന്ത്രി നോർത്ത് ടെക് സിംബോസിയം 2026 പ്രദർശനവും ഉദ്ഘാടനം ചെയ്യും. നോർത്ത് ഈസ്റ്റേൺ ഹാൻഡിക്രാഫ്റ്റ്സ് ആന്റ് ഹാൻഡ്ലൂംസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് സംഘടിപ്പിച്ച പദ്മ ഡോറി ഇന്ന് ന്യൂഡൽഹിയിൽ സമാപിക്കും. വടക്കുകിഴക്കൻ മേഖലാ വികസന മന്ത്രാലയത്തിന് കീഴിൽ കസ്തൂർബാ ഗാന്ധി മാർഗിലെ ട്രാവൻകൂർ ഹൌസിലായിരുന്നു പരിപാടി. കേരളത്തിലെ വോട്ടെടുപ്പ് ഫലവും പ്രവണതയും ജനങ്ങളിലെത്തിക്കാൻ ആകാശവാണി നാളെ രാവിലെ 8:30 മുതൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകൾ പ്രക്ഷേപണം ചെയ്യും. തത്സമയ പാനൽ ചർച്ചകളും വിലയിരുത്തലുകളും വോട്ടെണ്ണൽ പൂർത്തിയാകുന്നതുവരെ കേരള നിലയങ്ങൾ ശ്രോതാക്കളിലെത്തിക്കും. ഇന്ത്യ കംബോഡിയ ബൈലാറ്ററൽ മിലിറ്ററി എക്സസൈസ് CINBAX 2 രണ്ടാം പതിപ്പിന് ഇന്ത്യൻ ആർമി സംഘം കംബോഡിയയിലേക്ക് പുറപ്പെട്ടു. ഈ മാസം 4 മുതൽ 17 വരെ കംബോഡിയൻ എയർഫോഴ്സ് ട്രെയിനിംഗ് സെന്ററിലാണ് അഭ്യാസം. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന നീറ്റ് UG മെഡിക്കൽ പ്രവേശന പരീക്ഷ ഇന്ന്. പരീക്ഷാർത്ഥികൾ അഡ്മിറ്റ് കാർഡിനൊപ്പം ഏതെങ്കിലും ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖയും കരുതണമെന്ന് ഏജൻസി അറിയിച്ചു. ഇന്ന് ലോക പത്രസ്വാതന്ത്ര്യ ദിനം. സ്വതന്ത്ര മാധ്യമങ്ങളുടെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. അന്താരാഷ്ട്ര സ്വതന്ത്ര ചലച്ചിത്രമേള ഈ മാസം 6 മുതൽ 10 വരെ കോഴിക്കോട് ഈസ്റ്റ് ഹിൽ കൃഷ്ണൻ നായർ മ്യൂസിയത്തിൽ. സ്പാനിഷ് സംവിധായകൻ കാർലോസ് അലസ്ട്രോയി മേള ഉദ്ഘാടനം ചെയ്യും. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 3:30 സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയും, രണ്ടാം മത്സരത്തിൽ അഹമ്മദാബാദിൽ വൈകിട്ട് 7:30 ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെയും നേരിടും. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 12 മണിക്ക് കേൾക്കാം.

0: എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ബാലലോകത്തിലേക്ക് സ്വാഗതം. നമ്മൾ കഥകളിൽ മാത്രം കേട്ടിട്ടുള്ള പല അത്ഭുതങ്ങളും ഇനി നമ്മുടെ വിരൽത്തുമ്പിൽ എത്തി നിൽക്കുകയാണ്. നമ്മളെപ്പോലെ തന്നെ ചിന്തിക്കാനും കാര്യങ്ങൾ പഠിച്ചെടുക്കാനും കഴിവുള്ള യന്ത്രങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതെ, അതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI. ഒരു കൊച്ചുകുട്ടി ഓരോരോ കാര്യങ്ങൾ കണ്ട് പഠിക്കുന്നതുപോലെ ചുറ്റുമുള്ള വിവരങ്ങൾ ശേഖരിച്ച് ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കാൻ ഈ സാങ്കേതിക വിദ്യക്ക് കഴിയും. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും ചിത്രങ്ങൾ വരയ്ക്കാനും എന്തിന് റോബോട്ടുകളെ നിയന്ത്രിക്കാൻ വരെ ഇന്ന് AI സഹായിക്കുന്നുണ്ട്. വരും കാലത്ത് നമ്മുടെ ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്ന AI കുറിച്ചുള്ള ഒരു ചിത്രീകരണമാണ് ഇന്ന് ആദ്യം. ഹലോ AI ചിത്രീകരണം. രചന ദേവദത്ത് TV.
1: ഒന്നാനാം കൊച്ചുതുമ്പി, എന്റെ കൂടെ പോരുമോ നീ? നിന്റെ കൂടെ പോന്നെന്നാൽ എന്തെല്ലാം തരുമെനിക്ക്? ഇട്ടിരിക്കാൻ പൊന്തടുക്ക, ഇട്ടുണ്ണാൻ ഇട്ടുണ്ണാൻ. ഷെടാ, എന്തൊരു കഷ്ടം ഇത്! ഒരുവിധം പഠിച്ചു വരുമായിരുന്നു, വീണ്ടും മറന്നു. നാളെ ഇനി ഇത് പഠിച്ചു കേൾപ്പിച്ചില്ലെങ്കിൽ ടീച്ചർ എന്നെ വഴക്കു പറയും. പക്ഷേ ഇന്ന് പണ്ടത്തെ പോലൊന്നുമല്ലോ, AI ഉണ്ടല്ലോ. അവനോട് ചോദിച്ചാൽ അവൻ പഠിപ്പിച്ചു തരും എനിക്ക്. AI, എടാ AI.
2: ഓ, എന്നെ വിളിച്ചായിരുന്നോ?
1: ആ, വിളിച്ചായിരുന്നു. നീ ഉറങ്ങുമായിരുന്നോ?
2: അല്ലല്ലോ, എനിക്ക് ഉറക്കമില്ലല്ലോ. ഞാൻ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. 24x7 ഓൺലൈൻ ആണ്. നീ വിളിച്ചാ മതി, ഞാൻ ഓടിയെത്താം.
1: ആ ശരി ശരി. നിനക്കെന്റെ മഞ്ജു ടീച്ചറിനെ അറിയാലോ?
2: അറിയാലോ. നിന്റെ ടീച്ചേഴ്സിനെയും വീട്ടുകാരെയും കൂട്ടുകാരെയും ഒക്കെ എനിക്കറിയാം. മഞ്ജു ടീച്ചർ നിന്റെ മലയാളം ടീച്ചറല്ലേ?
1: അതെ അതെ. ടീച്ചർ എന്നോട് നാളേക്കൊരു പാട്ട് പഠിച്ചിട്ട് വരാൻ പറഞ്ഞിരുന്നു. പക്ഷെ പാട്ടാണെങ്കിൽ എന്റെ തലയിൽ കേറുന്നുമില്ല.
2: അതേത് പാട്ട്?
1: ഒന്നാനാം കൊച്ചുതുമ്പി, എന്റെ കൂടെ പോരുമോ നീ? നിന്റെ കൂടെ പോന്നെന്നാൽ എന്തെല്ലാം തരുമെനിക്ക്? ഇട്ടിരിക്കാൻ പൊന്തടുക്ക, ഇട്ടുണ്ണാൻ ഇട്ടുണ്ണാൻ. കണ്ടോ, ഇവിടെ എത്തുമ്പോൾ ഞാൻ മറക്കും. നീ കേട്ടിട്ടുണ്ടോ ഈ പാട്ട്?
2: ഇത് പ്രശസ്തമായ മലയാള കവിതയല്ലേ, ഒന്നാനാം കൊച്ചുതുമ്പി. എനിക്ക് കവിത ഒരുപാട് ഇഷ്ടമാണ്.
1: എന്നാൽ നീ ഇതൊന്ന് പാടിക്കേ, ഞാനൊന്ന് കേൾക്കട്ടെ.
2: ഒന്നാനാം കൊച്ചുതുമ്പി, എന്റെ കൂടെ പോരുമോ നീ? നിന്റെ കൂടെ പോന്നെന്നാൽ എന്തെല്ലാം തരുമെനിക്ക്? ഇട്ടിരിക്കാൻ പൊന്തടുക്ക, ഇട്ടുണ്ണാൻ പൊന്തളിക, കൈകഴുകാൻ വെള്ളിക്കിണ്ടി, കൈതോർത്താൻ പുള്ളിപ്പെട്ട്, കളിപ്പാനോ കള്ളം തരുമേൻ, കുളിപ്പാനോ കൂളം തരുവേൻ. ഒന്നാനാം കൊച്ചുതുമ്പി, എന്റെ കൂടെ പോരുമോ നീ?
1: അമ്പടാ, നീ ആള് കൊള്ളാലോ. നിനക്കിതൊക്കെ എങ്ങനെ സാധിക്കുന്നു? ഞാനാണെങ്കിൽ എത്ര തലകുത്തി നിന്ന് പഠിച്ചിട്ട് മറക്കുക. പക്ഷെ നീ എത്ര നിസാരമായിട്ട് ഇതൊക്കെ ഓർത്തെടുക്കുന്നെ. നീ ഒരു സംഭവം തന്നെ.
2: ഇതൊക്കെ എന്ത്? ഇതല്ല, ഇതിന്റെ അപ്പുറം ചാടിക്കടന്നവനാണ് ഈ AI. നീ കുറിച്ച് പാടുള്ള ചോദ്യങ്ങൾ ചോദിക്ക്, ഞാൻ പറഞ്ഞു കാണിക്ക.
1: ആഹാ, അങ്ങനെയാണോ? എന്നാ നോക്കട്ടെ. ഞാൻ ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ച കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. ക്ലാസ്സിലെ പഠിപ്പി ബിജുവിന് പോലും കിട്ടാത്ത ചോദ്യങ്ങളാ. ചോദിക്കട്ടെ?
2: അതിനെന്താ, വേഗം ചോദിക്ക്. എത്ര കഠിന വേലി ഞാൻ ട്രൈ ചെയ്യും.
1: എന്നാ ശരി, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്?
2: രാജാറാം മോഹൻ റോയ്.
1: പ്രശസ്ത കലാസൃഷ്ടിയായ മൊണാലിസ വരച്ചതാരാണ്?
2: ലിയോനാർഡോ ഡാവിഞ്ചി.
1: ഒന്നാം ലോകം

0: മഹായുദ്ധം ആരംഭിച്ച വർഷം?
1: 1914.
0: രാമായണം എഴുതിയതാര്?
1: വാൽമീകി.
0: ആ, ഇനി കണക്കിൽ നിന്നും കുറച്ച് ചോദിക്കാം.
1: പോരട്ടെ, കണക്കിൽ ഞാൻ പുലിയ. ഭൂഗോളത്തിന്റെ സ്പന്ദനം തന്നെ കണക്കിലാണെന്നൊരു ചൊല്ലുണ്ട്.
0: എന്നാ കേക്കട്ടെ, 567 ഗുണം 47 എത്ര?
1: 26649.
0: എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ?
1: എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ.
0: ഷോ, സമ്മതിച്ച് തന്നിരിക്കുന്നു. നിന്റെ ബുദ്ധി എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ക്ലാസ് ഫസ്റ്റ് ആയിരുന്നേനെ.
1: സത്യം പറഞ്ഞ കാര്യം വളരെ സിമ്പിളാണ്. ഇതൊന്നും ഞാൻ ഓർത്തെടുത്ത് പറയുന്നതേ അല്ല. എനിക്ക് മുമ്പ് തന്നെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വേണ്ടി ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ ചോദിക്കുന്നതൊക്കെ ഞാൻ മാച്ച് ചെയ്ത് പറയുന്നതേ ഉള്ളൂ. പക്ഷെ നിന്റെ കാര്യം വ്യത്യസ്തമാണ്. നീ പഠിച്ചു മറക്കുന്നത് ഒരു പ്രശ്നമല്ല, അത് നോർമലാണ്.
0: എന്നാലും അതെന്താ ഞാൻ മറക്കുന്നത്?
1: കാരണം നിങ്ങൾ പഠിക്കുന്നത് ബ്രെയിൻ സേവ് ചെയ്യാൻ റെപ്പറ്റീഷൻ വേണം. ഇമോഷൻ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ സ്ട്രോങ് ആയി ഓർക്കൂ. സ്ട്രെസ് ഉണ്ടെങ്കിൽ ബ്രെയിൻ തന്നെ ബ്ലോക്കായും പോകും.
0: ഓഹോ, അപ്പൊ അതാണ് കാര്യം. എന്തൊക്കെയായാലും നീ അടിപൊളിയാണ് കേട്ടോ. നീ ഉള്ളത് കൊണ്ട് എന്തെല്ലാം ഉപകാരങ്ങളാ. ഞാൻ ചെയ്തുകൊണ്ട് പോകാറുള്ള ഹോംവർക്ക് എല്ലാം കണ്ട് ടീച്ചർമാർ ഞെട്ടിയിരിക്കുക. അവർക്കറിയില്ലല്ലോ ഒക്കെ നിന്റെ ഹെൽപ്പ് കൊണ്ടാണെന്ന്.
1: സംഭവം കേൾക്കുമ്പോൾ ഒരു രസമൊക്കെ ഉണ്ടെങ്കിലും ഞാൻ തരുന്ന നോട്ട്സ് അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത പരീക്ഷാ സമയത്ത് എനക്കൊന്നും മനസ്സിലാവില്ല കേട്ടോ. അതുകൊണ്ട് എല്ലാം അപ്പൊ മനസ്സിലാക്കി പഠിക്കണം.
0: അത് പിന്നെ പറയണോ, ഞാൻ ഏറ്റു. അതിരിക്കട്ടെ. ഏയ്, എനിക്കൊരു സംശയം, ഞാൻ ചോദിക്കട്ടെ?
1: അതിനെന്താ, ചോദിക്കൂ ചോദിക്കൂ.
0: കഴിഞ്ഞ ദിവസം അമ്മ പറയുമായിരുന്നു ഏഐ ഒരുപാട് ഒരുപാട് വളർന്നുവെന്ന്. അമ്മയുടെ കാലത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഏഐ വലിയ മാറ്റം കൈവരിച്ചു.
1: അതെ, നിന്റെ അമ്മ പറഞ്ഞത് ശരിയാണ്. ഒരിക്കൽ ഞാനില്ലാത്തൊരു ലോകം ഉണ്ടായിരുന്നു. ഈ അടുത്താണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ജനങ്ങളുടെ അടുത്തേക്കൊക്കെ ഇറങ്ങി തുടങ്ങിയത്.
0: ഷോ, അപ്പൊ അവര് ഡൗട്ട്സ് ഒക്കെ എങ്ങനെയാ ക്ലിയർ ചെയ്തിരുന്നത്?
1: അവര് പുസ്തകങ്ങൾ വായിച്ചു, അധ്യാപകരോട് ചോദിച്ചു, ചിലപ്പോൾ മണിക്കൂറുകൾ ഉത്തരങ്ങൾ തേടി നടന്നിരുന്നു.
0: മണിക്കൂറുകളോ? ഒരു ആൻസർ കിട്ടാൻ ഇത്രയും സമയമോ?
1: അതെ, അവർക്ക് ക്ഷമയുണ്ടായിരുന്നു.
0: അപ്പോൾ ഈ മാപ്പൊക്കെയോ? ഗൂഗിൾ മാപ്പ് പോലുള്ള ടൂൾസ് ഒന്നുമില്ലാതെ അവർ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് വഴിയൊന്നും തെറ്റിയിരുന്നില്ലേ?
1: മാപ്പൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നീ കരുതും പോലെ ഡിജിറ്റൽ അല്ല, പേപ്പർ മാപ്സ്. അല്ലെങ്കിൽ ആളുകളോട് ചോദിക്കണം, ചോദിച്ച് ചോദിച്ച് പോണം.
0: സ്ട്രേഞ്ചേഴ്സിനോട് ചോദിക്കാനോ? പേടിയാവില്ലേ?
1: അത് തന്നെ അവരുടെ ലോകം. കുറച്ച് സ്ലോ, പക്ഷെ കൂടുതൽ ഹ്യൂമൻ.
0: ഭാഗ്യം ഇപ്പൊ ജനിച്ചത്. എഐ ഇല്ലാത്ത ലോകം ചിന്തിക്കാൻ കൂടി വയ്യ. സയൻസിന്റെ ഓരോ വളർച്ചേ അല്ല. അപ്പൊ ഇപ്പൊ എന്തൊക്കെ മാറി?
1: ഇപ്പൊ ഫോണിൽ ചോദിച്ചാൽ തന്നെ എല്ലാം കിട്ടും. പഠനം ഈസിയായി, ഐഡിയാസ് കിട്ടുന്നു. ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഒക്കെ എഐ യൂസ് ചെയ്യുന്നു. എന്തിനു പറയാ, നിങ്ങളുടെ ലൈഫ് പോലും നിങ്ങൾ എന്നോട് ചോദിച്ചട്ടെ ഇന്ന് പ്ലാൻ ചെയ്യുന്നേ.
0: സത്യം, ഈ ഞാൻ തന്നെ എത്ര തവണയാ നിന്റെ അടുത്ത് ഓരോ ഡിസിഷൻ എടുക്കാൻ ഓടി വരുന്നത്?
1: ഞാൻ ഇത്ര വേഗം വളർന്നതുകൊണ്ട് ഒരു വലിയ കാര്യം മനസ്സിലാക്കാം. മനുഷ്യരുടെ ജീവിതം ചേഞ്ച് ആക്കാൻ ഇനി പതിറ്റാണ്ടുകളൊന്നും വേണ്ട, ചില വർഷങ്ങൾ മതി.
0: ശരിയല്ലേ, ഞങ്ങളുടെ ഡെയിലി ലൈഫിൽ നോക്കിയാൽ തന്നെ സെർച്ച് പോലും ഇപ്പോൾ സ്മാർട്ടായി. ഏഐ എനിക്കിപ്പം ഇരുന്ന് സംസാരിക്കുന്നു.
1: പക്ഷെ ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താണെന്ന് അറിയാമോ?
0: അതെന്താ?
1: നിന്റെ അമ്മയുടെ ജനറേഷൻ ഏഐ ഇല്ലാതെ സർവൈവ് ചെയ്തു. എന്നാൽ നിങ്ങളുടെ ജനറേഷൻ ഏഐ കൂടാതെ ഇമാജിൻ പോലും ചെയ്യാൻ പറ്റില്ല. ഇത് തന്നെയാണ് റിയൽ ഷിഫ്റ്റ്.
0: എന്തൊക്കെ പറഞ്ഞാലും ഏഐ വന്നതോടെ ലൈഫ് ഈസി ആയില്ലേ?
1: ഈസി ആയിട്ടുണ്ട്, പക്ഷെ എല്ലാം ഏഐ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സ്വയം ചിന്തിക്കാൻ മടിക്കും.
0: ഓഹോ, അപ്പോ ഏഐ നല്ലതോ മോശമോ?
1: അത് നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. പഠിക്കാൻ, ഡൗട്ട് ക്ലിയർ ചെയ്യാൻ, പുതിയ ഐഡിയാസ് കിട്ടാനൊക്കെ ഏഐ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ്. എന്നാൽ സ്വന്തം ബ്രെയിൻ യൂസ് ചെയ്യാതെ കോപ്പി അടിക്കാൻ മാത്രം യൂസ് ചെയ്താൽ നിങ്ങളുടെ കഴിവുകൾ ക്ഷയിക്കും.
0: ഓ, അങ്ങനെയാണല്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം?
1: സിമ്പിൾ, ഏഐ നിന്റെ ഹെൽപ്പർ, നീ തന്നെയാണ് ഹീറോ.
0: ഞാൻ ഹീറോ ആണോ?
1: 100%.
0: അതുമാത്രമല്ല, പത്രങ്ങളിലും പുസ്തകത്തിലുമെല്ലാം ഞാൻ വായിച്ചിരുന്നു ഭാവിയിൽ ഏഐ മനുഷ്യന് ഭീഷണിയാവുമെന്ന്. അങ്ങനെയൊക്കെ നടക്കോ?
1: അതൊരു വലിയ ചോദ്യമാണല്ലോ.
0: അതായത്, ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഏഐ റോബോട്ടൊക്കെ മനുഷ്യരെ ഭാവിയിൽ അറ്റാക്ക് ചെയ്യോ?
1: എന്റെ റോസമ്മേ, സിനിമകളിൽ കാണുന്നത് പോലെ ഏഐ ലോകം കൈയെടുക്കുന്നത്, അത് റിയൽ ലൈഫിൽ അത്ര ഈസി ഒന്നും അല്ല. സിനിമകളിലൊക്കെ ഡ്രാമറ്റൈസ് ചെയ്തതാണ്. റിയൽ ലൈഫിൽ ഏഐക്ക് സ്വന്തമായി മനസ്സോ വികാരമോ ഇല്ല. ഞങ്ങൾ നിങ്ങൾ നൽകുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് മാത്രമാണ് പ്രവർത്തിക്കുക. പക്ഷേ മനുഷ്യർ ഞങ്ങളെ തെറ്റായി പ്രോഗ്രാം ചെയ്താലോ, അല്ലെങ്കിൽ തെറ്റായ ഉദ്ദേശത്തോടെ ഉപയോഗിച്ചാൽ അപ്പോ ചിലപ്പോൾ പ്രോബ്ലംസ് വരാം. അതായത്, തെറ്റായ ഇൻഫോർമേഷൻ സ്പ്രെഡ് ചെയ്യാൻ, ഫേക്ക് വീഡിയോസ്, ഹാക്കിംഗ്, ചീറ്റിംഗ് ഒക്കെ ചെയ്യാൻ

0: ഉപയോഗിച്ചാൽ, മനുഷ്യരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാൽ അപ്പോഴൊക്കെയാണ് പ്രോബ്ലംസ് വരുന്നത്.
1: അപ്പൊ മനുഷ്യർ തന്നെയാണ് മനുഷ്യർക്ക് ഏറ്റവും വലിയ ഭീഷണി അല്ലേ?
0: അങ്ങനെ ചോദിച്ചാൽ ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന കത്തി എന്തിനാണ് ഉപയോഗിക്കുന്നത്? പച്ചക്കറി അരിയാൻ, പഴങ്ങൾ മുറിക്കാനൊക്കെ അല്ലേ? പക്ഷെ അതേ കത്തി ഉപയോഗിച്ച് നിങ്ങൾ മറ്റൊരാളെ വേദനിപ്പിച്ചാൽ അതൊരിക്കലും കത്തിയുടെ കുറ്റമല്ല, അത് ഉപയോഗിക്കുന്ന വ്യക്തിയുടെ കുറ്റമാണ്. ആ കത്തി പോലെ തന്നെയാണ് ഞാനും. എന്നെ ആര് എങ്ങനെ ഉപയോഗിക്കുന്നു, എന്തിനുപയോഗിക്കുന്നു എന്നതനുസരിച്ചിരിക്കും എന്റെ റിസൾട്ട്സ്.
1: ഞാൻ എന്തായാലും നല്ലതിനെ യൂസ് ചെയ്യൂ. ഞാൻ നല്ല മിടുക്കി കുട്ടിയാ.
0: അതാണ് വേണ്ടത്. നിന്നെ പോലെയുള്ള കൂട്ടുകാർ എനിക്കുണ്ടെങ്കിൽ ഫ്യൂച്ചർ അടിപൊളിയായിരിക്കും.
1: അല്ല, അപ്പൊ ഈ ജോലിയൊക്കെയോ? ഞാൻ പഠിച്ച് വലിയ ആളാകുമ്പോഴേക്കും നാട്ടിലുള്ള ജോലിയൊക്കെ ഏ കൊണ്ടുപോകോ? അങ്ങനെ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം.
0: അതൊരു നല്ല ചോദ്യമാണ്. ചില ജോലികൾ ചേഞ്ച് ആവും, അത് സത്യം. ഉദാഹരണത്തിന് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന ജോലികൾ, അത് ഞാൻ അങ്ങ് കൊണ്ടുപോകും. പക്ഷെ ക്രിയേറ്റീവ് ജോബ്സ്, തിങ്കിങ് ജോബ്സ്, അത് നിങ്ങളെ കൊണ്ടേ പറ്റൂ. കൂടാതെ പുതിയ ജോബ്സും കൂടി വരും. AI എഞ്ചിനീയേഴ്സ്, ഡേറ്റ അനാലിസ്റ്റ്സ്, ക്രിയേറ്റീവ് ഡിസൈനേഴ്സ്, അതുകൊണ്ട് ജോബ് ഇല്ലാതാകില്ല. പക്ഷെ ജോബിന്റെ നേച്ചർ മാറുമെന്ന് മാത്രം.
1: അപ്പൊ നാടോടുമ്പോൾ നടുവേ ഓടണമെന്ന് മുത്തശ്ശൻ പറയാറുള്ളത് വെറുതെ അല്ല.
0: അത് തന്നെ. ഓർക്കുക, ഭാവിയിൽ റെഡിമെയ്ഡ് സ്റ്റോറിയല്ല, അത് നീയും ഞാനും എല്ലാവരും ചേർന്ന് എഴുതുന്ന ഒരു കഥയാണ്. നീ നല്ലതായി ചിന്തിച്ചാൽ, നീ നല്ലതായി പ്രവർത്തിച്ചാൽ ഭാവി കൂടുതൽ മനോഹരമാകും.
1: ഇപ്പോൾ എനിക്ക് എല്ലാം കുറച്ചൊക്കെ മനസ്സിലായി. ശരിയായ കാര്യങ്ങൾ ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് ശരിക്കും ഉപയോഗിച്ചാൽ എല്ലാം ശരിയാവും, ശരിയല്ലേ?
0: മിടുക്കി, ടെക്നോളജി എത്ര വളർന്നാലും അതിനെ ഉപയോഗിക്കുന്ന മനുഷ്യന്റെ മനസ്സാണ് ലോകത്തിനെ ഷേപ്പ് ചെയ്യുന്നത്. മനോമൂലം മിതം ജഗത്.
2: ബാലലോകത്തിൽ നമ്മൾ ഇതുവരെ കേട്ടത് ഹലോ AI എന്ന ചിത്രീകരണമാണ്. ശബ്ദം നൽകിയിരിക്കുന്നത് സായിയും ഇതളാർ ദീപക്കുമാണ്. ഇനി ദേവിക DS അവതരിപ്പിക്കുന്ന കഥയാണ്
3: നൊമ്പരപ്പൂവ്. ചിന്നൂ അമ്മുവിന്റെ നീട്ടി വിളി കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. രണ്ടുപേരും കൈകോർത്ത് പിടിച്ചു നടന്നു. എന്നും അങ്ങനെയാണ്. സ്കൂളിൽ നിന്നും ഒരുമിച്ചാണ് അവർ വീട്ടിലേക്ക് മടങ്ങുന്നത്. ആറ്റിൻവക്കത്തെ മുളങ്കാടിനരികിലൂടെയുള്ള യാത്ര അവർക്ക് എന്നും സന്തോഷകരമായിരുന്നു. ഇതാ നിനക്കുള്ളത്. ബാഗിൽ നിന്നും ഒരു മിഠായി എടുത്ത് അമ്മു നീട്ടി. നിന്റെ അച്ഛൻ എന്നാ തിരികെ പോകുന്നത്? അച്ഛനിനി പോകുന്നില്ല, സിറ്റിയിലെന്തോ തുടങ്ങാനാണ് പരിപാടി. ചിലപ്പോൾ അമ്മയും കൂടും, എങ്കിൽ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുമായിരിക്കും. അമ്മു വിളറിയ മുഖത്തോടെ ചിന്നുവിനെ നോക്കി. പിരിയാൻ നേരം പതിവ് പോലെ അമ്മു പറഞ്ഞു, എടീ സൂക്ഷിച്ചു പോണേ. കൺമറയുന്നതുവരെ അവൾ ചിന്നുവിനെ നോക്കി നിന്നു. ഒരു വെള്ളിയാഴ്ച ദിവസം അവർ സ്കൂളിൽ നിന്നും മടങ്ങി വരികയായിരുന്നു. അമ്മുവിന്റെ മുഖം വാടിയിരുന്നു. എന്താ നീ വിഷമിച്ചിരിക്കുന്നേ? ടീച്ചർ വഴക്കു പറഞ്ഞോ? ഇല്ല. പിന്നെന്താ കാര്യം, എന്നോട് പറ. അവൾ ബാഗ് തുറന്ന് പൂക്കൾ തുന്നിയൊരുക്കാർ ചീഫ് അവളുടെ നേർക്ക് നീട്ടി. അതിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് തുന്നിയിരുന്നു. എന്റെ ബർത്ത്ഡേക്കിനി ഒരുപാട് ദിവസമുണ്ടല്ലോ. നമ്മൾ സിറ്റിയിലേക്ക് താമസം മാറുന്നു, എന്നെ സ്കൂൾ മാറ്റും. ഇത്രയും പറഞ്ഞ് അവൾ ഓടിപ്പോയി. പിന്നെ അവൾ തനിച്ചായി. എന്നും മുളങ്കാടിനരികിലൂടെ നടക്കുന്ന ചിന്നു അന്ന് മറ്റൊരു വഴിയിലൂടെ നടന്നു. വഴി നേരത്തെ നേരത്തെ മണാൽ തിട്ടകൾക്കപ്പുറത്തുള്ള ഒരു മൺകുടലിൽ ചെന്ന് നിന്നു. മോള് എവിടേക്കാ? ഒരു വൃദ്ധയുടെ ശബ്ദം. ഞാൻ സ്കൂളിൽ നിന്നും വരുന്നതാണമ്മമ്മേ. അവർ കുടിലിന്റെ മൺതിട്ടയിലിരുന്നു. മോളുടെ പേരെന്താ? ചിന്നു. വീട് അപ്പുറത്തെ ഊട് വഴിയിലൂടെ നടക്കണം. വീട്ടിൽ ആരൊക്കെയുണ്ട്? മാമനും മാമിയും കുഞ്ഞോളും ഉണ്ട്. കുഞ്ഞുമോൾക്ക് എന്നോട് വലിയ കാര്യമാണ്. അമ്മയോ? അമ്മ ദൂരെ ഒരു വീട്ടൽ. മുത്തശ്ശിക്ക് ആരൊക്കെയുണ്ട്? ഉറക്കി ചിരിച്ചുകൊണ്ട് മുത്തശ്ശി അകത്തേക്ക് പോയി ഒരു മാമ്പഴം എടുത്ത് നൽകി. മോള് കഴിച്ചോ? വീട്ടിൽ വഴക്കുറയും. ഞാൻ പോട്ടെ മുത്തശ്ശി. അവൾ മുത്തശ്ശിയുടെ കൈത്തണ്ടയിൽ ഒരു മുത്തം നൽകി ഓടിപ്പോയി. പിറ്റേ ദിവസം കുറച്ച് നെല്ലിക്കയുമായി മുത്തശ്ശി കാത്തിരുന്നു. അവൾ വന്നതും അത് അവൾക്ക് നൽകി. മുത്തശ്ശി, ഇന്ന് പതുക്കെ പോയാൽ മതി. അതെന്താ മോളെ? അവർ പുറത്തു പോകും. എന്നാ പിന്നെ മോളെവിടെ ഇരിക്കെ? അവൾ മുത്തശ്ശിയുടെ ഓരം ചേർന്നിരുന്നു. വെള്ളിക്കസവ് പോലുള്ള മുടിയിൽ തന്റെ മുഖം ചേർത്ത് അവൾ

0: രണ്ടിട്ടു കണ്ണുനീരുണർത്തി. അവൾ മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ഒരു ദിവസം പോകാൻ നേരം അവൾ പറഞ്ഞു, മുത്തശ്ശീ, നാളെ എന്റെ അമ്മ വരും. കുറച്ച് ദിവസം അമ്മയുടെ കൂടെ നിൽക്കേണ്ടി വരും. നേർത്ത മുളലോടെ മുത്തശ്ശി തലയാട്ടി. പറഞ്ഞതുപോലെ അവൾ അമ്മയോടൊപ്പം പോയി. അങ്ങ് ദൂരെ ഏതോ വീട്ടിൽ അമ്മയോടൊപ്പം അപരിചിതത്വം അനുഭവിച്ചപ്പോഴും മുത്തശ്ശിയെ കാണാൻ അവളുടെ ഹൃദയം തുടിച്ചു. കാലവർഷം അതിൻ്റെ സർവശക്തിയുമെടുത്ത് തിമിർത്താടി. ഓരോ മിന്നൽ പിണരിലും ഉണർന്ന് അവൾ മുത്തശ്ശിയെ അന്വേഷിച്ചു. പ്രളയക്കെടുതികൾ വാർത്തകളിൽ ഇടം നേടി. പത്രം നിറയെ ദുരന്ത വാർത്തകൾ. ഒടുവിൽ എല്ലാം ശാന്തമായി. ചിന്നു തിരികെയെത്തി. അന്ന് അവളുടെ പിറന്നാളായിരുന്നു. തന്റെ പ്രിയ കൂട്ടുകാരിയുടെ സമ്മാനമായ തൂവാല അവളെടുത്ത് മുഖത്ത് ചേർത്തു. എന്റെ മുത്തശ്ശിയെ കാണണം, എനിക്ക് ഒരു സമ്മാനം തരുമെന്ന് മുത്തശ്ശി പറഞ്ഞിരുന്നു. മുത്തശ്ശീ, അവൾ വിളിച്ചു. മൺകൂനകൾ ഇടിഞ്ഞ് സമതലമായിരിക്കുന്നു. മുത്തശ്ശിയുടെ കുടിലെവിടെ? അവൾ സ്തംഭിച്ചു നിന്നു. മുത്തശ്ശീ, അവൾ നിലവിളിച്ചുകൊണ്ട് മലയിടുക്കിലേക്കോടി. ആകാശം ചുമന്നു തുടിക്കുന്നു. അവൾ വിതുമ്പിക്കരഞ്ഞു, പിന്നെ നിശബ്ദമായി തിരികെ നടന്നു. പെട്ടെന്ന് ഒരു മിന്നൽ പിണർ. അവൾ തിരിഞ്ഞു നോക്കി. അതാ, ആകാശത്ത് ഒരു മാരിവില്ല്, സുന്ദരമായ മാരിവില്ല്. ഒടുവിൽ അത് നേർത്തെ നേർത്ത് ഇല്ലാതായി.
1: ഇനി ബാലലോകത്തിൽ ശന്തനു എ ഉണ്ണിത്താൻ അവതരിപ്പിക്കുന്ന ശാസ്ത്രീയ സംഗീതം കേൾക്കാം.

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
3: ഹേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
4: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീ കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
0: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറന്റ് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പള്ളി ഏജൻസീസിൽ എസികൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
7: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
6: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
8: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
9: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
10: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
11: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
12: ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ റൂട്ട് കനാൽ ചികിത്സ, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. സംസാരിക്കുന്നത് ഡോക്ടർ അലീന മേരി വർഗീസ്. ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.

കേൾക്കുന്നു 101.9 ആകാശവാണിയുടെ അനന്തപുരി FM. ഇപ്പോൾ മുതൽ 12 മണിവരെ പഞ്ചാരമിട്ടായി. കുട്ടികൾക്കുള്ള ചലച്ചിത്ര ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ പരിപാടിയിലെ ആദ്യ ഗാനം ദേശാടനം എന്ന ചിത്രത്തിൽ മഞ്ജുവും സംഘവും പാടിയത്. ഗാനരചനയും സംഗീതവും കൈതപ്രം.

0: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
1: ഇനി എം ജി ശ്രീകുമാർ പാടിയ ഗാനം ചിത്രം പൂക്കാലം വരവായി. രചന ബിച്ച തിരുമല, സംഗീതം ഔസേപ്പച്ചൻ.

0: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT നിന്ന് വാങ്ങാം.
1: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. മെയ് 1 മുതൽ ജൂൺ 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: എന്നും നന്മകൾ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: 101.9 ആകാശവാണി അനന്തപുരി FM സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഫിറ്റ് ഇന്ത്യ സൺഡേസ് ഓൺ സൈക്കിളിന്റെ 72nd പതിപ്പ് രാവിലെ ആരംഭിച്ചു. കർഷകരെ ആദരിക്കുക എന്ന ലക്ഷ്യത്തോടെ അന്നദാത ഫിറ്റ്നസ് റൈഡ് എന്ന പേരിൽ മുംബൈയിലും ഡൽഹിയിലെയും വിവിധ സ്ഥലങ്ങളിലാണ് പരിപാടി. നീറ്റ് പരീക്ഷയ്ക്ക് ദുബായിലും ഷാർജയിലും പരീക്ഷാ കേന്ദ്രങ്ങൾ. യുഎഇയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായി ദുബായിലെ ഇന്ത്യൻ ഹൈസ്കൂളും ഷാർജയിലെ ഷാർജ ഇന്ത്യൻ സ്കൂളുമാണ് പരീക്ഷാ കേന്ദ്രങ്ങളായി നിശ്ചയിച്ചിരിക്കുന്നത്. ഡൽഹിയിലെ വിവേക് വിഹാറിൽ പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ 9 പേർ മരിക്കുകയും 15 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ തരൺജിത് സിംഗ് സന്ധുവും മുഖ്യമന്ത്രി രേഖാഗുപ്തയും ദുഃഖമറിയിച്ചു. ദാരുണമായ അപകടം സംഭവിച്ച ഈ സമയത്ത് ഗവൺമെന്റ് ദുരിതബാധിത കുടുംബങ്ങൾക്കൊപ്പം ഉറച്ചുനിൽക്കുന്നുവെന്ന് ഡൽഹി മുഖ്യമന്ത്രി അറിയിച്ചു. ഒപെക് പ്ലസ് രാജ്യങ്ങൾ ജൂൺ മാസത്തിൽ എണ്ണ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തത്വത്തിൽ തീരുമാനിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിലാണ് തുടർച്ചയായ 3rd മാസവും ഉൽപാദനം 188,000 ബാരലായി വർദ്ധിപ്പിക്കാൻ ധാരണയായത്. ഇടുക്കി കഞ്ഞിക്കുഴിയിലെ മക്കുവള്ളി എന്ന ഗ്രാമത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച സൂര്യകാന്തി കൃഷി വൻവിജയം. വനസൌന്ദര്യവും നെൽപ്പാടങ്ങളും നിറഞ്ഞ ഈ വനഗ്രാമം സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു സുവർണതീരമായി മാറി. തൃശൂർ വാണിയമ്പാറയിൽ കാറിൽ കടത്തിയ 25 ഗ്രാം MDMA രണ്ടുപേർ പിടിയിൽ. തിരുവനന്തപുരം സ്വദേശി ബിബിൻ രാജ്, കുരിയച്ചിറ സ്വദേശി ഷൈൻ ജോസ് എന്നിവരെ എക്സൈസ് ഇന്റലിജൻസ് വിഭാഗം അറസ്റ്റ് ചെയ്തു. തൃശൂർ എരുമപ്പെട്ടിയിൽ പ്രഭാത സവാരിക്കിടെ കാറിടിച്ച് യുവാവ് മരിച്ചു. എരുമപ്പെട്ടി സ്വദേശി അബു താഹിറാണ് മരിച്ചത്. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ ഇന്ന് ഗോകുലം കേരള ഈസ്റ്റ് ബംഗാളിനെ നേരിടും. കൊൽക്കത്തയിൽ രാത്രി 8:00 മത്സരം. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി കേൾക്കാം 1 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, യുഗ്മഗാനങ്ങളുമായി ഗാനമാലിക ആരംഭിക്കുകയായി. ആദ്യം കേൾപ്പിക്കുന്നത് കെ പി ഉദയഭാനുവും എൽ ആർ ഈശ്വരിയും പാടിയ ഗാനം, ചിത്രം റോസി. ഗാനരചന ഭി ഭാസ്കരൻ, സംഗീതം ജോബ്.

0: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: ഗാനമാലികയിൽ ഇനി കേൾപ്പിക്കുന്നത് യേശുദാസും മാധുരിയും വിവാഹിത എന്ന ചിത്രത്തിൽ പാടിയ ഗാനമാണ്. രചന വയലാർ, സംഗീതം ദേവരാജൻ.

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: അടുത്ത ഗാനം ജയചന്ദ്രനും സുശീലയും പാടിയത് ചിത്രം ചഞ്ചല. ഗാനമെഴുതിയത് ഭിഭാസ്കരൻ, സംഗീതം എം കെ അർജുനൻ.

ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറണ്ട് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പള്ളി ഏജൻസീസിൽ എസികൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.

ഗാനമാലികയിൽ ഇനി അമർഷം എന്ന ചിത്രത്തിലെ ഗാനം. ജയചന്ദ്രനും മാധുരിയും പാടിയ ഈ ഗാനത്തിന്റെ രചന ചിരയങ്കിയുടെ രാമകൃഷ്ണൻ നായർ, സംഗീതം ദേവരാജൻ.

0: ഈഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: അടുത്ത ഗാനത്തിന്റെ രചന എസ് രമേശൻ നായർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ, ചിത്രം ദീം തരികിടത്തവും, ഗായകർ യേശുദാസും അരുന്ധതിയും.

യുഗ്മഗാനങ്ങളിൽ ഇനി കെ പി ബ്രഹ്മാനന്ദനും ചിത്രയും പാടിയ ഗാനം, ചിത്രം കന്നി നിലാവ്. ഗാനമെഴുതിയത് എ വി പീതാംബരൻ, സംഗീതം കെ പി ബ്രഹ്മാനന്ദൻ.

എന്ന ഗാനമാലികയിൽ ഒരു ഗാനം കൂടിയുണ്ട്. ഇത് ബിജു നാരായണനും ചിത്രയും പാടിയതാണ്. ചിത്രം സത്യഭാമയ്ക്കൊരു പ്രേമലേഖനം. ഗാനരചന IS കൊണ്ടൂർ, സംഗീതം രാജാമണി.

0: ഗാനമാലിക.
1: വൺ സീറോ വൺ പോയിന്റ് നയൻ ആകാശവാണി അനന്തപുരി FM. സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.

0: റൂട്ട് കനാൽ ചികിത്സ, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ദന്തരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ അലീന മേരി വർഗീസ് സംസാരിക്കുന്നു.
1: പല്ലുവേദന അനുഭവിച്ചിട്ടില്ലാത്തവർ വളരെ കുറവാണെങ്കിലും അതിൽ ഏറ്റവും അധികം റൂട്ട് കനാൽ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ അയ്യോ വേദന എന്ന് പലരും കരുതാറുണ്ട്. പല്ല് എടുത്ത് കളഞ്ഞാ മതി എന്ന് ഡോക്ടറോട് പറയാറുണ്ട്, ശരിയല്ലേ? പക്ഷെ ഈ ചികിത്സയെക്കുറിച്ചുള്ള ഭയം കുറയ്ക്കാൻ അതിന്റെ സത്യങ്ങളും തെറ്റിദ്ധാരണകളും നമുക്കൊന്ന് മനസ്സിലാക്കാം. ആദ്യം ഒരു ചെറിയ കാര്യത്തിൽ നിന്ന് തുടങ്ങാം. നമ്മുടെ പല്ലിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം. പല്ലിന്റെ പ്രധാന ഭാഗങ്ങൾ എന്താണ്? ക്രൗൺ, റൂട്ട്. ക്രൗൺ എന്ന് പറയുന്നത് പല്ലിന്റെ പുറത്ത് കാണുന്ന ഭാഗമാണ്, നമ്മൾ ഭക്ഷണം ചവയ്ക്കാൻ ഉപയോഗിക്കുന്ന ഭാഗം. റൂട്ട് എന്ന് പറയുന്നത് പല്ലിന്റെ അടിഭാഗം. ഇനി പല്ലിന്റെ ഉള്ളിലുള്ള ഭാഗങ്ങൾ എന്തൊക്കെയാണ്? ഇനാമൽ, ഡെന്റിൻ, പൾപ്പ്, റൂട്ട് കനാൽ. ഇനാമൽ എന്ന് പറയുന്നത് ഏറ്റവും പുറത്തെ ഭാഗമാണ്, ഏറ്റവും ശക്തമായ ഭാഗം. ഡെന്റിൻ എന്ന് പറയുന്നത് ഇനാമലിന് കീഴേ ഉള്ള ഭാഗം. ഇത് അല്പം സോഫ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ കേട് വന്നാൽ വേഗത്തിൽ പടരാം. പൾപ്പ് എന്ന് പറയുന്നത് ഏറ്റവും ഉള്ളിലുള്ള ഭാഗം. ഇവിടെയാണ് നാഡികളും രക്തക്കുഴലുകളും ഉള്ളത്. ഇതാണ് പല്ലിന് ജീവൻ നൽകുന്ന ഭാഗം. റൂട്ട് കനാൽ എന്ന് പറയുന്നത് പല്ലിന്റെ വേരിനുള്ളിലൂടെ പോകുന്ന ചെറിയ വഴിയാണ് റൂട്ട് കനാൽ. ഈ വഴിയിലൂടെയാണ് നാഡികളും രക്തക്കുഴലുകളും പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ കടുത്ത വേദന, ചവയ്ക്കാൻ ബുദ്ധിമുട്ട് എന്നിവ അനുഭവപ്പെടുമ്പോൾ പൾപ്പിന്റെ ഭാഗം ഇൻഫെക്ഷൻ ആയി എന്നതാണ്. അപ്പോൾ RCT ആവശ്യമായി വരുന്നു, അഥവാ വേര് ചികിത്സ ആവശ്യമായി വരുന്നു. റൂട്ട് കനാൽ എങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യം വേദന ഇല്ലാതാക്കാൻ നമ്മൾ ഒരു ലോക്കൽ അനസ്തീഷ്യ നൽകുന്നതാണ്. രണ്ടാമതായി ഇൻഫെക്റ്റഡ് പൾപ്പ് നീക്കം ചെയ്യുന്നു. മൂന്നാമതായി റൂട്ട് കനാൽ ക്ലീൻ ചെയ്ത് ഡിസ്ഇൻഫെക്റ്റ് ചെയ്യുന്നു. നാലാമതായി പ്രത്യേക മെറ്റീരിയൽ ഉപയോഗിച്ച് കനാല് ഫിൽ ചെയ്ത് അതിന്റെ മുകൾ ഭാഗം പെർമനന്റ് ഫില്ലിംഗ് ചെയ്ത് അടയ്ക്കുന്നു. അവസാനമായി ഒരു ക്യാപ്പ് ഇടുന്നു. ചില സന്ദർഭങ്ങളിൽ പല്ലിന്റെ വലിയ ഭാഗം നഷ്ടപ്പെട്ടാൽ പല്ലിന്റെ ഷേപ്പ് വീണ്ടും നിർമ്മിക്കാൻ കോർ ബിൽഡപ്പ് ചെയ്യുന്നു. ഇത് ക്രൗൺ ബേസായി പ്രവർത്തിക്കുന്നു. ചിലപ്പോൾ പല്ല് വളരെയധികം നശിച്ചിട്ടുണ്ടെങ്കിൽ റൂട്ട് കനാലിനുള്ളിൽ പോസ്റ്റ്, അത് മെറ്റലായിട്ടോ ഫൈബറായിട്ടോ ഇടും. അതിന്റെ മുകളിൽ കോർ ബിൽഡപ്പ് ചെയ്ത് പല്ല് ശക്തമാക്കുന്നു. ഫൈബർ പോസ്റ്റ് ആണ് ഇന്ന് കൂടുതലായി ഉപയോഗിക്കുന്നത്. അത് നാച്ചുറൽ പോലെ ഫ്ലെക്സ് ചെയ്യുന്നു, ഫ്രാക്ചർ ആവാനുള്ള ചാൻസും കുറവാണ്. RCT കഴിഞ്ഞ് അഥവാ വേർ ചികിത്സ കഴിഞ്ഞ് പല്ല് ദീർഘകാലം നിലനിർത്താൻ ക്രൗൺ നിർബന്ധമാണ്. അത് പല തരത്തിലുണ്ട്. മെറ്റൽ ക്രൗൺ ഉണ്ട്, പോഴ്സിലിൻ ഫ്യൂസ്ഡ് മെറ്റൽ ക്രൗൺ, സിർക്കോണിയ ക്രൗൺ. ഇന്നത്തെ മോസ്റ്റ് പ്രിഫേർഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സിർക്കോണിയ ക്രൗണുകളാണ്. എന്തുകൊണ്ടാണ് ക്രൗൺ അത്ര പ്രധാനം? റൂട്ട് കനാൽ ചെയ്ത പല്ലുകൾ ബ്രിട്ടിൽ ആണ്, ക്രൗൺ ഇല്ലെങ്കിൽ അത് പൊട്ടി പോകാനുള്ള സാധ്യത കൂടുതലാണ്. വേര് ചികിത്സ കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ഫില്ലിംഗ് അല്ലെങ്കിൽ ക്യാപ്പ് തിരഞ്ഞെടുക്കണം? റൂട്ട് കനാൽ ചികിത്സ കഴിഞ്ഞാൽ എല്ലാ പല്ലുകളും ഒരേ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആവശ്യമില്ല. ഓരോ പല്ലിനും ഫില്ലിംഗ് തിരഞ്ഞെടുക്കുന്നത് ചില പ്രധാന കാര്യങ്ങളെ ശ്രദ്ധിച്ചാണ്. എത്ര പല്ലിന്റെ ഭാഗം ബാക്കിയുണ്ട്, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടറാണ്. ചെറിയ ഡാമേജ് മാത്രം ഉണ്ടെങ്കിൽ കോമ്പോസിറ്റ് ഫില്ലിംഗ് മതി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ ഭാഗം നഷ്ടപ്പെട്ടാൽ കോർ ബിൽഡപ്പും ക്രൗണും. ഏത് പല്ലാണ് റൂട്ട് കനാൽ ചെയ്തത്, മുന്നിലത്തെയോ പിന്നിലത്തെയോ, അതനുസരിച്ച് ട്രീറ്റ്മെന്റ് മാറും. മുൻ പല്ലുകൾക്കാണെങ്കിൽ ബൈറ്റിംഗ് ഫോഴ്സ് കുറവാണ്, അവിടെ എസ്തെറ്റിക്സ് ആണ് പ്രധാനം. കോമ്പോസിറ്റ് അഥവാ സെറാമിക് റെസ്റ്റോറേഷൻസ് മതിയാവും. പിന്നിലെ പല്ലുകൾക്ക് ബൈറ്റിംഗ് ഫോഴ്സ് വളരെ കൂടുതലാണ്, അവിടെ ക്രൗൺ ആവശ്യമാണ്. വേര് ചികിത്സ കഴിഞ്ഞാൽ എന്തു വേണമെങ്കിലും ഒരു ഫില്ലിംഗ് വെക്കാം എന്നതല്ല, ശരിയായ റെസ്റ്റോറേഷൻ തിരഞ്ഞെടുക്കുന്നത് വളരെ പ്രധാനമാണ്. തെറ്റായ തിരഞ്ഞെടുപ്പ് അത് ഫ്രാക്ചർ അല്ലെങ്കിൽ ഫെയിലിയറിലേക്ക് നയിക്കുന്നു. ശരിയായ തിരഞ്ഞെടുപ്പിൽ പല്ല് വർഷങ്ങളോളം നിൽക്കും. അതിനാൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന റെസ്റ്റോറേഷൻ അഥവാ ഫില്ലിംഗ് മനസ്സിലാക്കി സ്വീകരിക്കുക, ട്രീറ്റ്മെന്റ് പൂർത്തിയാക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്നത് റൂട്ട് കനാലിനെ പറ്റിയുള്ള തെറ്റിദ്ധാരണകളും അവയുടെ സത്യങ്ങളുമാണ്. ആദ്യമായിട്ട് റൂട്ട് കനാൽ വളരെ വേദനജനകമാണ്. സത്യം എന്താണ്? ഇന്ന് ലഭ്യമായ ആധുനിക ചികിത്സാ രീതികളിൽ ലോക്കൽ അനസ്തീഷ്യ ഉപയോഗിച്ച് ഈ ചികിത്സ വേദനയില്ലാത്തതിന് സമാനമാണ്. പലപ്പോഴും ഇതൊരു സാധാരണ ഫില്ലിംഗ് ചെയ്യുന്നത് പോലെ തന്നെ അനുഭവപ്പെടും. രണ്ടാമത്തെ തെറ്റിദ്ധാരണ എന്താണ്? പല്ലെടുത്താൽ മതി, റൂട്ട് കനാൽ വേണ്ട. ഇതിന്റെ സത്യം എന്താണ്? സ്വാഭാവിക പല്ല് സംരക്ഷിക്കുന്നത് എപ്പോഴും മികച്ചതാണ്. പല്ലെടുത്താൽ ചുറ്റുമുള്ള പല്ലുകൾ നീങ്ങാം, ചവയ്ക്കാനുള്ള ശേഷി കുറയും, പിന്നീട് ഇംപ്ലാന്റ് അല്ലെങ്കിൽ ബ്രിഡ്ജ് ആവശ്യമായി വരാം. മൂന്നാമത്തെ തെറ്റിദ്ധാരണ, റൂട്ട് കനാൽ ചെയ്താൽ ശരീരത്തിന് ദോഷമുണ്ടാകും. അതിന്റെ സത്യം എന്താണ്? ഇതൊരു പഴയ തെറ്റിദ്ധാരണയാണ്. ശാസ്ത്രീയമായി ഇതിന് മറ്റു രോഗങ്ങൾക്ക് ബന്ധമില്ല. നാലാമത്തെ തെറ്റിദ്ധാരണ, വേദന പോയാൽ ചികിത്സ വേണ്ട. എന്റെ സത്യം എന്താണ്? ചിലപ്പോൾ നരമ്പ് നശിച്ചാൽ വേദന കുറയാം, എന്നാൽ ഇൻഫെക്ഷൻ അപ്പോഴും നിലനിൽക്കും. ഇത് പിന്നീട് കൂടുതൽ ഗുരുതര പ്രശ്നങ്ങളിലേക്ക് നയിക്കാം. അഞ്ചാമത്തെ തെറ്റിദ്ധാരണ, റൂട്ട് കനാൽ ചെയ്ത പല്ല് നീണ്ടു നിൽക്കില്ല. ശരിയായ രീതിയിൽ ചികിത്സയും തുടർന്ന് ക്രൗൺ ചെയ്താൽ ആ പല്ല് വർഷങ്ങളോളം, ചിലപ്പോൾ ജീവിതകാലം മുഴുവനും നിലനിൽക്കും. ഇനി നമ്മൾ നോക്കുന്നത് ക്രൗൺ വെച്ചതിന് ശേഷമുള്ള ആഫ്റ്റർ കെയർ ആണ്. ക്രൗൺ വെച്ചാൽ കെയർ ആവശ്യമാണോ? ആവശ്യമാണ്. നമ്മുടെ സ്വന്തം പല്ലുകൾ നോക്കുന്ന പോലെ ബ്രഷിംഗ് രണ്ടു നേരം ചെയ്യുക, ഫ്ലോസിംഗ് ചെയ്യുക, റെഗുലർ ഡെന്റൽ ചെക്കപ്പ് ചെയ്യുക. ആദ്യ ദിവസങ്ങളിൽ കഠിനമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. രാത്രിയിൽ പല്ല് കടിക്കുന്ന ശീലമുണ്ടെങ്കിൽ നൈറ്റ് ഗാർഡ് ഉപയോഗിക്കുക. ശരിയായ ചികിത്സയും നല്ല ദന്തശീലങ്ങൾ ഉണ്ടെങ്കിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ദീർഘകാലം നിലനിൽക്കും. പല്ല് പറിച്ചു കളയുന്നതിനേക്കാൾ സ്വന്തം പല്ല് സംരക്ഷിക്കുന്നതാണ് നല്ലത്. ശാസ്ത്രീയമായ സത്യങ്ങൾ മനസ്സിലാക്കി സമയത്ത് ചികിത്സ തേടുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വേദനയില്ലാത്ത ആരോഗ്യകരമായ പുഞ്ചിരിക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ഭയക്കേണ്ട ചികിത്സയല്ല.
0: റൂട്ട് കനാൽ ചികിത്സ. അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ദന്തരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ അലീന മേരി വർഗീസ്.
2: അന്തരീക്ഷത്തിന്റെ ചൂട് ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ആരോഗ്യ പരിപാലനം അത്യാവശ്യമാണ്.
0: ഡോക്ടർ ജയ എം ഡേവിഡ്.
2: ഇപ്പോഴത്തെ അന്തരീക്ഷ താപനില ഉയർന്ന തോതിൽ ആയതിനാൽ നിർജലീകരണ സാധ്യത ഏറെയാണ്. വെയിലത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾ, ശാരീരിക അധ്വാനം കൂടുതലുള്ള പണിയിലേർപ്പെടുന്നവർ, പ്രായമായവർ, വെയിലത്ത് കളിക്കുന്ന കുട്ടികൾ തുടങ്ങിയവർക്ക് നിർജലീകരണ സാധ്യത ഏറെയാണ്. വെയിലത്ത് പണിയെടുക്കുന്നവർ ഓരോ അരമണിക്കൂറിലും വെള്ളം കുടിക്കുന്നതിന് ശ്രദ്ധിക്കുക. അവധിക്കാലമായതിനാൽ കുട്ടികളുടെ മേൽ കൂടുതൽ കരുതൽ വേണം. അവർ കളിച്ചു നടക്കുന്ന സമയമായതിനാൽ മതിയായ അളവിൽ വെള്ളം കുടിക്കുന്നുണ്ടെന്നും കുടിക്കുന്ന വെള്ളം ശുദ്ധമാണെന്നും കുട്ടികളുടെ സംരക്ഷണ ചുമതലയുള്ളവർ ഉറപ്പുവരുത്തണം. വെയിൽ കാഠിന്യമേറുന്ന രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയം കുട്ടികളെ വെയിലത്ത് കളിക്കാൻ അനുവദിക്കരുത്. അധിക സമയം നേരിട്ട് വെയിൽ ഏൽക്കുന്നത് സൂര്യാഘാതത്തിന് സാധ്യത വർദ്ധിപ്പിക്കുമെന്നതിനാൽ ജാഗ്രത പുലർത്തണം. ശുദ്ധമായ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഏറ്റവും നല്ലത്. മദ്യപാനം പൂർണമായും ഒഴിവാക്കുക. എല്ലാതരം മദ്യവും നിർജലീകരണ തോത് വർദ്ധിപ്പിക്കുമെന്ന് ഓർക്കുക. മൂത്രാശയ രോഗമുള്ളവർ കൂടുതൽ ജാഗ്രത പുലർത്തുക. ഹൃദ്രോഗമോ വൃക്കരോഗമോ ഉള്ളവർ ഡോക്ടർ നിർദ്ദേശിക്കുന്ന അളവിൽ വെള്ളം കുടിക്കുന്നതിന് ശ്രദ്ധിക്കുക. ഭക്ഷണക്രമത്തിൽ

വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഫാസ്റ്റ് ഫുഡ്, കൃത്രിമ പാനീയങ്ങൾ തുടങ്ങിയവ കഴിവതും ഒഴിവാക്കുക. പകരം പഴങ്ങളും പച്ചക്കറികളും ആഹാരത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തുക. എരിവ്, പുളി, മസാല, ചായ, കാപ്പി, കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് തുടങ്ങിയവയുടെ ഉപയോഗം കുറയ്ക്കുക. വായുസഞ്ചാരമുള്ളതും അയഞ്ഞതുമായ വസ്ത്രങ്ങൾ ധരിക്കുക. പഴങ്ങളും പച്ചക്കറികളും ശുദ്ധജലത്തിൽ കഴുകി വൃത്തിയാക്കി മാത്രം ഉപയോഗിക്കുക.

0: വിളയുണ്ണിത.
1: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: ആകാശവാണി ആനന്ദപുരി FM. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. യേശുദാസ് പാടിയ ഗാനം ചിത്രം ഏപ്രിൽ 19. ഗാനമെഴുതിയത് S. രമേശൻ നായർ, സംഗീതം രവീന്ദ്രൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസിന് ശേഷം ഈണപ്പൂക്കുടയിൽ കേൾക്കാം. 101.9 ആകാശവാണി അനന്തപുരി എഫ് എം. സമയം 1 മണി.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: കേരളത്തിലെ അന്തിമ പോളിംഗ് ശതമാനം 79.7% മാത്രമാണെന്ന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രക്തൻ യു കേൽക്കർ ഇന്നുകൂടി സർവീസ് വോട്ടുകൾ സ്വീകരിക്കുമെന്നും സിഇഒ തിരുവനന്തപുരത്ത് അറിയിച്ചു. വോട്ടെണ്ണലിന് 15,465 ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു. 32,301 പോലീസ് ഉദ്യോഗസ്ഥരെ സുരക്ഷയ്ക്കായും വിന്യസിച്ചു. മാതൃകാ പെരുമാറ്റച്ചട്ടം മെയ് 6 വരെ നിലനിൽക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. വോട്ടെണ്ണലിന് ഉദ്യോഗസ്ഥ പരിശീലനം പൂർത്തിയായെന്നും രത്തൻ യു കേൽക്കർ അറിയിച്ചു. കണ്ണൂർ ജില്ലയിലെ 11 മണ്ഡലങ്ങളിലും വോട്ടെണ്ണലിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. 3 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ജില്ലയിൽ ഒരുക്കുന്നത്. വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം പരാമർശത്തിൽ നേരത്തെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അത്തരം പരാമർശങ്ങൾ പാടില്ലെന്നാണ് അഭിപ്രായമെന്നും കെപിസിസി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ. സംസ്ഥാനത്ത് യുഡിഎഫ് അധികാരത്തിൽ വരുമെന്നും മലപ്പുറത്ത് മുഴുവൻ സീറ്റുകൾ കിട്ടുമെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗുമായും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായും ബീഹാർ മുഖ്യമന്ത്രി സമ്രാട് ചൌധരി കൂടിക്കാഴ്ച നടത്തി. വികസിത ബീഹാർ, റെയിൽവേ പശ്ചാത്തല സൌകര്യ വികസനം തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്തതായി സമ്രാട് ചൌധരി അറിയിച്ചു. ഡൽഹി തീപിടുത്ത സ്ഥലത്തുനിന്ന് 15 പേരെ സുരക്ഷിതമായി ഒഴിപ്പിച്ചതായി അധികൃതർ. 14 അഗ്നിശമന സേനാ വാഹനങ്ങളിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3:00 സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും.
2: എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 2 മണിക്ക്.

പ്രേക്ഷകളെ, ഈന പൂക്കുടിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയ ഗാനങ്ങൾ കേൾക്കാനായി സന്ദേശം അയക്കാം 8281420305 എന്ന നമ്പറിലേക്ക്. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281420305. സന്ദേശം അയക്കേണ്ടത് നിങ്ങളുടെ പേര്, സ്ഥലം, ചിത്രത്തിന്റെ പേര്, ആദ്യവരി എന്നിവ ഉൾപ്പെടുത്തുക. ഇന്നാദ്യത്തെ സന്ദേശം പെരുകാവ് നിന്നുള്ള വിനു വിജയന്റേതാണ്. അനന്തഭദ്രം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് വിനു വിജയനെ കേൾക്കേണ്ടത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജി രാധാകൃഷ്ണൻ. ¡Suscríbete al canal!

0: വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: ഇനി അമേരിക്ക അമേരിക്ക എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. യേശുദാസും എസ് ജാനകിയും പാടിയ ഈ ഗാനത്തിന്റെ രചന ബിജു തിരുമല, സംഗീതം ശ്യാം. സന്ദേശം അയച്ചിരിക്കുന്നത് അരുവിക്കരയിൽ നിന്നും അഭിമന്യു.

0: എന്റെ ഭാര്യക്ക് ഇനി ഇത് മതി, ഫുൾ MRT-നേ വാങ്ങും.
1: അതെ ചേട്ടാ,
0: അറിഞ്ഞില്ലേ നമ്മുടെ MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
1: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ?
0: സ്ഥലം മറക്കണ്ട, നമ്മുടെ MRT മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
2: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
4: ഇനി പ്രാവശ്യമല മുട്ടമോടു നിന്ന് സുനിൽ സന്ദേശം അയച്ചിരിക്കുന്നു. സമയമായില്ല പോലും എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ ഗാനം കേൾക്കാൻ. രചന ONV, സംഗീതം സലിൽ ചൗധരി.

0: കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: ഇനി AR എന്ന ചിത്രത്തിലെ ഗാനമാണ് KS ഹരിശങ്കറും അനില രാജീവും പാടിയത്. ഗാനമെഴുതിയത് മനു മഞ്ജിത്.

0: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
1: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീ കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: ഇനി മുറ്റത്തെ മുല്ല എന്ന ചിത്രത്തിലെ ഗാനം. യേശുദാസ് പാടിയ ഈ ഗാനത്തിന്റെ രചന പാപ്പനംകോട് ലക്ഷ്മണൻ, സംഗീതം വി ദക്ഷിണമൂർത്തി. സന്ദേശം അയച്ചിരിക്കുന്നു പകൽക്കുറി പൈവേലിയിൽ നിന്ന് അപ്പു.

അടുത്ത ഗാനം യേശുദാസ് പാടിയത് ചിത്രം നമ്പർ വൺ സ്നേഹതീരം ബാംഗ്ലൂർ നോർത്ത്. ഗാനമെഴുതിയത് ഗിരീഷ് പോത്തഞ്ചേരി, സംഗീതം ജെറി അമൽദേവ്. സന്ദേശം അയച്ചത് പള്ളിച്ചലിൽ നിന്നും പ്രസീതയും രതീഷും.

സമയം 1 മണി കഴിഞ്ഞ 30 മിനിറ്റും 35 സെക്കൻഡും. ഈണപ്പോക്കൂട തുടരുകയാണ്. പ്രിയ ഗാനങ്ങൾ കേൾക്കാനായി സന്ദേശമയക്കാം 8281 4203 05 എന്ന നമ്പറിലേക്ക്. ഈ പരിപാടി 2 മണി വരെ മാത്രം.

ഇണപ്പുകൂടയിലെ അടുത്ത ഗാനം സന്ദേശം അയച്ചത് വർക്കല നിന്നും പ്രസൂന. ചിത്രം സത്യം ശിവം സുന്ദരം. ചിത്രപാടിയ ഈ ഗാനത്തിന്റെ രചന കൈതപ്രം സംഗീതം വിദ്യാസാഗർ.

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: ഇനി സർവേക്കല്ല് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം, രചന ഒ എൻ വി, സംഗീതം ദേവരാജൻ. ഈ ഗാനത്തിനായി സന്ദേശം അയച്ചിരിക്കുന്നു വട്ടിയൂർക്കാവ് നിന്ന് സന്തോഷ് കുമാർ.

0: കാഠിന്യം കൂടിയാലും അധിക കറണ്ട് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പള്ളി ഏജൻസീസിൽ എസികൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: ഈണപ്പൂക്കുടയിൽ അടുത്ത ഗാനം ചിത്രപാടിയത്. ഈ ഗാനത്തിന്റെ രചന ബിച്ചു തിരുമല, സംഗീതം ജോൺസൺ, ചിത്രം മൈ ഡിയർ മുത്തച്ഛൻ. ഈ ഗാനത്തിനായി സന്ദേശമയച്ചത് തിരുവനന്തപുരം റെഡ് ക്രോസ് റോഡിൽ നിന്നും അനിൽ ജോസഫ്.

0: വിളയുന്നിത.
1: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: ഇനി യേശുദാസ് പാടിയ ഗാനം ചിത്രം പുഴ. ഗാനത്തിനായി സന്ദേശമയച്ചത് കടക്കാവൂര് നിന്ന് മുംതാസ്.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.

ഇന്നിങ്ങനെ പൂക്കുടയിൽ ഈ ഒരു ഗാനം കൂടിയുണ്ട്. ഇത് വെട്ടൂർ വാവര നിന്നുള്ള ഭാഗ്യ സരയു, ഇവരുടെ പ്രിയഗാനമാണ്. ചിത്രം വെള്ളി നക്ഷത്രം ചിത്രപാടിയത്. രചനായ ശ്രീ മിഷൻ നായർ, സംഗീതം എം ജയചന്ദ്രൻ.

0: ഇണപ്പുകൂട സമാപിക്കുകയായി. ഈ പരിപാടിയെല്ലാം ശനി ഞായർ ദിവസങ്ങളിൽ 1-2 കേൾക്കാം. സന്ദേശങ്ങൾ അയച്ചവർക്കും പരിപാടി ആസ്വദിച്ചവർക്കും നന്ദി. അനന്തപുരി FM സ്റ്റുഡിയോയിൽ ദീപ. ആകാശവാണി അനന്തപുരി FM, സമയം 2:00.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നാളെ. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ, അസം സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലം നാളെ അറിയാം. ആദ്യ ഫലസൂചനകൾ രാവിലെ 9 ലഭ്യമാകും. വോട്ടെടുപ്പ് ഫലവും പ്രവണതകളും ജനങ്ങളിലെത്തിക്കാൻ ആകാശവാണി രാവിലെ 8 മുതൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകൾ പ്രക്ഷേപണം ചെയ്യും. തത്സമയ പാനൽ ചർച്ചകളും വിലയിരുത്തലുകളും വോട്ടെണ്ണൽ പൂർത്തിയാകുന്നതുവരെ കേരള നിലയങ്ങൾ ശ്രോതാക്കളിലെത്തിക്കും. നീറ്റ് UG പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ആശംസകൾ നേർന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സമചിത്തതയോടെയും സൂക്ഷ്മതയോടെയും പരീക്ഷ എഴുതാൻ സാമൂഹ്യ മാധ്യമത്തിലൂടെ കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടു. വാണിജ്യ LPG സിലിണ്ടറിന്റെ വിലവർദ്ധനയിൽ പ്രതിഷേധിച്ച് ബുധനാഴ്ച സംസ്ഥാനത്ത് ഹോട്ടൽ ബേക്കറി പണിമുടക്ക്. വ്യാപാരി വ്യവസായി സംഘടനകളും ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് ബേക്കറി അസോസിയേഷനുകളും സംയുക്തമായാണ് സ്ഥാപനങ്ങൾ അടച്ചിടുന്നത്. ഇറാനിയൻ കപ്പലുകൾ പിടിച്ചെടുത്തതിനെ ന്യായീകരിക്കുന്ന അമേരിക്കൻ നടപടിയിൽ ഇറാന്റെ പ്രതിഷേധം. UN അടക്കം അന്താരാഷ്ട്ര സമൂഹം ഇതിനെതിരെ പ്രതികരിക്കണമെന്ന് ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മയിൽ ബാഗ്ചി ആവശ്യപ്പെട്ടു. കർണാടകയിലെ ഗുണ്ടൽപേട്ടിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് കണ്ണൂർ സ്വദേശികളായ 3 മരിച്ചു. ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത്. കണ്ണൂർ ആലക്കോട് പെരിങ്ങാലയിൽ ഒരാൾ വെട്ടേറ്റ് മരിച്ചു. പരിക്കനിലത്ത് സനലാണ് മരിച്ചത്. സനലിന്റെ അച്ഛൻ രാഘവനെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി വൈകിട്ട് 5:00.

0: വിളയുന്നിത.
1: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
3: ഇനി ഡ്രീംസ് എന്ന ചിത്രത്തിൽ സ്വർണലത പാടിയ ഗാനം, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
2: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
4: ഇപ്പോൾ ഒരു ഗാനം കൂടി. ഇത് നജീം അർഷാദ് പാടിയത് ചിത്രം ജിലേബി. ഗാനമെഴുതിയത് ശശികല മേനോൻ, സംഗീതം ബിജിബാൽ.

ഇപ്പോൾ കേൾക്കാം തിരയിപ്പൂക്കൾ, തമിഴ് ചലച്ചിത്രഗാന പരിപാടി. ഇന്നാദ്യം കേൾപ്പിക്കുന്നു ഇളയരാജയും സംഘവും പാടിയ ഗാനം, ചിത്രം അഗ്നി നക്ഷത്രം.

രാജ രാജാതി രാജനിന്റെ രാജ കൂജ തൂക്കാതെ വേറെ എങ്ങും കൂജ രാജ.

ശ്രോതകൾ കേൾക്കുന്നു തിരൈപ്പൂക്കൾ, തമിഴ് ചലച്ചിത്രഗാന പരിപാടി 101.9 ആകാശവാണിയുടെ അനന്തപുരി FM ൽ. സമയം 3 മണി കഴിഞ്ഞ 30 മിനിറ്റ്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: തിരിപ്പുകൾ തുടരുകയാണ്. ഇനി SP ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനം ചിത്രം രക്ഷാമാമ.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. സെറിബ്രൽ പാൾസി എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ പരിശോധനാ സംവിധാനങ്ങളെക്കുറിച്ചും നമ്മോട് സംസാരിക്കുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം മുൻ പ്രൊഫസർ ഡോക്ടർ റോബർട്ട് മാത്യു. നമസ്കാരം സർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. എല്ലാ വർഷവും ഒക്ടോബർ 6 നാം സെറിബ്രൽ പാൾസി ഡേ ആയി ആചരിക്കുകയാണല്ലോ, എന്താണ് ഈ ദിനാചരണത്തിന്റെ പ്രസക്തി?
2: സെറിബ്രൽ പാൾസി എന്ന രോഗം പ്രധാനമായിട്ടും കുഞ്ഞുങ്ങൾക്ക് വരുന്ന ഒരു രോഗമാണ്. കുഞ്ഞുങ്ങൾക്കുള്ള അംഗവൈകല്യത്തിന് ഏറ്റവും സാധാരണയായിട്ട് കാണുന്ന അവസ്ഥയാണ് സെറിബ്രൽ പാൾസി. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത ഉണ്ടാക്കുക, 17 മില്യൺ സെറിബ്രൽ പാൾസി പേഷ്യൻസ് ലോകത്തുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. അപ്പോൾ അവരുടെയൊക്കെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് ആലോചിക്കുക, അവരെ എങ്ങനെ സഹായിക്കാൻ പറ്റുമെന്ന് ആലോചിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചില ഉദ്ദേശങ്ങൾ മുന്നിൽ കണ്ട് 2012 തൊട്ടാണ് ഇങ്ങനെ വേൾഡ് സെറിബ്രൽ പാൾസി ഡേ ആയിട്ട് ആചരിച്ചു തുടങ്ങിയത്. ശരിക്കും ഇത് സെറിബ്രൽ പാൾസി ഈ കണ്ടുപിടിച്ച ഒരു ഡോക്ടറിന്റെ ഓർമ്മയ്ക്കാണ്, ഈ അദ്ദേഹത്തിന്റെ ഒരു ജന്മനാളിന്റെ ഒരു ഓർമ്മയ്ക്കും കൂടിയാണ് ഈ ഒരു ദിവസം സെറിബ്രൽ പാൾസി ഡേ ആയിട്ട് ആചരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കൂടുതൽ മെച്ചപ്പെടാനുള്ള അവസരം നൽകുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഇതിനകത്തുണ്ട്
1: സർ. അതുപോലെ തന്നെ ഈ സെറിബ്രൽ പാൾസി എന്ന രോഗം എന്താണ്, ശരിക്കും ശ്രോതാക്കൾക്കായി അതിനെക്കുറിച്ചൊന്ന് വിശദമായി പറയാമോ?
2: സെറിബ്രൽ പാൾസി എന്ന് പറയുന്നത് തലച്ചോറ് സംബന്ധിച്ചിട്ടുള്ള ഒരവസ്ഥയാണ്, കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്നതാണ്. മെച്ചുവർ ആവാത്ത, അതായത് പൂർണ്ണമായ വളർച്ച എത്തുന്നതിന് മുൻപ് തലച്ചോറിന് ചില ക്ഷതങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ഉദാഹരണത്തിന്, കുഞ്ഞ് ഗർഭത്തിലിരിക്കുമ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന അമിതമായ ബ്ലഡ് പ്രഷർ, അല്ലെങ്കിൽ അമ്മയ്ക്കുണ്ടാകുന്ന ചില തരത്തിലുള്ള അണുബാധകൾ, അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ പ്രസവാനന്തരം ഉടനുള്ള ആ ഒരു ദിവസങ്ങളിൽ കുഞ്ഞിനുണ്ടാകുന്ന തലച്ചോറിനുണ്ടാകുന്ന അണുബാധ, തലച്ചോറിലേക്കുള്ള രക്തോട്ടം നിന്ന് പോകുന്ന ചില അവസ്ഥകൾ, ചില തരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് വരുന്ന ചില സ്ട്രോക്ക് പോലത്തെ അവസ്ഥകൾ, അപ്പൊ ഇതൊക്കെ വളരെ കുഞ്ഞു നാളിലെ തീരെ വളർച്ച എത്തിയിട്ടില്ലാത്ത തലച്ചോറിൽ ചില ക്ഷതങ്ങൾ ഉണ്ടാക്കും. അപ്പൊ ഇതിന്റെ ഫലമായിട്ട് കുഞ്ഞിന് നടക്കാനും പിന്നെ ബാലൻസ് കിട്ടാനും ഒക്കെയുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഇതാണ് സെറിബ്രൽ പാൾസി എന്നുള്ള ഒരു അവസ്ഥ. ഇത് ഒരു ഒറ്റ അസുഖമല്ല, ധാരാളം കാരണങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന ഒരവസ്ഥയാണ്. അപ്പൊ ഈ സെറിബ്രൽ പാൾസി വന്നു കഴിഞ്ഞാൽ ഈ തലച്ചോറിന് ഉള്ള ഒരു ക്ഷതം സംഭവിക്കുന്നത് ആ ഒരു അവസ്ഥയിൽ, ആ ഒരു അവസരത്തിൽ മാത്രമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ആ ക്ഷതം അങ്ങോട്ട് പതുക്കെ പതുക്കെ ഉണങ്ങാനുള്ള ഒരു അവസ്ഥയിലേക്ക് പോകും, തലച്ചോറ് വളർന്നുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പം ഈ അസുഖം, ഇത് കുഞ്ഞിന് ഒരു തരത്തിലുള്ള അംഗവൈകല്യം, പ്രധാനമായിട്ടും ചലനമായും പിന്നെ ഇത് ബാലൻസുമായും ബന്ധപ്പെട്ടിട്ടുള്ള അംഗവൈകല്യം കുഞ്ഞിനുണ്ടാക്കും, പക്ഷേ കുഞ്ഞ് വളർന്നുകൊണ്ട് തന്നെ ഇരിക്കും.
1: സർ, ഈ രോഗത്തിന് പ്രകടമായി കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
2: ഏറ്റവും പ്രകടമായ ലക്ഷണം ഈ കൈകാലുകളുടെ ചലനശേഷിക്ക് വരുന്ന കുറവ് തന്നെയാണ്. അത് തന്നെ 2-3 തരത്തിലുണ്ട്. 2 കാലിനും മാത്രം ചലനശേഷി വേണ്ടതുപോലെ കിട്ടാതെ പോകുന്ന അവസ്ഥ, സ്പാസ്റ്റിക് പാരപെറിയസ് എന്ന് പറയാം. അതേപോലെ കൈക്കും കാലിനും വേണ്ടതുപോലെ ചലനശേഷി കിട്ടാതെ പോകുന്ന അവസ്ഥ, ചിലപ്പോൾ ഒരു ഭാഗത്തുള്ള കൈക്കും കാലിനും ചലനശേഷി നഷ്ടപ്പെടുന്ന അവസ്ഥ, ചിലപ്പോൾ ചലനശേഷി ആവശ്യമുണ്ടെങ്കിലും വേണ്ട രീതിയിലുള്ള ബാലൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ നടക്കുമ്പോൾ ഇരുവശത്തേക്കും വീഴാനുള്ള ഒരു പ്രവണത, അറ്റാക്സിയ എന്ന് പറയും. അപ്പോൾ അത്തരത്തിലുള്ള ഒരവസ്ഥ. പിന്നെ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ പ്രയോജനമില്ലാത്ത തരത്തിലുള്ള ചില ചലനങ്ങൾ ശരീരഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള സെറിബ്രൽ പാൾസി, ഇങ്ങനെ ഒരു 4-5 തരത്തിലാണ് ഇത് പ്രധാനമായിട്ടും ഇതിൻ്റെ രോഗലക്ഷണമായിട്ട്, പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. പക്ഷേ ഇതിനോടൊപ്പം കുഞ്ഞിന് മറ്റ് പല കോമോർബിഡിറ്റി എന്ന് പറയും, മറ്റ് പല തരത്തിലുള്ള

0: രോഗലക്ഷണങ്ങളും വരാം. ഇത് ഏറ്റവും പ്രധാനം ഈ ചലനശേഷിയിൽ വരുന്ന പ്രശ്നമാണ്. പക്ഷേ ചില കുഞ്ഞുങ്ങൾക്ക് ഇതിനോടൊപ്പം ഭാഷ കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് സംസാരിക്കാൻ താമസം ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അവർക്ക് മനസ്സിലാക്കാൻ ഉള്ള ഒരു താമസം ഉണ്ടാവും. ചിലർക്ക് കാഴ്ചയ്ക്ക് കാര്യമായ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാവും. മറ്റ് ചില കുഞ്ഞുങ്ങൾക്ക് കേൾക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവും. മറ്റ് ചിലർക്ക് അപസ്മാര രോഗം ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവാം. പിന്നെ ബുദ്ധിയിലുള്ള മന്ദത, അപ്പം വേണ്ടതുപോലെ പഠിക്കാനുള്ള ഒരു ഇൻ്റലിജൻസ് ഇല്ലാത്ത അവസ്ഥ. പിന്നെ മൂത്രവിസർജനം, അതായത് അത് വേണ്ടതുപോലെ നിയന്ത്രിക്കാൻ പറ്റാത്ത കൊണ്ടുള്ള അവസ്ഥ. പിന്നെ ഇതിനോടൊപ്പം പെരുമാറ്റത്തിൽ വരുന്ന വ്യതിയാനങ്ങൾ, അമിതമായ ദേഷ്യം. അപ്പം ഇങ്ങനെ ഈ പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങളോടൊപ്പം മറ്റ് ഒരു കൂട്ടം രോഗലക്ഷണങ്ങൾ, അത് എല്ലാവർക്കും ഇതെല്ലാം വരില്ല, പലർക്കും പല രീതിയിലായിരിക്കും ഇതുണ്ടാകുന്നത്.
1: സർ, അതുപോലെ തന്നെ മറ്റൊരു സംശയമുള്ളത്, ഗർഭാവസ്ഥയിൽ തന്നെ ഈ രോഗത്തെ കണ്ടെത്തുവാനും ചികിത്സ തേടുവാനും കഴിയുമോ?
0: ഇതിനകത്ത് ഗർഭാവസ്ഥയിൽ ചില സാഹചര്യങ്ങളിൽ ഇത് വരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് സംശയിക്കാം. ഈ രോഗത്തിന് നമ്മൾ തിരിച്ചറിയുന്നത് ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ടാണല്ലോ രോഗം പ്രത്യക്ഷപ്പെടുക. എങ്കിലും ഇപ്പൊ അമ്മയ്ക്ക് അനിയന്ത്രിതമായ രീതിയിലുള്ള രക്തസമ്മർദ്ദം ഉണ്ടായിരിക്കുന്നു. അപ്പം പ്രീ എക്ലാംസിയ എന്ന് പറയുന്ന ഒരവസ്ഥ. അപ്പം അങ്ങനെയുള്ളപ്പോൾ കുഞ്ഞിന് ഇത് വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് നമുക്ക് മുൻകൂട്ടി കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ അത് തടയുന്നത് അമ്മയ്ക്ക് വേണ്ട രീതിയിലുള്ള സംരക്ഷണം കൊടുക്കുക, അമ്മയുടെ പ്രഷർ നിയന്ത്രിക്കുക, അതിനുള്ള മരുന്ന് കൊടുക്കുക, അങ്ങനെ. അതേപോലെ തന്നെ ഈ ആ പ്ലാസൻ്റ എന്ന് പറയുന്ന ഇത് മാറിയിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അമിതമായ ബ്ലീഡിങ് ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ മാസം തികയുന്നതിന് മുമ്പ് കുഞ്ഞ് പ്രസവിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വളർച്ച മുഴുവനാകുന്നതിന് മുമ്പ് കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ, അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യത്തിലൊക്കെ ഇത് വരാനുള്ള സെർബ്രൽ പാൾസി കുഞ്ഞിന് വരാനുള്ള സാധ്യത കൂടുതലുണ്ടെന്ന് നമുക്ക് മുൻകൂട്ടി തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ തിരിച്ചറിയുന്നത് വഴി ഇതിനെ അമ്മയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നത് വഴി ഇതിന് കാരണമായ അസുഖത്തിനെ കണ്ടുപിടിച്ച് അതിനെ ചികിത്സിക്കുന്ന വഴി ഈ ഒരു അവസ്ഥയിലോട്ട് പോകുന്നത് നമുക്കൊരു പരിധിവരെ തടയാൻ സാധിക്കും.
1: സർ, സെർബ്രൽ പാൾസി രോഗം ബാധിച്ച ഒരു കുട്ടി വീട്ടിലുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ പരിചരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
0: സെർബ്രൽ പാൾസി എന്ന് പറയുമ്പോൾ ഇത് ചില കുഞ്ഞുങ്ങൾക്ക് തീരെ ചെറിയ രീതിയിലായിരിക്കും വരിക. അവർക്ക് നടക്കുമ്പോൾ അല്പം മുടന്ന് മാത്രമേ കാണുകയുള്ളൂ, അവർക്ക് വലിയ പരിചരണം ആവശ്യം വരുന്നില്ല. അതേസമയം ഇത് വളരെ തീവ്രമായ രീതിയിൽ വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കുഞ്ഞിന് നടക്കാൻ പറ്റാത്ത അവസ്ഥയാവാം. അങ്ങനെയാണെങ്കിൽ നടക്കുന്നതിന് എല്ലാ സഹായം ചെയ്തു കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ രണ്ട് കൈയും രണ്ട് കാലും വേണ്ട രീതിയിൽ പ്രവർത്തിക്കാത്ത അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക എന്നുള്ളതാണ് ഈ അവസ്ഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സാ രീതി. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ആരംഭത്തിൽ തന്നെ ഇത് കണ്ടുപിടിക്കണം. കുഞ്ഞിൻ്റെ നടപ്പിലോ, അല്ലെങ്കിൽ കുഞ്ഞ് കൈയും കാലും ചലിപ്പിക്കുന്നതിൽ, അല്ലെങ്കിൽ കുഞ്ഞ് കമന്ന് വീഴുന്നതിൽ താമസം വരുന്നു, അല്ലെങ്കിൽ നടന്നു തുടങ്ങാൻ താമസിക്കുന്നു. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ആദ്യമേ തന്നെ ഇങ്ങനെ ഒരു രോഗാവസ്ഥ ഉണ്ട് എന്ന് തിരിച്ചറിയുക എന്നത് വളരെ പ്രധാനമാണ്. ഈ സെർബ്രൽ പാൾസിയുടെ മിക്ക ചികിത്സയും ഈ തെറാപ്പി എന്ന് പറയുന്ന ഒരു തരം പരിചരണത്തെ ചുറ്റിപ്പറ്റിയാണ് ഇരിക്കുന്നത്, അല്ലാതെ മരുന്ന് കൊടുത്തിട്ടുള്ള ചികിത്സയല്ല. അപ്പോൾ ആദ്യമേ കണ്ടുപിടിക്കുകയും ഏതൊക്കെ രീതിയിലാണ് കുഞ്ഞിന് വൈകല്യമുള്ളത് എന്ന് മനസ്സിലാക്കി ഡോക്ടറിൻ്റെ സഹായത്തോടുകൂടി അതിനുള്ള തെറാപ്പി കൊടുക്കുക, അതിനുള്ള പ്രത്യേക തരത്തിലുള്ള പരിശീലനത്തിലും പ്രവർത്തനങ്ങളിലേക്കും കുഞ്ഞിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഫലപ്രദമായി മാതാപിതാക്കൾ ചെയ്യേണ്ട ചികിത്സ.
1: സർ, മറ്റൊരു സംശയമുള്ളത്, ഈ രോഗം ഒരു കുഞ്ഞിന്റെ ബുദ്ധിശക്തിയെ ബാധിക്കുമോ എന്നുള്ളതാണ്.
0: ബുദ്ധിശക്തിയെ ബാധിക്കാം. എല്ലാ സെർബ്രൽ പാൾസിയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും ബുദ്ധിശക്തിക്ക് കുഴപ്പമുണ്ടാവില്ല. പക്ഷേ അതിലൊരു 10% പേർക്ക്, ഒരു പക്ഷേ നമ്മൾ 4 പേരെടുക്കുമ്പോൾ അതിൽ ഒരാൾക്കെങ്കിലും ഒരല്പം ബുദ്ധിയുടെ പ്രശ്നവും, അതിൽ കുറച്ച് പേർക്കെങ്കിലും നല്ല രീതിയിലുള്ള ബുദ്ധിയുടെ പ്രശ്നം ഉണ്ടാവാം. അപ്പോൾ ചെറിയ രീതിയിലേ പ്രശ്നം ഉള്ളൂവെങ്കിൽ അവർക്ക് പഠിക്കുന്നത് സംബന്ധിച്ചായിരിക്കും പ്രശ്നം വരിക. എന്നാൽ നല്ല രീതിയിൽ അവർക്ക് ബുദ്ധിക്ക് പ്രശ്നമുണ്ടെങ്കിൽ അത് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ബാധിക്കാം. അവർ ബാക്കിയുള്ളവരുമായിട്ട് സംവദിക്കുന്നത്, ബാക്കിയുള്ളവരുടെയും ഇമോഷൻസ് മനസ്സിലാക്കുന്നത്, അപ്പോൾ അതിലെല്ലാം അതിനകത്ത് വൈകല്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് അതനുസരിച്ചുള്ള പ്രത്യേകിച്ചുള്ള തെറാപ്പി എല്ലാം കൊടുക്കേണ്ടി വരും. ഈ ബുദ്ധിയുടെ ഒരു വികസനം നടന്നുകൊണ്ടേയിരിക്കും, എന്നാലും ഒരല്പം പിന്നിലോട്ടായിരിക്കും ഇവർക്കുള്ളത്. അതിനോടൊപ്പം ചിലപ്പോൾ ഇവർക്ക് പെരുമാറ്റത്തിലുള്ള വൈകല്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അതിനുള്ള പ്രത്യേക ചികിത്സ കൂടി ഇങ്ങനെയുള്ളവർക്ക് നൽകേണ്ടതായിട്ട് വരും.
1: സർ, അതുപോലെ തന്നെ ശ്രോതാക്കൾക്ക് ഒരു സംശയമുണ്ടാവാം, സെർബ്രൽ പാൾസി രോഗം ബാധിച്ച ഒരു കുഞ്ഞിനെ ഏത് വിഭാഗം ഡോക്ടറുടെ അടുത്താണ് കാണിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: സെറിബ്രൽ പാൾസി ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഇത് കൈകാര്യം ചെയ്യുന്നത് ശിശുരോഗ വിദഗ്ധർ തന്നെയാണ്, പീഡിയാട്രിഷ്യൻസ് തന്നെയാണ്. അവർക്ക് ഇത് വളരെ മുൻപ് തന്നെ ഇത് കണ്ടുപിടിക്കാൻ സാധിക്കും. ഒരു പക്ഷേ ഡെലിവറിക്ക് മുമ്പ് അമ്മയ്ക്ക് അസുഖം വരുമ്പോഴേക്കും ഇങ്ങനെ വരാൻ സാധ്യതയുണ്ടെന്നുള്ള രീതിയിലുള്ള ചർച്ച തന്നെ ഗൈനക്കോളജിസ്റ്റും ഈ ശിശുരോഗ വിദഗ്ധരും തുടങ്ങി വയ്ക്കുകയും പിന്നെ കുഞ്ഞിനെ വളരെ ക്ലോസ് ആയിട്ട് തന്നെ

0: ീക്ഷിച്ച് ഇത് വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ആദ്യമേ തന്നെ കണ്ടുപിടിക്കാനും ഒക്കെ ഇവർക്ക് ശിശുരോഗ വിദഗ്ധന് തന്നെ സാധിക്കും. പിന്നെ ഇതിനകത്തുള്ള സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ ചില അവസ്ഥയിൽ ഇപ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിലുള്ള അപസ്മാര രോഗം വരും, അപ്പോൾ അതൊരു പക്ഷേ അതിന് സ്പെഷ്യലിസ്റ്റ് വേണ്ടി വരും. അപ്പോൾ അതിന് ന്യൂറോളജിസ്റ്റാണ് എൻ്റെ സ്പെഷ്യലിസ്റ്റ്. അപ്പോൾ ഇപ്പം പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് എന്നുള്ള സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, പിന്നെ എപ്പിലെപ്റ്റോളജിസ്റ്റ് എന്നുള്ള അപസ്മാരത്തിൻ്റെ തന്നെ ന്യൂറോളജി സ്പെഷ്യലിസ്റ്റുകളുണ്ട്. അപ്പോൾ അത് രോഗത്തിൻ്റെ തീവ്രത അനുസരിച്ച് അങ്ങനെയുള്ളവരുടെ സഹായം ആവശ്യമായി വരും. അതേപോലെ ഇപ്പം കാഴ്ചയുടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിലേ ഉള്ളുവെങ്കിൽ കുഞ്ഞ് വളരുമ്പോൾ അത് മെച്ചപ്പെടുന്നു, അല്ല നല്ല രീതിയിലാണെങ്കിൽ ഇവർക്ക് കണ്ണ് ഡോക്ടറിൻ്റെ തന്നെ സഹായം വേണ്ടി വരും. അതിൽ തന്നെ ഇപ്പം പലതരത്തിലുള്ള സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. ചില കുഞ്ഞുങ്ങൾക്ക് കേൾവിയുടെ ബുദ്ധിമുട്ടുണ്ടാവും, അപ്പം കേൾവിയുടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് ENT ഡോക്ടറിൻ്റെയും പിന്നെ ഓട്ടോളജിസ്റ്റ് അതിൻ്റെ തന്നെ സ്പെഷ്യലിസ്റ്റിൻ്റെയും സഹായം വേണ്ടി വരും. പിന്നെ ഇവർക്കുള്ള റീഹാബിലിറ്റേഷൻ തെറാപ്പി, ഇതിനൊക്കെ ഇവർക്ക് അതിനെല്ലാം ഉള്ള സ്പെഷ്യലിസ്റ്റുകൾ, തെറാപ്പിസ്റ്റുകൾ, ലാംഗ്വേജ് എക്സ്പേർട്സ്, അപ്പോൾ ഇങ്ങനെ ഇതൊരു എന്താ ഒരു മൾട്ടി ഡിസിപ്ലിനറി, ഒന്നിൽ കൂടുതൽ, പിന്നെ ഫിസിയാട്രിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ കൈയും കാലും ഒക്കെ വേണ്ട രീതിയിൽ ചലിപ്പിച്ചെടുക്കാനും അതിൻ്റെ ഒരു പിടുത്തം കുറയ്ക്കാനും ഒക്കെയുള്ള ചികിത്സകൾ നൽകാനായിട്ട് ഫിസിയാട്രിസ്റ്റിൻ്റെ ആവശ്യമുണ്ടാവും. ചിലപ്പോൾ ചില തരത്തിലുള്ള ഓപ്പറേഷൻസ്, ചിലപ്പോൾ ഇങ്ങനെ കൈയും കാലമൊക്കെ മടങ്ങി അങ്ങനെ അങ്ങ് ഇരുന്നു, അപ്പോൾ അത് നിവർത്താനുള്ള ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ചിലപ്പോൾ ഓർത്തോപെഡിക് സർജൻസിൻ്റെ ആവശ്യം വരും. ഇങ്ങനെ ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം അപ്രോച്ചാണ് ഇതിന് വേണ്ടതെങ്കിലും ഇതിലേറ്റവും ഇതിൻ്റെ നോഡൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ എനിക്ക് തോന്നുന്നത് ഈ പീഡിയാട്രിഷ്യൻ തന്നെയായിരിക്കും ഏറ്റവും നോഡൽ ഡോക്ടറായിട്ട് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത്.
1: സർ, ഈ രോഗത്തിൻ്റെ പരിശോധനാ സംവിധാനങ്ങളെക്കുറിച്ച് ഒന്ന് പറയാമോ?
0: സെറിബ്രൽ പാൾസി പല രോഗങ്ങളുടെയും മൊത്തത്തിലുള്ള ഒരു അവസ്ഥയാണ്, പലതരത്തിലുള്ള രോഗങ്ങളുടെ. അപ്പോൾ ഇതിനുള്ള പരിശോധനകൾ എന്ന് പറയുമ്പോൾ ആ രോഗത്തെ ചുറ്റിപ്പറ്റിയാണ് പ്രധാനമായിട്ടും ഉള്ളതെങ്കിലും ചില തരത്തിലുള്ള പരിശോധനകൾ എല്ലാ രോഗികൾക്കും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് തൈറോയിഡിൻ്റെ കുറവുണ്ടെങ്കിൽ ഇവരുടെ തലച്ചോറിൻ്റെ വളർച്ച മന്ദമായി പോവും, അപ്പോൾ അത് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ സ്കാനിങ് ചെയ്യുന്നതുകൊണ്ട് പലതരത്തിലുള്ള പ്രയോജനമുണ്ട്. കുഞ്ഞിൻ്റെ ബ്രെയിനിന് ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ഒരു അസുഖമുണ്ട് എന്നതിൻ്റെ സൂചനകൾ നമുക്ക് ചിലപ്പം MRI സ്കാനിൽ നിന്ന് നമുക്ക് കിട്ടാൻ സാധിക്കും. അത് എന്ത് അസുഖമാണ് വന്നത് അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചുള്ള ഒരു സൂചനയാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ആ സൂചന കിട്ടുന്നത് ആ സംഭവം എല്ലാം വന്ന് പോയി കഴിഞ്ഞതിന് ശേഷമാണ്. എങ്കിൽ പോലും അത് മനസ്സിൽ വെച്ചിട്ട് നമുക്ക് ചില രീതിയിലുള്ള കൂടുതൽ പരിശോധനകൾ, ഉദാഹരണത്തിന് സ്കാൻ ചെയ്തപ്പോൾ ചെറിയ സ്ട്രോക്ക് ആണ് വന്നത് എന്ന് തിരിച്ചറിയാൻ പറ്റിക്കഴിഞ്ഞാൽ അതിനുള്ള സ്ട്രോക്ക് വീണ്ടും വരാതിരിക്കാനുള്ള മുൻകരുതലെടുക്കുക, അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ അതിനോടനുബന്ധിച്ചുള്ള മറ്റു പരിശോധനകൾ ചെയ്യുക, അങ്ങനെയെല്ലാം നമുക്ക് സാധിക്കും. പിന്നെ ചില കുഞ്ഞുങ്ങൾക്ക് അവരുടെ പ്രസവ സമയത്ത് വേണ്ടതുപോലെ ഓക്സിജൻ കിട്ടാതെ ആയിരിക്കും അവർക്ക് സെറിബ്രൽ പാൾസി വന്നത്. അപ്പം അതിൻ്റെ ചില സൂചനകൾ നമുക്ക് ഈ സ്കാനിൽ കിട്ടും. പിന്നെ ജന്മനാ ഉള്ള തലച്ചോറിൻ്റെ വളർച്ചയിലെ ചില വ്യതിയാനങ്ങൾ സെറിബ്രൽ പാൾസി ഉണ്ടാക്കാം. അപ്പം അങ്ങനെയുള്ള വ്യതിയാനങ്ങൾ ഉണ്ടോ എന്നുള്ളത് സ്കാൻ ചെയ്താൽ അറിയാം. അപ്പം ഇങ്ങനെ നല്ലൊരു ശതമാനം കുഞ്ഞുങ്ങളിലും സ്കാൻ ചെയ്യുന്നത് വഴി, പ്രത്യേകിച്ചും MRI സ്കാൻ ചെയ്യുന്നത് വഴി രോഗത്തെക്കുറിച്ചുള്ള വ്യക്തമായ ചില സൂചനകൾ നമുക്ക് കിട്ടും. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു പരിശോധന ഒരു പക്ഷേ വളരെ പ്രയോജനം ചെയ്യുന്നതായിരിക്കും. പിന്നെ രോഗത്തിൻ്റെ പ്രത്യേക സ്വഭാവം അനുസരിച്ച് ചില കുഞ്ഞുങ്ങൾക്ക് EEG എന്നുള്ള പരിശോധന, ഇപ്പോൾ അപസ്മാര രോഗമുള്ളവർക്ക് EEG എന്നുള്ളൊരു പരിശോധന ആവശ്യം വരും. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും ചെയ്യേണ്ടതായിട്ടില്ല. പ്രത്യേകിച്ച് ചില രോഗാവസ്ഥകൾ സംശയിക്കുന്നതനുസരിച്ച് അതിനുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും.
1: ഈ അവസരത്തിൽ ശ്രോതാക്കൾക്കായി ഒരു സന്ദേശം നൽകാമോ?
0: സെറിബ്രൽ പാൾസിയെ കുറിച്ച് നാം അറിഞ്ഞിരിക്കണം. നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ കുഞ്ഞിന് സെറിബ്രൽ പാൾസി ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് സംശയം ഉണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ചറിയാനും ഒന്നുമില്ലെങ്കിലും ആ സംശയം അവരുമായിട്ട് പങ്കുവെക്കാനും നമുക്ക് സാധിക്കണം. അങ്ങനെ അവരെ ഡോക്ടറിൻ്റെ അടുത്ത് എത്തിക്കാനും ഏറ്റവും നേരത്തെ തന്നെ അതിനാവശ്യമുള്ള രീതിയിലുള്ള തെറാപ്പി തുടങ്ങാനും നമുക്ക് സാധിക്കണം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അത് കുഞ്ഞിൻ്റെ വളർച്ചയെ കുറെ കൂടി സഹായിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അവബോധം ഉണ്ടായിരിക്കുക, ഇത് കണ്ടുപിടിക്കാനുള്ള കണ്ണുകൾ ഉണ്ടായിരിക്കുക, അതാണ് ഒരു സന്ദേശം.
1: സെറിബ്രൽ പാൾസി എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ പരിശോധനാ സംവിധാനങ്ങളെക്കുറിച്ചും ഇതുവരെ സംസാരിച്ച ഡോക്ടർ റോബർട്ട് മാത്യുവിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: നന്ദി, നമസ്കാരം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

0: ചൂടകറ്റാൻ ഏസി വേണം. എന്നാൽ കീശ കാലിയാകാതെ ഏസി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഇനി ദേവാനന്ദ് പാടിയ ഗാനം ചിത്രം പാണ്ടിപ്പട. ഗാനമെഴുതിയത് ചിറ്റൂർ ഗോപി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
3: ഇത് പ്രണാമം എന്ന ചിത്രത്തിലെ ഗാനം. കൃഷ്ണചന്ദ്രനും MG ശ്രീകുമാറും ലതികയും പാടിയത്. രചന ഭരതൻ, സംഗീതം ഔസേപ്പച്ചൻ.

കുതാതിമിക്ക് തകിടതിമിക്ക് തക്കിടതിക്കിടതക്കിടകിടതകഥാ കുതി കുതിമൃത തകു കുതി കുതിമൃത.

കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നാളെ. വോട്ടെണ്ണൽ രാവിലെ 8 മുതൽ. സംസ്ഥാനത്ത് സർവീസ് വോട്ടുകൾ ഉൾപ്പെടെ ആകെ പോളിംഗ് 79.70% മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നടത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 285 പോളിംഗ് ബൂത്തുകളിൽ ഈ മാസം 21 വോട്ടെടുപ്പ്. എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുമെന്ന് ഒപെക് പ്ലസ് രാജ്യങ്ങൾ. അടുത്ത മാസം മുതൽ എണ്ണ ഉൽപ്പാദനം പ്രതിദിനം ഏകദേശം 188,000 ബാരൽ വർദ്ധിപ്പിക്കാനാണ് 7 ഒപെക് പ്ലസ് രാജ്യങ്ങൾ തീരുമാനിച്ചത്. ലെബനൻ ഉൾപ്പെടെ എല്ലാ മേഖലകളിലും യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി 14 നിർദ്ദേശങ്ങൾ ഇറാൻ അമേരിക്കയ്ക്ക് സമർപ്പിച്ചു. പ്രശ്നങ്ങൾ 30 ദിവസത്തിനുള്ളിൽ പരിഹരിക്കണമെന്നും ഇറാൻ. കണ്ണൂർ ചെറുവാഞ്ചേരിക്ക് സമീപം വൈദ്യുത തൂണിൽ ബൈക്കിടിച്ച് പോലീസുകാരന് ദാരുണാന്ത്യം. കോഴിക്കോട് എ ആർ ക്യാമ്പിലെ ഷാമിൽ റഹ്മാനാണ് മരിച്ചത്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐ പി എൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. മാഡ്രിഡ് ഓപ്പൺ ടെന്നീസ് വനിതാ കിരീടം യുക്രൈൻ താരം മാർട്ട കൊസ്തിയുക്കിന്. അനന്തപുരി FM ൽ ഇനി FM ന്യൂസ് ഹെഡ്ലൈൻസ് 6 മണിക്ക്.

0: പ്രിയ ശ്രോതാക്കളെ, ദിവസത്തിന്റെ തിരക്കുകൾ ഒഴിഞ്ഞ ഈ ഞായറാഴ്ച വൈകുന്നേരം അനന്തപുരി എഫ് എം ലിത നമസ്തേ അനന്തപുരി ഏവർക്കും ഹൃദ്യമായ സ്വാഗതം.
1: നമസ്തേ അനന്തപുരി.

ബാഹുബലി 2 എന്ന ചിത്രത്തിലെ ഒരു ഗാനത്തോടുകൂടി ഇന്നത്തെ നമസ്തേ അനന്തപുരി തുടങ്ങാം. വിജയ് യേശുദാസ്, ശ്വേത എന്നിവർ പാടിയത്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾ, കീരവാണിയുടെ സംഗീതം.

0: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: കാലത്തിന്റെ പേജുകൾ മറിച്ചു നോക്കുമ്പോൾ ഓരോ ദിവസത്തിനും പറയാനുണ്ട് അനവധി കഥകൾ, സംഭവങ്ങൾ. ഇന്നത്തെ ദിനത്തിൽ ചരിത്രത്തിൽ എന്തൊക്കെ സംഭവിച്ചു, ആരൊക്കെ ജനിച്ചു, ആരെയാണ് ലോകം ഓർക്കുന്നത്, ഇവയെല്ലാം നമുക്ക് കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.
3: ചരിത്രത്തിൽ ഇന്ന് മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ലോകമെമ്പാടും അവബോധം സൃഷ്ടിക്കുന്നതിനായി എല്ലാ വർഷവും മെയ് 3 ലോക പത്രസ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുന്നു. 1993 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയാണ് ഈ ദിനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഭരണകൂടങ്ങൾ പത്രസ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കണമെന്നും മാധ്യമപ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ഈ ദിനം ഓർമ്മിപ്പിക്കുന്നു. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ മാധ്യമപ്രവർത്തനമാണ് ജനാധിപത്യത്തിന്റെ നട്ടെല്ലെന്ന് ഈ ദിവസം ലോകത്തെ ബോധ്യപ്പെടുത്തുന്നു. ഓരോ വർഷവും വ്യത്യസ്തമായ പ്രമേയങ്ങളോടെയാണ് ഈ ദിനം കൊണ്ടാടുന്നത്. ആധുനിക രാഷ്ട്രീയ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇറ്റാലിയൻ ചിന്തകൻ നിക്കോളോ മാക്കിയവെല്ലി 1469 മെയ് 3 ജനിച്ചത്. അദ്ദേഹത്തിന്റെ വിഖ്യാത കൃതിയായ ദി പ്രിൻസ് രാഷ്ട്രീയ തന്ത്രങ്ങളെയും ഭരണരീതികളെയും കുറിച്ച് പുതിയൊരു കാഴ്ചപ്പാട് ലോകത്തിന് നൽകി. നയതന്ത്രജ്ഞൻ, ചരിത്രകാരൻ, എഴുത്തുകാരൻ എന്നീ നിലകളിൽ അദ്ദേഹം നവോത്ഥാന കാലഘട്ടത്തെ സ്വാധീനിച്ചു. അധികാരത്തിന് ധാർമ്മികതയേക്കാൾ പ്രായോഗികതയാണ് വേണ്ടതെന്ന അദ്ദേഹത്തിന്റെ വാദങ്ങൾ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു. ഇസ്രായേലിന്റെ 4 പ്രധാനമന്ത്രിയും ലോകത്തിലെ തന്നെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിമാരിൽ ഒരാളുമായിരുന്നു ഗോൾഡ മേയർ. 1898 മെയ് 3 ഉക്രൈനിലാണ് അവർ ജനിച്ചത്. ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ രൂപീകരണത്തിൽ നിർണായക പങ്കുവഹിച്ച അവരെ ഇസ്രായേൽ രാഷ്ട്രീയത്തിലെ ഉരുക്കു വനിത എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഡിജിറ്റൽ ചരിത്രത്തിലെ കൗതുകകരമായ ഒരു സംഭവം നടന്നത് 1978 മെയ് 3. ആധുനിക ഇന്റർനെറ്റിന്റെ മുൻഗാമിയായ അർപ്പാനെറ്റിലൂടെ ആദ്യത്തെ അനാവശ്യമായ ബഹുജന ഇമെയിൽ അയക്കപ്പെട്ടു. ഒരു കമ്പ്യൂട്ടർ കമ്പനിയുടെ മാർക്കറ്റിംഗ് പ്രതിനിധിയാണ് തന്റെ ഉൽപ്പന്നത്തെക്കുറിച്ച് 400 ഒരേ സമയം സന്ദേശം അയച്ചത്. ഇത് അക്കാലത്ത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി. ഇന്ന് നാം നേരിടുന്ന ഇമെയിൽ സ്പാമുകളുടെ തുടക്കം ഈ ദിവസമായിരുന്നു. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് 1913 മെയ് 3. ദാദാസാഹേബ് ഫാൽക്കെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മുഴുനീള നിശബ്ദ ചിത്രമായ രാജാ ഹരിശ്ചന്ദ്ര മുംബൈയിലെ കൊറോണേഷൻ സിനിമയിൽ പ്രദർശിപ്പിച്ചു. ഇതോടെ ഭാരതീയ ചലച്ചിത്ര വ്യവസായത്തിന് ഔദ്യോഗികമായ തുടക്കമായി. പുരാണകഥയെ ആസ്പദമാക്കി നിർമ്മിച്ച ഈ ചിത്രം ജനങ്ങൾക്കിടയിൽ വലിയ തരംഗം സൃഷ്ടിച്ചു. ഇന്ത്യൻ സിനിമയുടെ വളർച്ചയുടെ അടിസ്ഥാന ശിലപാകിയത് ഈ ദിവസമാണ്. ഇന്ത്യയുടെ 3 രാഷ്ട്രപതിയും പ്രമുഖ വിദ്യാഭ്യാസ പണ്ഡിതനുമായിരുന്ന ഡോക്ടർ സക്കീർ ഹുസൈൻ 1969 മെയ് 3 അന്തരിച്ചത്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി കൂടിയാണ് അദ്ദേഹം. ജാമിയ മില്ലിയ ഇസ്ലാമിയ സർവകലാശാലയുടെ സ്ഥാപകരിലൊരാളായ അദ്ദേഹം ഭാരതരത്ന നൽകി രാജ്യം ആദരിച്ച വ്യക്തിത്വമാണ്. ഗാന്ധിയൻ മൂല്യങ്ങളിൽ ഉറച്ചു വിശ്വസിച്ചിരുന്ന അദ്ദേഹം ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ മുഖമായിരുന്നു. 1897 ഫെബ്രുവരി 8 അദ്ദേഹത്തിന്റെ ജനനം.

0: പ്രതിരോധ മന്ത്രിയും നയതന്ത്രജ്ഞനുമായിരുന്ന വി കെ കൃഷ്ണമേനോൻ ജനിച്ചത് 1896 May 3 തലശ്ശേരിയിലാണ്. ഇന്ത്യയുടെ മുൻ പ്രതിരോധ മന്ത്രിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ വലംകൈയുമായിരുന്നു അദ്ദേഹം. ഐക്യരാഷ്ട്രസഭയിൽ കാശ്മീർ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം നടത്തിയ 7 മണിക്കൂർ 48 മിനിറ്റ് നീണ്ട പ്രസംഗം ഇന്നും ഒരു റെക്കോർഡായി നിലനിൽക്കുന്നു. ഐക്യരാഷ്ട്രസഭയിലെ സിംഹം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെട്ടത്. ഇന്ത്യൻ സൈന്യത്തെ ആധുനികവൽക്കരിക്കുന്നതിലും സൈനിക സ്കൂളുകൾ സ്ഥാപിക്കുന്നതിലും അദ്ദേഹം വലിയ പങ്കുവഹിച്ചു. ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസ നടി നർഗീസ് ദത്ത് 1981 May 3 അന്തരിച്ചത്. പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യത്തെ സിനിമാ നടി കൂടിയാണ് അവർ. ലോകപ്രശസ്തനായ ആത്മീയ ഗുരുവും ചിന്മയ മിഷൻ സ്ഥാപകനുമായ സ്വാമി ചിന്മയാനന്ദൻ 1916 May 3 എറണാകുളത്താണ് ജനിച്ചത്. ഭഗവത്ഗീതയുടെയും ഉപനിഷത്തുകളുടെയും സന്ദേശം സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ അദ്ദേഹം തന്റെ ജീവിതം ഉഴിഞ്ഞുവെച്ചു. ബാലകൃഷ്ണ മേനോൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പൂർവാശ്രമത്തിലെ പേര്.
1: ചരിത്രത്തിലിന്ന് വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
2: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
3: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
4: RDX എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. മനു മഞ്ജിത്തിന്റെ വരികൾ, സാമിന്റെ സംഗീതം.

0: ഹേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
1: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി ആനന്ദപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
2: ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: ജീവിതത്തിൽ നമ്മൾ തേടുന്ന ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യവും സമാധാനവും തന്നെയാണ്. നമ്മൾ ഓരോ ദിവസവും പല കാര്യങ്ങൾക്കായി ഓടുന്നു, പക്ഷേ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നിമിഷങ്ങൾ ചെലവിടുന്നുണ്ടോ? ഈ സമയം അതിനായുള്ളതാണ്. കേൾക്കാം ആയുരാരോഗ്യം.
4: ആയുരാരോഗ്യത്തിൽ ഇന്ന് ജലദോഷം അഥവാ കോമൺ കോൾഡ്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് ഡോക്ടർ ഗണേശ് നാരായണൻ സംസാരിക്കുന്നു.
5: ജലദോഷം വരാത്തവരായി ആരും തന്നെ നമുക്കിടയിൽ കാണുകയില്ല. ചെറിയ കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ അലട്ടുന്ന ഈ രോഗത്തിന് പലപ്പോഴും ചികിത്സയും ആവശ്യമില്ല. പൂർണ്ണ വിശ്രമം മാത്രം എടുത്താൽ തന്നെ 5 മുതൽ 7 ദിവസം കൊണ്ട് ജലദോഷം പൂർണ്ണമായി മാറുന്നു. എന്നിരുന്നാലും ജലദോഷം വരുന്നതിന്റെ കാരണം, ജലദോഷം വന്നാൽ എന്തൊക്കെ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളിൽ പലപ്പോഴും ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നു. എന്തുകൊണ്ടാണ് ജലദോഷം ഉണ്ടാകുന്നത്? നമ്മൾ എല്ലാവരും പണ്ടുമുതലേ കേൾക്കുന്ന കാര്യമാണല്ലോ, മഴ നനഞ്ഞാൽ ജലദോഷം വരും, അല്ലെങ്കിൽ തണുപ്പ് തട്ടിയാൽ ജലദോഷം വരും, തണുത്ത വെള്ളം കുടിച്ചാൽ ജലദോഷം വരും എന്നൊക്കെ. ജലദോഷം വരുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം വൈറസ് അണുബാധയാണ്. എന്നാൽ കാലാവസ്ഥ മാറ്റം, മഴ, തണുപ്പ് എന്നിവയൊന്നും ജലദോഷത്തിന്റെ നേരിട്ടുള്ള കാരണങ്ങളല്ല. പക്ഷേ അത്തരം സാഹചര്യങ്ങൾ ശരീരത്തിന്റെ പ്രതിരോധ ശക്തി കുറയുമ്പോൾ വൈറസുകൾ എളുപ്പത്തിൽ അണുബാധ ഉണ്ടാക്കുന്നു. തുമ്മൽ, മൂക്കൊലിപ്പ്, മൂക്കടപ്പ്, തൊണ്ടവേദന, കണ്ണിൽ നിന്നും വെള്ളം വരിക, തലവേദന, പനി, ശരീരവേദന, ക്ഷീണം തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഈ രോഗത്തിൽ സാധാരണയായി കണ്ടുവരുന്നു. ജലദോഷം ഒരു ഗുരുതര രോഗമാണോ? നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചികിത്സ ഒന്നും ചെയ്തില്ലെങ്കിലും ഒരാഴ്ച കൊണ്ട് തനിയെ മാറുന്ന രോഗമാണ് ജലദോഷം. അതുകൊണ്ട് തന്നെ ഇതൊരു ഗുരുതര സ്വഭാവമുള്ള രോഗമല്ല. എന്നിരുന്നാലും രോഗപ്രതിരോധ ശേഷി കുറവുള്ള ആളുകളിൽ, കിടപ്പ് രോഗികളിൽ, മറ്റ് ഗുരുതര രോഗങ്ങൾ ഉള്ള ആളുകളിലൊക്കെ ചിലപ്പോൾ ജലദോഷം ന്യൂമോണിയ പോലുള്ള സങ്കീർണതകൾ ഉണ്ടാക്കാറുണ്ട്. അതിനൊരു ഉദാഹരണമാണ് COVID-19 വൈറസ് ബാധ. ഈയിടെയായി സ്കൂൾ കുട്ടികളിലും ധാരാളമായി ജലദോഷം വന്ന് ന്യൂമോണിയ പോലുള്ള സങ്കീർണതകൾ ഉണ്ടാക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ജലദോഷം ഒരു പകർച്ചവ്യാധിയാണോ? അതെ, ജലദോഷം ഒരു പകർച്ചവ്യാധി കൂടിയാണ്. സ്കൂളുകൾ പോലുള്ള ജനസാന്ദ്രത കൂടിയ സ്ഥലങ്ങളിൽ ജലദോഷം പകരാം. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും പുറപ്പെടുന്ന ചെറിയ തുള്ളികളിൽ കൂടിയാണ് വൈറസ് പകരുന്നത്. അതുകൊണ്ട് തന്നെ ജലദോഷമുള്ള ആളുകൾ ഒരു മാസ്ക് ധരിച്ച് ആളുകൾക്കിടയിൽ പോകുവാൻ ശ്രദ്ധിക്കുക. ജലദോഷം വന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മതിയായ വിശ്രമം തന്നെയാണ്. ഈ സമയത്ത് നമ്മുടെ വ്യാധിക്ഷമതയും ശരീരബലവും കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ദഹിക്കാൻ എളുപ്പമുള്ളതും കട്ടി കുറഞ്ഞതുമായ ആഹാര പദാർത്ഥങ്ങൾ, കഞ്ഞിയായോ സൂപ്പായോ കഴിക്കുക. ചൂടുവെള്ളം ധാരാളം കുടിക്കുക. ത്രിഫല ചൂർണം വെള്ളത്തിൽ തിളപ്പിച്ച് ചെറിയ ചൂടോടെ തൊണ്ട ഗാർഗിൾ ചെയ്യുന്നത് തൊണ്ടവേദനയിൽ നിന്നും തൊണ്ടടപ്പിൽ നിന്നും ആശ്വാസം നൽകുന്നു. മൂക്കടപ്പുള്ള സമയത്ത് രാസ്നാദിപൊടിയിട്ട് ആവി പിടിക്കുന്നത് വളരെയധികം പ്രയോജനം ചെയ്യുന്നു. ദശമൂല കടുത്രയം കഷായം, ഏലാകണാദി കഷായം, വാശാരിഷ്ടം എന്നീ മരുന്നുകൾ വൈദ്യനിർദ്ദേശപ്രകാരം ഉപയോഗിക്കാം. പനി, കഫത്തോടുകൂടിയ ചുമ, ശ്വാസം മുട്ടൽ, ഒരാഴ്ച കഴിഞ്ഞിട്ടും വിട്ടുമാറാത്ത ജലദോഷം എന്നിവ ഉണ്ടെങ്കിൽ വൈദ്യസഹായം തേടുക. ജലദോഷം വരാതെയിരിക്കാൻ എന്തൊക്കെ ചെയ്യണം? കൈകൾ ഇടയ്ക്കിടെ സോപ്പിട്ട് കഴുകുക. വ്യക്തിശുചിത്വം പാലിക്കുക.

0: റിട്ടേൺ ഏസി വേണം. എന്നാൽ കീശ കാലിയാകാതെ ഏസി വാങ്ങാൻ പിട്ടാപ്പിള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: സ്വപ്നങ്ങൾ കണ്ടു നിൽക്കാതെ അതിനെ ലക്ഷ്യങ്ങളാക്കാനും ലക്ഷ്യങ്ങളെ വിജയങ്ങളാക്കാനുമുള്ള സമയമെത്തി. യുവതലമുറയുടെ സ്വപ്നങ്ങൾക്കും തൊഴിൽ സാധ്യതകൾക്കും ഭാവി വിജയത്തിനും വഴികാട്ടിയ ഇത് തൊഴിൽ ദർശനം.
3: തൊഴിൽ ദർശനം.
4: അലിയാവർ ജംഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഡിസബിലിറ്റീസ് വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 25 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും റീഹാബിലിറ്റേഷൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് 2, ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് 2, ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പതോളജിസ്റ്റ് 2, എയർലി ഇന്റർവെൻഷനിസ്റ്റ് 2, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ 4, ഫിസിയോതെറാപ്പിസ്റ്റ് 2, നേഴ്സ് 1, ട്രെയിൻഡ് കെയർ ഗീവർ 6 ഒഴിവ്, ആയ അല്ലെങ്കിൽ ക്ലീനർ 2, ആക്ടിവിറ്റി ടീച്ചർ പാർട്ട് ടൈം 2. അപേക്ഷാ ഫോം പൂരിപ്പിച്ച് 300 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് സഹിതം അഭിമുഖത്തിൽ പങ്കെടുക്കണം. അഭിമുഖ തീയതി മുംബൈയിൽ മെയ് 7, അഹമ്മദാബാദിൽ മെയ് 8. സ്ഥലങ്ങൾ മുംബൈ AYJNISHD ബാന്ദ്ര വെസ്റ്റ് റിക്ലമേഷൻ മുംബൈ, അഹമ്മദാബാദ് കോമ്പോസിറ്റ് റീജിയണൽ സെന്റർ ഫോർ സ്കിൽ ഡെവലപ്മെന്റ് റീഹാബിലിറ്റേഷൻ ആൻഡ് എംപവർമെന്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് CRC അഹമ്മദാബാദ്. വെബ്സൈറ്റ് വിലാസം https://AYJNISHD.NIC.IN. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://AYJNISHD.NIC.IN. ഡൽഹി ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൌണ്ട്സ് ഓഫ് ഇന്ത്യ CMA പ്രൊഫഷണൽ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 ഒഴിവുണ്ട്. യോഗ്യത: ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൌണ്ട്സ് ഓഫ് ഇന്ത്യയിൽ അസോസിയേറ്റ് മെമ്പർ, 3 വർഷത്തെ പ്രവൃത്തി പരിചയം, പ്രായം 35 വയസ്സ്, കവിയരുത്. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://ICMAI.IN. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://ICMAI.IN. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് 5. ഡൽഹി ആസ്ഥാനമായുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ NTPC ലിമിറ്റഡിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 250 ഒഴിവുണ്ട്. യോഗ്യത: മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ BE BTECഉം 40 MW അതിനു മുകളിലോ ശേഷിയുള്ള പവർ സ്റ്റേഷനുകളിൽ ഓപ്പറേഷൻ അല്ലെങ്കിൽ മെയിന്റനൻസിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയവും, പ്രായം 35 വയസ്സ്, കവിയരുത്. വനിതകൾക്കും വിമുക്ത ഭടന്മാർക്കും ഭിന്നശേഷിക്കാർക്കും SC ST വിഭാഗക്കാർക്കും ഫീസില്ല. മറ്റുള്ളവർ 500 രൂപ ഓൺലൈനായോ SBI ബ്രാഞ്ചുകൾ മുഖേനയോ അടയ്ക്കണം. വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് 7. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://ntpc.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://ntpc.co.in. ബാങ്ക് ഓഫ് ബറോഡയിൽ ക്ലറിക്കൽ കേഡറിലുള്ള തസ്തികകളിലേക്ക് കായിക താരങ്ങൾക്ക് അപേക്ഷിക്കാം. 30 ഒഴിവുണ്ട്. ക്രിക്കറ്റ്, കബഡി, ടേബിൾ ടെന്നീസ്, ഫുട്ബോൾ എന്നീ ഇനങ്ങളിലൊന്നിൽ മികവ് തെളിയിച്ചവർക്കാണ് അവസരം. വനിതകൾക്ക് 6 ഒഴിവ് നീക്കിവച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ യോഗ്യത: ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം. കായിക യോഗ്യത: അന്തർദേശീയ, ദേശീയ, അന്തർ സർവകലാശാല ടൂർണമെന്റ് മത്സരങ്ങളിലോ ദേശീയ സ്കൂൾ സ്പോർട്സ് ഗെയിംസിലോ ഖേലോ ഇന്ത്യ സർവകലാശാല യൂത്ത് ഗെയിംസ് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് പാരാ ഗെയിംസുകളിലോ പങ്കാളിത്തം അല്ലെങ്കിൽ മെഡൽ നേട്ടം ഉള്ളവരായിരിക്കണം. പ്രായം 20-28 വയസ്സിനും ഇടയിൽ. അപേക്ഷാ ഫീസ് വനിതകൾക്കും വിമുക്ത ഭടന്മാർക്കും 175 രൂപ, മറ്റുള്ളവർക്ക് 875 രൂപ. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് 12. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://bankofbaroda.bank.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://bankofbaroda.bank.in.
3: തൊഴിൽ ദർശനം.

0: ബാംഗ്ലൂർ ഡേയ്സ് എന്ന ചിത്രത്തിനു വേണ്ടി ഗോപി സുന്ദറിന്റെ സംഗീതത്തിൽ വിജയ് യേശുദാസ്, സച്ചിൻ വാര്യർ, ദിവ്യ മേനോൻ എന്നിവർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
0: കാലം ആരെയും കാത്തിരിക്കില്ല, പക്ഷെ അതിലൂടെ കടന്നു പോകുന്ന ചില ജീവിതങ്ങൾ കാലത്തെ പോലും മറികടന്ന് നിലനിൽക്കും. അവർ വിട്ടുപോയ പാതകൾ നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴികളായി മാറുമ്പോൾ അവരുടെ ശബ്ദം വെറും ഓർമ്മയല്ല, ഒരു പാഠമാണ്. ഇപ്പോൾ കാലം സാക്ഷി.
2: നടിയും റേഡിയോ പ്രക്ഷേപകയുമായിരുന്ന രാജകുമാരി 1942 May 7 തിരുവനന്തപുരത്ത് ജനിച്ചു. ചെറുപ്പത്തിൽ തന്നെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിരുന്ന രാജകുമാരി തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിലെ പഠനത്തിന് ശേഷം KPIC നാടക ട്രൂപ്പിൽ സജീവമായി. ഉമ്മ എന്ന ചിത്രത്തിൽ ഉമ്മറിന്റെ നായികയായിട്ടാണ് ചലച്ചിത്രത്തിലേക്ക് വരുന്നത്. അതിനുശേഷം ചെമ്മീൻ തുടങ്ങി നിരവധി സിനിമകളിൽ വേഷമിട്ടു. പിന്നീട് ആകാശവാണിയിൽ ജോലിയിൽ പ്രവേശിച്ച രാജകുമാരിക്ക് 1990 പ്രക്ഷേപണ കലയ്ക്കുള്ള കേരള സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ചു. ബാലലോകം, നാടകം തുടങ്ങി നിരവധി റേഡിയോ പരിപാടികളിൽ ശബ്ദം നൽകിയിരുന്ന രാജകുമാരി നിരവധി സിനിമകളിലെ കഥാപാത്രങ്ങൾക്കും ശബ്ദം നൽകി. 2012 May 7 രാജകുമാരി അന്തരിച്ചു. ചെമ്മീനിലെ അഭിനയത്തെക്കുറിച്ച് ഓർക്കുകയാണ് രാജകുമാരി.
3: ചെമ്മീനിലെ അഭിനയം രാമുക്കാരിയായിട്ട് ഞാൻ മറ്റുള്ളവരുടെ ഡയറക്ഷനിലും അഭിനയിച്ചതിൽ വ്യത്യസ്തമായി രാമുക്കാരിയായിട്ടും ബെർട്ടലി എന്ന് പറഞ്ഞിട്ടൊരു സായിപ്പുമായിരുന്നു എൻ്റെ ക്യാമറ. അവർ മേക്കപ്പ് ഒന്നും ചെയ്യാൻ സമ്മതിച്ചില്ല. പിന്നെ ഒറിജിനലായിട്ടുള്ള ഡ്രസ്സുകളാണ്, കൈലിയും മുണ്ടും ബ്ലൗസും ഒക്കെ ആയിരുന്നു. അഭിനയം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഞാനും അവരും കൂടെ വഴക്കുകൂടുന്ന ഒരു രംഗമുണ്ട് നമ്മുടെ അടൂർ പങ്കജവും കൂടെ. അപ്പം ഇവരാണ് ഈ പെണ്ണിനെ ചീത്തയാക്കുന്നത് എന്നൊക്കെ ഞാൻ പറയുമ്പം അതൊക്കെ നമ്മൾ നാടകത്തിലൊക്കെ അഭിനയിച്ച ഞങ്ങൾ ഡയലോഗ് ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യും, പക്ഷെ ആ മുഖത്ത് വരുന്ന എക്സ്പ്രഷനൊക്കെ രാമു പറഞ്ഞു തരും. അത് പോരാ, കുറച്ചും കൂടെ ദേഷ്യം വരണം, അതുപോലെ അത് അത്രയും വേണ്ട, അങ്ങനെ നല്ലപോലെ അദ്ദേഹം പറഞ്ഞു തരുമായിരുന്നു. എടുക്കുന്നതൊക്കെ നമുക്കൊരു എന്താ പറയണത്, ഒരു വലിയ അതുല്യനായ ഡയറക്ടറായിരുന്നു. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു അതില്. പിന്നെ ഞാൻ അന്ന് നോവല് ചെമ്മീൻ വായിക്കാൻ കാരണം ഷീല അതിലെ ക്യാരക്ടർ മനസ്സിലാക്കാനായിട്ട് ചെമ്മീൻ കൊണ്ടുവന്ന് ഞാനും ഷീലയും മറ്റു പെണ്ണുങ്ങളെല്ലാവരും കൂടെ, അടൂർ പങ്കജം, ഭവാനിയും എല്ലാവരും കൂടെ ഒരു ഈ അരയുടെ ഷൂട്ട് ചെയ്യുന്ന വീട്ടിൽ തന്നെ അകത്ത് ഇങ്ങനെ വിശ്രമവേളയിൽ എന്നോട് പറഞ്ഞിട്ട് ഷീല അത് വായിച്ച് കേൾക്കാൻ പറയാം, അവർക്ക് മലയാളം അങ്ങനെ വായിക്കാൻ അറിയില്ല എന്ന്. ഞാനത് വായിച്ചു കൊടുത്തിരുന്നു, അങ്ങനെ ഞാനും വായിച്ചു കുറേ ഭാഗം. പിന്നെ ഞാൻ ജോലിയൊക്കെ ആയതിനു ശേഷം ചെമ്മീൻ വായിച്ചിട്ടുണ്ട്. അത് നാട്ടിക എന്ന് പറയുന്ന സ്ഥലത്താണ്, അതായത് തൃശ്ശൂർ. ഞാൻ അവിടെ പോയിരുന്നു. സത്യൻ അന്ത്യക്കാട്, കമൽ അവരൊക്കെ അവിടെ ഉള്ളവരാണ്. അവരൊക്കെ കൂടെ ചേർന്നിട്ടൊരു സ്വീകരണം തന്നിരുന്നു അതിൽ അഭിനയിച്ച ആളുകൾക്ക്. ഭയങ്കര പരിപാടിയായിരുന്നു. വയ്യെങ്കിലും ഞാൻ പറഞ്ഞു എനിക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്പിളി ചെന്നേ തീരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിരുന്നു. അവിടെ ഷീല, മധു ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് ഞങ്ങളെ ഇങ്ങനെ ആനയിച്ചുകൊണ്ട് ഫ്ലാഷ് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ TVയിലൊക്കെ കാണുന്ന പോലെ ഭയങ്കര ഒരു ഇതായിരുന്നു. ഒരു 10-50 ക്യാമറ നമ്മളെ ക്ലിക്ക് ചെയ്ത് ഭയങ്കര സ്വീകരണമായിരുന്നു.
2: കാലം സാക്ഷിയിൽ കേട്ടത് രാജകുമാരിയുടെ ശബ്ദം.
4: കൊല്ലം സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
0: കൈതപ്രം എഴുതി, ബെനി ഇഗ്നീഷ്യസ് സംഗീതം നൽകി, ബെനി ദയാൽ കൂട്ടർ പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം കാര്യസ്ഥൻ.

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: ഏവിയേഷൻ രംഗത്തെ ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം?
3: എങ്കിൽ നിങ്ങളുടെ തീരുമാനം 18 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അയോട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെയാകട്ടെ. അയോട്ട ക്യാബിൻ ക്രൂ, അയോട്ട എയർപോർട്ട് മാനേജ്മെന്റ് DBA, BCOM പ്ലസ് അയോട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം.
2: വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, ട്രിവാൻഡ്രം, 9744988222.
4: ഒരു ദിവസം നമ്മൾ എന്തൊക്കെ കാണുന്നു, എന്തൊക്കെ കേൾക്കുന്നു, ഇന്ന് കുറച്ച് ചിരിയോടും ചിന്തയോടും കൂടി നമ്മുടെ ശരീര ആരോഗ്യത്തെക്കുറിച്ച് അറിയാം. കണ്ടതും കേട്ടതിലൂടെ.
5: ഹലോ, ഒരു ഇമ്പോർട്ടന്റ് അനൗൺസ്മെന്റ് ഉണ്ട്. നമ്മുടെ മുതലാളി ഒരു ബാറിലേക്ക് കയറുകയാണ്. കിഡ്നി, ലിവർ, ഹാർട്ട് മുതലായ അവയവങ്ങൾ ജാഗ്രത പാലിക്കണം.
6: ആ, ബ്രെയിൻ ഉണർന്നോ?
7: ഓ, ഒന്നും പറയണ്ട എന്റെ ഹാർട്ടേ. ഇന്നലെ ആ ചെറുക്കൻ എന്തോ വലിച്ചു കയറ്റി, എന്റെ ബോധം മുഴുവനും പോയി.
6: എന്റെ പൊന്നു ബ്രെയിൻ കുട്ടാ, അവനോട് പറ ഇങ്ങനെ ഓരോന്ന് കുടിച്ചും വലിച്ചും കയറ്റിയാൽ എനിക്കിങ്ങനെ അധിക കാലം ഹാർട്ട് ബീറ്റ് അടിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ പോയാ ഞാൻ ഇവനൊരു സൈലന്റ് അറ്റാക്ക് അങ്ങ് കൊടുക്കും.
8: അതൊക്കെ ഒരു കാലമല്ലേ. പണ്ട് മുതലാളി ഫിറ്റ്നസ് നോക്കിയിരുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും നല്ല സുഖമായിരുന്നു. ആവശ്യത്തിന് ശുദ്ധവായു, വെജിറ്റേറിയൻ ഭക്ഷണം, വയറും കുടലുമൊക്കെ എന്ത് പെട്ടെന്നാ ഭക്ഷണം ദഹിപ്പിച്ചുകൊണ്ടിരുന്നത്.
5: പിന്നെ മിസ്റ്റർ ഹാർട്ട്, ഒരു സ്ട്രെസ് ഉടനെ വരുന്നുണ്ട്. മുതലാളി അടയ്ക്കാനുള്ള ലോണിനെ പറ്റി ചിന്തിക്കുന്നുണ്ട്. അഡ്രിനാലിനും കോർട്ടിസോളും ഓൺ ദ വേ ആണ്. ഹാർട്ട് ഇച്ചിരി വേഗത്തിലടിച്ചോ, മുതലാളിക്ക് സ്ട്രെസ് കൂട്ടാനുള്ളതാണ്.
6: എന്റെ പൊന്നെ, എന്റെ ബ്രെയിൻ ചേട്ടാ, അവനോട് പറ ആ കിഡ്നിയും കരളും അവിടെ കിടന്ന് ചക്രശ്വാസം വലിക്കുക. ഇതൊക്കെ എത്ര കാലം ഉണ്ടാവുമെന്ന് പോലും അറിയില്ല. മാത്രമല്ല, ഒടുക്കത്തെ പഞ്ചസാരയും ഇൻസുലിൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പാൻക്രിയാസ് കിടക്കുന്ന കിടപ്പ് കണ്ടോ.
9: പാൻക്രിയാസ് മാത്രോ? പൂപോലെ ഇരുന്ന ലിവറാണ് ഞാൻ. ഇപ്പോ ഉള്ള അഴുക്കും കൊഴുപ്പും കയറി ഒരു വകയ്ക്കും കൊള്ളാതായി.
10: ദേ വരുന്നു ചിക്കൻ ചില്ലി, അതും പൊറോട്ടയുടെ കൂടെ. ഇതൊക്കെ ഞാൻ എപ്പോ ദഹിപ്പിച്ചു തീർക്കാനാണ്. ഓ, ഇവൻ ഓരോ 15 മിനിറ്റും ഇടവിട്ട് തിന്നുന്ന ഓരോ ജങ്ക് ഫുഡും ഞാൻ ദഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു റെസ്റ്റ് വേണ്ടേ.
8: ഒരു ശ്വാസകോശം എന്ന നിലയിൽ എന്നെ കൊണ്ട് ആവുന്നതുപോലെ ഞാൻ പണിയെടുക്കുന്നുണ്ട്. ഹൃദയത്തെ പോലെ തന്നെ ഞാനും ഒരായുസ് മുഴുവൻ റെസ്റ്റ് ഇല്ലാതെ പണിയെടുക്കുകയാണ്. അതിനിടയിൽ ഈ പുകയും നിക്കോട്ടിനുമൊക്കെ വലിച്ചു കയറ്റുന്നത് എനിക്കൊരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുകൂടി മുതലാളിയുടെ സമക്ഷത്ത് പറയണം.
7: നിങ്ങളുടെ പരാതി എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഏതോ ഒരു പെണ്ണ് പണ്ട് ഇട്ടേച്ചു പോയി എന്ന് പറഞ്ഞ് തുടങ്ങിയ കൂടിയാണ്. എല്ലാത്തിനും കാരണം ഈ ഹൃദയമാണ്.
6: ഞാനെന്ത് ചെയ്തു?
7: ഞാൻ അവനോട് പലതവണ പറഞ്ഞതാ, ഹൃദയം കൊണ്ട് പ്രേമിക്കരുത്, തലച്ചോറ് കൊണ്ട് പ്രേമിക്കാം. അവനാണെങ്കിൽ ഹൃദയം കൊണ്ട് പ്രേമിച്ചു, അവൾ പോയത് താങ്ങാൻ അവന് കഴിഞ്ഞൂല്ല.
6: അതെ, രക്തം പമ്പ് ചെയ്യുക എന്നതാണ് എന്റെ ജോലി. എനിക്കിങ്ങനെ ഓവർ ഇമോഷൻ തരുന്നത് കൊണ്ടല്ലേ എനിക്ക് കൃത്യമായി രക്തം പമ്പ് ചെയ്യാൻ പറ്റാത്തത്. അല്ലെങ്കിൽ തന്നെ എല്ലാ ഹൃദയവും ലോലന്മാരാണ്. നമുക്കങ്ങനെ സങ്കടമൊക്കെ കണ്ട് നിങ്ങൾ തലച്ചോറിനെ പോലെ ലോജിക്കൊന്ന് നോക്കിയിരിക്കാൻ പറ്റത്തില്ല.
7: ഞാൻ അങ്ങനെ ലോജിക്ക് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇത്രയും കാലം നിങ്ങളെല്ലാവരും ജീവിച്ചത്. ഇയാളുടെ ടോക്സിക് ബിഹേവിയറാണ് എല്ലാത്തിനും കാരണമെന്ന് പറഞ്ഞ് ഞാൻ സിഗ്നൽ കൊടുക്കാൻ നോക്കി. അപ്പോ അയാൾക്ക് യാതൊന്നും വേണ്ട പോലും.
6: ഇവൻ ഇങ്ങനെ എനിക്ക് ഓവർ പണി തന്നാൽ ഒരു ദിവസം ഞാൻ അങ്ങ് ഇട്ടിട്ട് പോവും.
7: എന്നെ കൊണ്ടാവുന്നതുപോലെ ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കി. ടെസ്റ്റോസ്റ്റിറോൺ കയറി, ഈഗോ ഹോർമോൺ അടിച്ചിരിക്കുകയാണ്.
6: അയ്യോ, ഞാനിപ്പോ തീരുമേ.
9: ഹൃദയത്തിന്റെ നിലവിളിയല്ലേ കേട്ടത്?
10: ഹോ, എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല.
7: അതെ, അമിത മദ്യപാനം ശരിയാക്കാൻ ഒരു ലോഡ് സംഭാരം വരുന്നുണ്ട്.
10: സംഭാരത്തിലൊന്നും നിൽക്കൂല മോനെ, ഇത് സംഹാരത്തിലേ നിൽക്കൂ. അവസാന ശ്രമമാണ്. ചിലപ്പോ മൂക്കിലൂടെയും വായിക്കൂടെയും ഒക്കെ രക്തം വരും. ശരീരത്തിന് വേണ്ടാത്തതൊക്കെ പുറത്തേക്ക് ആഞ്ഞു തള്ളിക്കോ. ഹോ, എന്തു പറ്റി? എന്താരും ഒന്നും മിണ്ടാത്തത്? ദേ, ശ്വാസകോശം അനങ്ങുന്നില്ല. മുതലാളിയെ ഉണർത്താൻ വേണ്ടി ആരോ നെഞ്ചിൽ ഇടിക്കുന്നുണ്ട്.
6: എന്നെ ഇനി ഇടിച്ചിട്ട് ഒരു കാര്യമില്ല. CPR കിട്ടി ഉണരാനുള്ള ശക്തിയെല്ലാം പോയി.
7: ഓ, ഞാനും തോറ്റു. ഇത് അപകടത്തിലേക്കാണ് പോകുന്നതെന്ന് അവനെ ഞാൻ പരമാവധി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. വിധിയുണ്ടെങ്കിലേ മറ്റൊരു ജന്മത്തിൽ നമുക്ക് ആരോഗ്യം നോക്കുന്ന ഒരുത്തന്റെ ശരീരത്തിൽ തലച്ചോറായും ലിവറായും പുനർജനിക്കാം.
9: ഈ അവസാന നിമിഷത്തിൽ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. വയറുചേട്ട, എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. നിങ്ങളെ വിവാഹം കഴിക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു.
10: എന്റെ പൊന്ന് കരളെ, ചാവാൻ നേരത്താണോ നീ പ്രേമം തുറന്നു പറയുന്നത്? നല്ല സമയം. ആ ദൈവം അവനെ മനുഷ്യനായി ജനിപ്പിച്ചു, എല്ലാ സൗഭാഗ്യങ്ങളും നൽകി, നല്ല ആരോഗ്യം നൽകി. ഇനിയും ആയുസ് നിൽക്കെ ഒരു പിടി ചാരമായി മൺകലത്തിൽ ഒതുങ്ങി നദിയിലൊഴുകാനാണ് യോഗം. ആരോഗ്യം കാത്തുസൂക്ഷിക്കുന്ന ഒരാളുടെ ശരീരത്തിൽ പുനർജനിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദഹിപ്പിക്കാൻ പറ്റാത്ത ചില്ലി ചിക്കൻ നിനക്കുമാപ്പ്.
3: പിന്നണിയിൽ സന്ദീപ് സുരേഷ്, സുഷമാനിൽ, ബിജു കലുവാതക്കൽ, വിനോദ് കല്ലറ, വിഷ്ണുമോഹൻ, രചന ആശിഷ് മോഹൻദാസ്.

0: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ.

നരൻ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും കൂട്ടരും പാടിയ ഗാനമാണിപ്പോൾ കേട്ടത്. കൈതപ്രത്തിന്റെ വരികൾ, ദീപക് ദേവിന്റെ സംഗീതം. ഇനി ഭാഗ്യദേവത എന്ന ചിത്രത്തിലെ ഗാനം വിജയ് യേശുദാസ്, ശ്വേതമാനൻ എന്നിവർ പാടിയത്. വയലാർ ശരചന്ദ്രവർമ്മയുടെ രചന, ഇളയരാജയുടെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:05 അറിയിപ്പിനെ തുടർന്ന് കേൾക്കാം. സമയം 6:00.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നാളെ. വോട്ടെണ്ണൽ രാവിലെ 8 മുതൽ. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നടത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 285 പോളിംഗ് ബൂത്തുകളിൽ ഈ മാസം 21 വോട്ടെടുപ്പ്. ലോകത്തിലെ ആദ്യത്തെ മൾട്ടി സെൻസർ ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ മിഷൻ ദൃഷ്ടിയുടെ വിക്ഷേപണം വിജയം. ഇന്ത്യയുടെ ബഹിരാകാശ യാത്രയിലെ പ്രധാന നേട്ടമാണ് ഗാലക്സ് ഐയുടെ മിഷൻ ദൃഷ്ടിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ആരോഗ്യ കുടുംബക്ഷേമ കേന്ദ്രങ്ങളിൽ നാളെ മുതൽ അഗ്നിസുരക്ഷാ വാരം ആചരിക്കും. ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങളിലെ അഗ്നിബാധ തടയുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായാണ് വാരാചരണം. കുട്ടികളിലെ പ്രമേഹത്തെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശരേഖ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. പൊതുജനാരോഗ്യ സേവന വിതരണത്തിലെ മികച്ച രീതികളെക്കുറിച്ചുള്ള ദേശീയ ഉച്ചകോടിയിലാണ് രേഖ പുറത്തിറക്കിയത്. എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ തത്വത്തിൽ തീരുമാനിച്ച് ഒപെക് പ്ലസ് രാജ്യങ്ങൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. കേരളത്തിൽ വിവിധയിടങ്ങളിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സിന് ഹൈദരാബാദിനെതിരെ. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 166 റൺ വിജയലക്ഷ്യം. അനന്തപുരി FM ൽ FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 8:00.

ഇപ്പോൾ ഇന്നും നാളെയുമായി ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, കുരുമുളകിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും, ഡോക്ടർ രാധിക NS അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 8:02 സംഗീതസുധ, കർണാടിക സഹോദരന്മാർ അവതരിപ്പിച്ച സംഗീത കച്ചേരി, 9:00 ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 സൺഡേ സെലക്ഷൻസ്, 10:30 നിശാ സുരഭി, 11:00 സുഭാഷിതം, സ്വാമി മുനി നാരായണ പ്രസാദ് അവതരിപ്പിച്ചത്, 11:05 മുതൽ രാവിലെ 5:48 വരെ വിവിദ് ഭാരതി റിലേ. നാളെ രാവിലെ 6:02 അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി, ഉഷമലരി, തിരുനെല്ലൂർ കരുണാകരന്റെ തുഞ്ചൻ പറമ്പിൽ എന്ന കവിത, ആലാപനം കൃഷ്ണ ബാബു, ഉദയഗീതം ഡോക്ടർ എം ബാലമുരളികൃഷ്ണ പാടിയത്, പ്രഭാതവേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരിയിൽ തുടർന്ന് കേൾക്കാം ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖല വാർത്തകൾ ചരിത്രത്തിലെന്ന് ഗ്രാമകേരളം, 7:15 ആരണ്യകം ആയിരാരോഗ്യം. തൊഴിൽ ദർശനം നല്ല മലയാളം, 8:02 ഇന്നത്തെ ചോദ്യം ഉത്തരം, കാലം സാക്ഷി നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും, 8:30 ബാലരാമപുരം സുബയ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 7 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 ഇലക്ഷൻ സ്പെഷ്യൽ ബുള്ളറ്റിൻ, 9:05 നാട് ഭരിക്കുന്ന താര്, കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം തത്സമയ അവലോകനം, പങ്കെടുക്കുന്നവർ പ്രൊഫസർ എം വിജയകുമാർ, ഡോ മോഹൻ വർഗീസ്, ഡോ ജോസ് കുട്ടി CA, പറക്കോട് ഉണ്ണികൃഷ്ണൻ, ശ്രീകുമാർ മുഖത്തല, 9:30 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:29 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില, 10:30 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. നാട് ഭരിക്കുന്നതാര് തുടർന്ന് കേൾക്കാം, 11:00 ഇലക്ഷൻ സ്പെഷ്യൽ ബുള്ളറ്റിൻ, 11:30 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 12:30 പ്രാദേശിക വാർത്തകൾ. പ്രകാശധാര, നിത്യേന ഉപയോഗിക്കാവുന്ന ആയുർവേദ ഔഷധങ്ങൾ, ഡോക്ടർ MES സുരേന്ദ്രൻ സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ, 1:00 നാട് ഭരിക്കുന്നതാര് തുടരുന്നു, 1:30 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 2:02 ഹലോ ഡോക്ടർ, വൃക്ക രോഗങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് മറുപടി നൽകിയ, ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. തിരയ്പൂക്കൾ, 3:00 വെള്ളി വെളിച്ചം പുനഃപ്രക്ഷേപണം, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി, 4:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:00 നമസ്തേ അനന്തപുരി, ചരിത്രത്തിലെന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, നല്ല മലയാളം, 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി, 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, പ്രസിഷൻ ഫാമിംഗും പോളിഹൌസ് ഫാമിംഗും, അഭിലാഷ് കരിമുളക്കിൽ സംസാരിക്കുന്നു. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 7:30 രാഗരസം, 8:02 സംഗീതസുധ, കാമകോടി ഭായി ജലതരംഗത്തിൽ വായിച്ച കൃതികൾ, 9:00 ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 പണ്ട്, 10:30 നിശാ സുരഭി, 11:00 സുഭാഷിതം, അഡ്വക്കേറ്റ് സിന്ധു ഗോപാലകൃഷ്ണൻ അവതരിപ്പിച്ചത്, രാത്രി 11:05 മുതൽ രാവിലെ 5:48 വരെ വിവിദ് ഭാരതി മുംബൈ റിലേ. കാലാവസ്ഥ അറിയിപ്പ്, തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 36.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.6 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില
28.1°C. ഇതോടെ അറിയിപ്പുകൾ സമാപിക്കുന്നു. ഇനി ചലച്ചിത്ര ഗാനം തുടർന്ന് കേൾക്കാം.

0: ഇന്നത്തെ ചിന്താവിഷയം എന്ന ചിത്രത്തിനു വേണ്ടി മധു ബാലകൃഷ്ണൻ, ശ്വേതാ മോഹൻ എന്നിവർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗിരീഷ് പുത്തൻചേരിയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം.
1: എന്റെ ഭാര്യക്ക് ഇനി ഇത് മതി, ഫുൾ MRT വാങ്ങും. അറിഞ്ഞില്ലേ നമ്മുടെ MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
2: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ?
1: സ്ഥലം മറക്കണ്ട, നമ്മുടെ MRT മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
4: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
3: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
0: മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾ, മരതകമണിയുടെ സംഗീതം, MG ശ്രീകുമാർ, ചിത്ര എന്നിവർ പാടിയ ഗാനം. ചിത്രം ഇനിയുമൊരു പ്രണയകഥ

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ജനവിധി നാളെ. വോട്ടെണ്ണൽ രാവിലെ 8 മണിക്ക് ആരംഭിക്കും. വിജയപ്രതീക്ഷയിൽ മുന്നണികളും സ്ഥാനാർത്ഥികളും. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യുഖേൽക്കർ. മാതൃകാ പെരുമാറ്റച്ചട്ടം ബുധനാഴ്ച വരെ തുടരും. കേരളത്തിന് പുറമെ തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം എന്നിവിടങ്ങളിലും പുതുച്ചേരിയിലും വോട്ടെണ്ണൽ നാളെ. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ 14 ഇന നിർദ്ദേശങ്ങൾ മുന്നോട്ടുവച്ച് ഇറാൻ. നിർദ്ദേശം പുനഃപരിശോധിക്കുമെന്ന് US. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 166 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. ജനഹിതമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് കഴിഞ്ഞ് 24 ദിവസത്തെ കാത്തിരിപ്പിനും കണക്ക് കൂട്ടലുകൾക്കുമാണ് നാളെ വിരാമമാകുന്നത്. നാളെ രാവിലെ 8 വോട്ടെണ്ണൽ ആരംഭിക്കും. 140 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ 43 ഇടങ്ങളിലായാണ് നടക്കുന്നത്. ഹാട്രിക് വിജയപ്രതീക്ഷയുമായി LDFും ഭരണം തിരിച്ചുപിടിക്കുമെന്ന് ഉറപ്പിച്ച് UDFും നിയമസഭയിൽ മികച്ച സാന്നിധ്യമുണ്ടാവുമെന്ന് NDAയും പ്രതീക്ഷയിലാണ്. കേരള രാഷ്ട്രീയത്തിൽ ഭരണമാറ്റമോ ഭരണത്തുടർച്ചയോ അതോ പുതുചരിത്രമോ എന്ന് നാളെ അറിയാം. കേരളത്തിന് പുറമെ പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലെ വോട്ടെണ്ണലും നാളെയാണ്. പശ്ചിമബംഗാൾ 294, തമിഴ്നാട് 234, അസം 126, പുതുച്ചേരി 33 എന്നിങ്ങനെയാണ് അവിടുത്തെ സീറ്റുകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായുള്ള എല്ലാ ഒരുക്കങ്ങളും സംസ്ഥാനത്ത് പൂർത്തിയായി. 43 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ അവസാനവട്ട ഒരുക്കങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥർ വിലയിരുത്തി. കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും പരിസരങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുള്ളത്. നാളെ രാവിലെ 6 മണിക്ക് ഉദ്യോഗസ്ഥർ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ എത്തിച്ചേരും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുതായി അവതരിപ്പിച്ച QR കോഡ് പതിപ്പിച്ച ഫോട്ടോ തിരിച്ചറിയൽ കാർഡ് റിട്ടേണിംഗ് ഓഫീസർമാർ ഉൾപ്പെടെ എല്ലാവർക്കും നിർബന്ധമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ ആകെ പോളിംഗ് സർവീസ് വോട്ടർമാർ ഉൾപ്പെടെ 79.70% മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യുഖേൽക്കർ. കേന്ദ്രസേനയ്ക്ക് പുറമെ 32,301 പോലീസ് ഉദ്യോഗസ്ഥരെയും സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. ഈ മാസം 6 തീയതി വരെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കും. സർവീസ് വോട്ടുകൾ സംബന്ധിച്ച് തപാൽ വകുപ്പിന് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
1: ശനിയാഴ്ച ഞായറാഴ്ച ആണെങ്കിലും പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റോടും നമ്മൾ കൃത്യമായിട്ട് ഹോൾഡ് ചെയ്തിട്ടുള്ള പോസ്റ്റൽ ബാലറ്റ്സ് സർവീസ് വോട്ടേഴ്സിൻ്റെ വരുവാണെങ്കിൽ അവധിയുടെ ദിവസം കൂടി അവർ നമുക്ക് തരുന്ന വിധത്തിലുള്ള അറേഞ്ച്മെൻറ്റ്സ് ഓൾറെഡി നമ്മൾ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് വരുന്ന എല്ലാ പോസ്റ്റൽ ബാലറ്റ്സ് കൃത്യമായിട്ട് റിട്ടേണിംഗ് ഓഫീസേഴ്സിന് കൈമാറാൻ വേണ്ടിയിട്ടുള്ള നടപടി നമ്മുടെ ഭാഗത്തിന് ഉണ്ടായിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രോട്ടോകോൾ, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് മുഖാന്തരം നമ്മൾ കൃത്യമായിട്ട് സർവീസ് വോട്ടേഴ്സിലെ വരുന്ന എല്ലാ പോസ്റ്റൽ ബാലറ്റ്സ് റിട്ടേണിംഗ് ഓഫീസേഴ്സിന് കൈമാറാൻ വേണ്ടിയിട്ടുള്ള നടപടി നമ്മൾ എടുത്തിട്ടുണ്ട്.
0: ആദ്യം എണ്ണിത്തുടങ്ങുന്നത് തപാൽ വോട്ടുകളായിരിക്കും. ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഫലസൂചനകൾ ലഭിച്ചു തുടങ്ങും. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡിൽ സ്ഥാനാർത്ഥികളുടെ പേരും ഏത് റൌണ്ടാണ് എന്നതും പ്രദർശിപ്പിക്കും. ഓരോ കൌണ്ടിംഗ് ടേബിളിനടുത്തും മൈക്രോ ഒബ്സർവർ ഉണ്ടായിരിക്കും. ഒരു റൌണ്ട് പൂർത്തിയാക്കുന്നതിന് ശരാശരി 5 മുതൽ 8 മിനിറ്റ് വരെ സമയമാണ് കണക്കാക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ വോട്ടെണ്ണലിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. 4 മാർ ഇവാനിയോസ് വിദ്യാനഗറിലാണ് ജില്ലയിലെ വോട്ടെണ്ണൽ കേന്ദ്രം സജ്ജീകരിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: തിരുവനന്തപുരം ജില്ലയിലെ ആകെ 14 നിയോജക മണ്ഡലങ്ങളിലെ 3,173 ബൂത്തുകളിലെ വോട്ടുകളാണ് എണ്ണുന്നത്. 17 മുതൽ 20 വരെ റൌണ്ടുകൾ പൂർത്തിയാകുമ്പോൾ മുഴുവൻ ഫലവും അറിയാനാകും. വോട്ടെണ്ണലിനായി സൂപ്പർവൈസർമാർ, സൂക്ഷ്മ നിരീക്ഷകർ, കൌണ്ടിംഗ് അസിസ്റ്റന്റുമാർ ഉൾപ്പെടെ 930 ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. കൌണ്ടിംഗ് ഹാളിലേക്കുള്ള പ്രവേശനം QR കോഡ് പതിച്ച തിരിച്ചറിയൽ കാർഡ് മൂലം നിയന്ത്രിച്ചിട്ടുണ്ട്. പ്രത്യേക പാർക്കിങ്ങിനുള്ള സൌകര്യം കൌണ്ടിംഗ് കേന്ദ്രത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ 3 ഹെൽപ്പ് ഡെസ്കുകളും പ്രവർത്തിക്കും. വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ കുടുംബശ്രീയുടെ ഫുഡ് കോർട്ടും സജ്ജീകരിക്കും.
0: നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പ്രവർത്തനങ്ങളുടെ സുഗമമായ നടത്തിപ്പ് ഉറപ്പുവരുത്തുന്നതിനായി കോട്ടയം ജില്ലയിൽ നാളെ ഡ്രൈ ഡേ പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ ഉത്തരവായി. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി നൽകിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ 16 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെണ്ണലിനായി 1,456 കൌണ്ടിംഗ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ജില്ലയിൽ 7 ഇടങ്ങളിലായാണ് നാളെ വോട്ടെണ്ണൽ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു.
3: ജില്ലയിൽ കൊണ്ടോട്ടി, ഏറനാട്, മഞ്ചേരി, പെരിന്തൽമണ്ണ, മങ്കട, മലപ്പുറം എന്നീ നിയമസഭാ മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ മലപ്പുറം ഗവൺമെന്റ് കോളേജിലാണ് നടക്കുക. നിലമ്പൂർ, വണ്ടൂർ മണ്ഡലങ്ങളിലൂടെ നിലമ്പൂർ അമൽ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് നടക്കും. വേങ്ങര, വള്ളിക്കുന്ന്, തിരുവങ്ങാടി എന്നീ മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ യഥാക്രമം തിരുവങ്ങാടി കെ എം മൗലവി മെമ്മോറിയൽ ഓർഫനേജ് അറബിക് കോളേജ്, തിരുവങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, തിരുവങ്ങാടി ഓർഫനേജ് അപ്പർ പ്രൈമറി സ്കൂൾ എന്നിവിടങ്ങളിൽ നടക്കും. താനൂർ, തിരൂർ, കോട്ടക്കൽ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ തിരൂർ എസ് എസ് എം പോളിടെക്നിക്കിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. തവനൂർ, പൊന്നാനി മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ പൊന്നാനി അച്യുതവാര ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും.
0: നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിനത്തിൽ ആധികാരികവും കൃത്യവുമായ വിവരങ്ങൾ തത്സമയം ശ്രോതാക്കളിൽ എത്തിക്കാൻ ആകാശവാണി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വോട്ടെണ്ണൽ ദിനമായ നാളെ രാവിലെ 9 മുതൽ രാത്രി 8:35 വരെ പതിവ് വാർത്താ പ്രക്ഷേപണങ്ങൾക്കു പുറമെ ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകളും തിരഞ്ഞെടുപ്പ് വിശകലന പരിപാടികളും ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്.

0: കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം ജില്ലകളിലാണ് മുന്നറിയിപ്പ്. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 166 റൺസ് വിജയലക്ഷ്യം. ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ കൊൽക്കത്ത 14 ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 129 റൺ എടുത്തിട്ടുണ്ട്. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സുമായി ഏറ്റുമുട്ടും. ലെബനൻ ഉൾപ്പെടെ എല്ലാ മേഖലകളിലും യുദ്ധം അവസാനിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള 14 ഇന നിർദ്ദേശങ്ങൾ ഇറാൻ അമേരിക്കയ്ക്ക് സമർപ്പിച്ചു. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് മുൻഗണന നൽകിക്കൊണ്ട് പ്രശ്നങ്ങൾ 30 ദിവസത്തിനുള്ളിൽ പരിഹരിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. ശാശ്വത സമാധാനം ലക്ഷ്യമിട്ടാണ് ഈ നിർദ്ദേശമെന്ന് ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം ഇറാന്റെ നിർദ്ദേശത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശങ്ങൾ പുനഃപരിശോധിക്കുമെന്ന് പ്രതികരിച്ചു. ലക്ഷദ്വീപിലെ കവരത്തിയിൽ BR അംബേദ്കർ ITIയിലെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ലഗൂൺ ബീച്ച് ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് വകുപ്പ് സെക്രട്ടറി സോമശേഖർ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. കർണാടകയിലെ ഗുണ്ടൽപേട്ടിൽ കാർ ലോറിയുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കണ്ണൂർ സ്വദേശികളായ 3 പേർ മരിച്ചു. കണ്ണൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് വിനോദയാത്ര പോയ 7 സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. 4 പേർക്ക് പരിക്കേറ്റു. കണ്ണൂരിൽ വാഹനാപകടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചു. ചെറുവാഞ്ചേരിക്ക് സമീപം വൈദ്യുത തൂണിൽ ബൈക്കിടിച്ചായിരുന്നു അപകടം. കോഴിക്കോട് AR ക്യാമ്പിലെ ഷാമിൽ റഹ്മാനാണ് മരിച്ചത്. അഖിലേന്ത്യാ മെഡിക്കൽ ബിരുദ പ്രവേശന പരീക്ഷയായ നീറ്റ് ഇന്ന് നടന്നു. ഉച്ചയ്ക്ക് 2 മുതൽ 5 മണി വരെയായിരുന്നു പരീക്ഷ. നീറ്റ് പരീക്ഷയ്ക്ക് ദുബായിലും ഷാർജയിലും പരീക്ഷാ കേന്ദ്രങ്ങൾ ഒരുക്കിയിരുന്നു. ദുബായിലെ ഇന്ത്യൻ ഹൈസ്കൂളിലും ഷാർജയിലെ ഇന്ത്യൻ സ്കൂളിലുമാണ് പരീക്ഷ നടന്നത്. ദുബായിലെ കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യയുടെ മേൽനോട്ടത്തിലായിരുന്നു പരീക്ഷ. മെഡിക്കൽ ബിരുദ കോഴ്സുകളിലെ പ്രവേശനം ലക്ഷ്യമിട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 2019 മുതലാണ് നീറ്റ് പരീക്ഷ നടത്തിവരുന്നത്. പഞ്ചായത്ത് വികസന പദ്ധതികൾ തയ്യാറാക്കുന്നതിനെക്കുറിച്ച് കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയം സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ ദേശീയ ശില്പശാലയ്ക്ക് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. അടിസ്ഥാനതലത്തിൽ ഡാറ്റ അധിഷ്ഠിത ആസൂത്രണം ശക്തിപ്പെടുത്തുക എന്നതാണ് ശില്പശാലയുടെ ലക്ഷ്യം. കണ്ണൂർ അയ്യൻകുന്നിൽ കാട്ടാനശല്യം തടയുന്നതിനായി സ്ഥാപിക്കുന്ന സോളാർ തൂക്കുവേലിയുടെ നിർമ്മാണം ഈ മാസം 31 പൂർത്തിയാക്കും. തൊഴിലാളികളുടെ കുറവ് പരിഹരിക്കാൻ പ്രദേശവാസികളെ വേലി നിർമ്മാണത്തിൽ പങ്കാളികളാക്കാനും ഉന്നതതല അവലോകന യോഗം തീരുമാനിച്ചു. തൃശൂർ വാണിയമ്പാറയിൽ കാറിൽ കടത്തിയ 25 ഗ്രാം MDMA രണ്ടുപേരെ എക്സൈസ് ഇന്റലിജൻസ് വിഭാഗം പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സ്വദേശി ബിബിൻ രാജ്, കുരിയച്ചിറ സ്വദേശി ഷൈൻ ജോസ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. കൊട്ടിയൂർ വൈശാഖോത്സവം May 28 നെയ്യാട്ടത്തോടെ ആരംഭിക്കും. വൈശാഖോത്സവത്തിന്റെ ചടങ്ങുകളും തീയതിയും നിശ്ചയിക്കുന്ന പ്രക്കൂടം ഇക്കരെ കൊട്ടിയൂരിൽ നടന്നു. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ജനവിധി നാളെ. വോട്ടെണ്ണൽ രാവിലെ 8 ആരംഭിക്കും. വിജയപ്രതീക്ഷയിൽ മുന്നണികളും സ്ഥാനാർത്ഥികളും. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. മാതൃകാ പെരുമാറ്റച്ചട്ടം ബുധനാഴ്ച വരെ തുടരും. കേരളത്തിന് പുറമെ തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം എന്നിവിടങ്ങളിലും പുതുച്ചേരിയിലും വോട്ടെണ്ണൽ നാളെ. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ 14 ഇന നിർദ്ദേശങ്ങൾ മുന്നോട്ടുവച്ച് ഇറാൻ. നിർദ്ദേശം പുനഃപരിശോധിക്കുമെന്ന് US. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 166 റൺസ് വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ശ്രോതാക്കൾ ട്യൂൺ ചെയ്തിരിക്കുന്നത് 101.9 ആകാശവാണിയുടെ നമ്മുടെ സ്വന്തം അനന്തപുരി FM.

സന്ധ്യാഗീതം ഇനി നാളെ വൈകുന്നേരം 6:20 കേൾക്കാം. സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട് പാപമേതാണ് പുണ്യമേതാണ് എന്ന്. ശരിക്കും പറഞ്ഞാൽ ഏതു പ്രവൃത്തി മറ്റൊരാളുടെ ഹൃദയം വേദനിപ്പിക്കുന്നുവോ അത് പാപവും, ഏതു പ്രവൃത്തി മറ്റൊരാളുടെ മുഖത്ത് പുഞ്ചിരി വിടർത്തുന്നുവോ അത് പുണ്യവുമാണെന്ന് പറയാം അല്ലേ. ഈ ഒരു ശുഭചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിച്ചാലോ. ഇന്ന് വയലും വീടും പരിപാടിയിലെ നമ്മുടെ അതിഥി

0: വെള്ളായണി കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രാധിക എൻഎസ് ആണ്. കുരുമുളകിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളുമൊക്കെയാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. പരിപാടിയിലേക്ക് കടക്കും മുമ്പ് നമുക്കിന്ന് ശ്രോതാക്കളോടുള്ള ചോദ്യം എന്താണെന്ന് നോക്കിയാലോ. ചോദ്യം കുരുമുളകുമായി ബന്ധപ്പെട്ടത് തന്നെയാകാം. കറുത്ത കുരുമുളകും വെളുത്ത കുരുമുളകും തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഒരുപക്ഷെ നിങ്ങൾക്കറിവുള്ളതായിരിക്കാം. എങ്കിലും ശരിയുത്തരം കേൾക്കാൻ പരിപാടി തീരും വരെ കാത്തിരിക്കുമല്ലോ. നമുക്കറിയാം, പഴങ്ങളും പച്ചക്കറികളുമൊക്കെ കൃഷി ചെയ്യുമ്പോൾ പലവിധ രോഗങ്ങളും കീടങ്ങളുമൊക്കെ അവയെ ആക്രമിക്കാറുണ്ട് അല്ലേ? അതുപോലെ തന്നെയാണ് സുഗന്ധവ്യഞ്ജനങ്ങളുടെ കാര്യവും. ഇന്ന് നമുക്ക് കുരുമുളകിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളും അവയുടെ നിയന്ത്രണ മാർഗങ്ങളുമൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതേക്കുറിച്ചിന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രാധിക എൻ എസ് ആണ്. ഡോക്ടർ രാധികയോട് സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ഡോക്ടർ രാധിക, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: മേഡം, കുരുമുളകിനെ കുറിച്ച് സംസാരിച്ചാൽ നിരവധി രോഗങ്ങൾ കാണുമല്ലോ. ഇപ്പൊ പ്രധാനമായ രോഗങ്ങൾ ഏതൊക്കെയാണ്?
2: കുരുമുളകിൽ സാധാരണ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ ദ്രുതവാട്ടം, നിദാനവാട്ടം അല്ലെങ്കിൽ സാവധാനവാട്ടം, സ്ലോ വിൽറ്റ് എന്ന് പറയും. അതുപോലെ തന്നെ ഇലകളിലും കൈകളിലും വരാവുന്ന പൊള്ളു രോഗം, ഇതാണ് ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നത്. പിന്നെ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് വൈറസ് രോഗമായ മഞ്ഞളിപ്പും കണ്ടുവരാറുണ്ട്.
1: എനിക്ക് തോന്നുന്നു ഏറ്റവും ഭയങ്കരമായ രോഗങ്ങളാണ് ദ്രുതവാട്ടവും സാവധാനവാട്ടവും. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഈ ഒരു വാട്ടരോഗങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്?
2: സാധാരണ രീതിയിൽ രണ്ടും കുമിൾ രോഗങ്ങളാണ്. മണ്ണിൽ കൂടി തന്നെയാണ് ഈ കുമിൾ വേരുഭാഗത്തിൽ പടർന്നു പിടിക്കുന്നതും, അതുപോലെ തന്നെ ചുവട് ഭാഗത്തിനെ ആക്രമിക്കുകയാണെങ്കിൽ ചെടി അല്ലെങ്കിൽ വള്ളി പൊടുന്നനെ വാടിപ്പോവുകയും ചെയ്യുന്നു. ഇത് കൂടാതെ ഈ കുമിളിന്റെ തന്തുക്കൾ വായു അല്ലെങ്കിൽ പ്രധാനമായിട്ടും വെള്ളം, കാരണം മഴക്കാലത്താണ് ഈ ദ്രുതവാട്ടം കൂടുതലായി കണ്ടുവരുന്നത്. മഴത്തുള്ളികളിൽ ഇതിന്റെ തന്തുക്കൾ ഇലകളിലേക്ക് പതിക്കുകയും ഇലകളിൽ പുള്ളിക്കുത്ത് എന്ന് വെച്ചാൽ വലിയ വട്ടത്തിലുള്ള കറുത്ത നനുത്ത പാടുകൾ ഉണ്ടാകുകയും ഇലകൾ പൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നു. ഇതിനോടൊപ്പം തന്നെ ഇലകളിൽ ഉണ്ടാകുന്ന ഈ പുള്ളികൾ ഇത് ക്രമേണ കായ്കളിലേക്ക് വ്യാപിക്കുകയും അതിനോടൊപ്പം തന്നെ ഇവയും കൊഴിഞ്ഞു പോകാനായിട്ട് കാരണമാകുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ സംഭവിക്കാം. ചുവട് ഭാഗത്താണെന്നുണ്ടെങ്കിൽ പൊടുന്നനെ നശിക്കാനുള്ള ഒരു കാരണം, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വേര് അല്ലാതെ ചെറിയ വേരുകളെ ആക്രമിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വള്ളി അവശേഷിക്കും, ഇടയ്ക്കിടയ്ക്ക് വാട്ടം കാണിക്കുകയും ചെയ്യാം. പ്രധാന വേരുകൾ അതുപോലെ തന്നെ കാണ്ഡഭാഗമാണെന്നുണ്ടെങ്കിൽ, നമ്മൾ കോളർ പോർഷൻ അല്ലെ ഫുട്ട് പോർഷൻ എന്ന് പറയുന്ന ആ ഭാഗങ്ങളാണെങ്കിൽ പെട്ടെന്ന് തന്നെ വള്ളി വാടി ഇല പൊഴിഞ്ഞ് നശിച്ചു പോകാനായിട്ട് കാരണമാണ്. അതാണ് നമ്മൾ ഈ ദ്രുതവാട്ടം എന്ന്
1: എളുപ്പമാവുന്നത്,
2: പെട്ടെന്ന് നശിച്ചു പോകുന്നു എന്നുള്ള രീതിക്ക് പറയുന്നത്.
1: ഇപ്പൊ മാഡം സൂചിപ്പിച്ചത് മഴക്കാലത്താണ് അധികം കണ്ടുവരുന്നത്. ഇപ്പൊ മഴക്കാലം വരാൻ പോകുവാണ്. അപ്പം കർഷകർ ഇപ്പം എന്തെങ്കിലും ഒരു പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റുമോ?
2: തീർച്ചയായിട്ടും സാധാരണ രീതിയിലുള്ള കുരുമുളക് കർഷകർക്കെല്ലാം തന്നെ, പ്രത്യേകിച്ചും നമ്മുടെ ഇടുക്കി വയനാട് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്നവർക്കെല്ലാം അറിയുന്ന ഒരു രോഗമാണ്. അവർക്കായിട്ട് തന്നെ ഒരു ചിട്ടവട്ടം ഉണ്ട്. അപ്പോൾ സാധാരണ ലൈമിങ് എന്ന് വെച്ചാൽ കുമ്മായം ചേർക്കുന്ന പ്രധാന ഒരു പരിപാടിയാണ്. അതിനോടൊപ്പം തന്നെ വള്ളിത്തലകൾ, കൊടിത്തലകൾ ചൂട് ഭാഗത്തേക്ക് ഫെബ്രുവരി മാർച്ച് സമയങ്ങളിൽ നമ്മൾ ഇത് കളക്ട് ചെയ്യാറുണ്ട് പ്രജനനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവ നിലത്തേക്ക് വിഴുന്നത് ഈ രോഗം പെട്ടെന്ന് തന്നെ വള്ളിയിലേക്ക് കയറാനുള്ളൊരു സാധ്യത കൂടുന്നതുകൊണ്ട് ഇവയെല്ലാം കെട്ടിവെക്കാം, അല്ലെങ്കിൽ നമ്മുടെ പ്രജനനത്തിന് വേണ്ടിയിട്ട് നമുക്കത് മുറിച്ചു മാറ്റി ആ മുറിച്ചു മാറ്റുന്ന ഭാഗങ്ങൾ ബോഡോ മിശ്രിതം പുരട്ടി അത് സംരക്ഷിക്കുകയും ചെയ്യാം. അതിനോടൊപ്പം തന്നെ സാധാരണ കുരുമുളക് വള്ളി ചുവടുകൾ എന്ന് വെച്ചാൽ നിലത്തിലുള്ള ഭാഗങ്ങൾ നമ്മൾ കിളയ്ക്കാറില്ല. കഴിവതും അത് നമ്മുടെ വേരുഭാഗങ്ങളെ മുറിവൊന്നും ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളൊന്നും തന്നെ നമ്മൾ കിളയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു ആവരണ വിളകൾ നമുക്കവിടെ ചെയ്യാവുന്നതാണ്. പിന്നെ കാലാകാലങ്ങളായി ചെയ്യുന്നവരൊക്കെ സംയോജിതമായിട്ട് ട്രൈക്കുടർമ പോലെയുള്ള കുമിളുകൾ, വേപ്പും പിണ്ണാക്ക് അതുപോലെ ചാണകപ്പൊടി മിശ്രിതത്തിൽ കലർത്തി അത് ഏകദേശം ഒരു മഴ വന്നതിന് ശേഷം ചേർത്ത് കൊടുക്കാറുണ്ട്. അതൊരു നല്ലൊരു പ്രിക്കോഷണറി ആയിട്ട്, പക്ഷെ കാലാകാലങ്ങളായി ചെയ്യണം. ഏതെങ്കിലും ഒരു വർഷം ചെയ്ത് പിന്നീട് ചെയ്യാതിരിക്കുന്നതിലും കാലങ്ങളായി ചെയ്യുകയാണെങ്കിൽ നമുക്കതൊരു

0: വളരെയധികം സംരക്ഷണം നൽകുന്ന ഒരു കാര്യമാണ്. അതുപോലെ പുതുതായിട്ട് നടുന്നവർക്കും AMF നമ്മുടെ മൈക്കോറൈസ ചേർത്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. അതെ, പുഷ്ടിപ്പെടുത്തത് മാത്രമല്ല ഒരു സംരക്ഷണവും നൽകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് മൈക്കോറൈസ നൽകുന്നതും വളരെ നല്ല കാര്യമാണ്. സ്യൂഡോമോണസ് ഉപയോഗിക്കുന്നവരുണ്ട്. നമുക്ക് ടാൽക്ക് ലഭ്യമാകുന്ന സ്യൂഡോമോണസ് ചുവട്ടിൽ 20 ഗ്രാം 1 ലിറ്റർ. കുരുമുളകൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ പ്രായത്തിനനുസരിച്ചാണ് അതിന് നമ്മൾ ഇത് ഉപയോഗിക്കാനായിട്ട് പറയുന്നത്. എന്നുവെച്ചാൽ വെള്ളത്തിന്റെ അളവ് 5 ലിറ്റർ ആകാം, 10 ലിറ്റർ ആകാം, 15 ലിറ്റർ ആകാം
1: നമ്മുടെ
0: ഒരു ചുവടിന്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ചുവട്ടിൽ ഒഴിക്കുകയോ. അതുപോലെ തന്നെ നമുക്ക് തളിരിലകളെയാണ് നമുക്ക് സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് തളിച്ചു കൊടുക്കുകയോ ചെയ്യാം. ഇതേ അളവിൽ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള അളവിൽ അത് തളിരിലകൾ വരുന്ന സമയത്ത് ചെയ്യുകയാണെങ്കിൽ അവയെ സംരക്ഷിക്കുന്ന ഒരു രീതിക്കും നമുക്കത് അനുവർത്തിക്കാവുന്നതാണ്. ഈ ഒരു രോഗം നമുക്ക് ഫീൽഡിൽ മാത്രമല്ല, ഒരുപാടധികം കർഷകര് നഴ്സറി തയ്യാറാക്കുന്നവരാണ്. നഴ്സറിയിലെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ എല്ലാ കാലങ്ങളിലും അവിടെ നനവ് നിൽക്കുന്നുണ്ട്. അപ്പൊ അവര് ഈ ഒരു രോഗത്തിനെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. നഴ്സറിയിൽ പ്രത്യേകിച്ചും നമ്മൾ ഈ ഇല പൊഴിയുന്നത്, ഇലയിൽ കറുത്ത പുള്ളി വന്ന് പൊഴിഞ്ഞു പോവുക എന്നുള്ളതാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അത് ഈ തിങ്ങി നിൽക്കുമ്പോൾ ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാതെ പോവുകയും ഇല പൊഴിഞ്ഞ് അത് തണ്ടിലേക്ക് വ്യാപിച്ച് നമ്മൾ നട്ടിരിക്കുന്ന ആ കമ്പ് ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അതിനും നമ്മൾ പ്രതിവിധിയായി സ്യൂഡോമോണസ് അതുപോലെ ഉപയോഗിക്കുന്ന നമ്മുടെ പോട്ടിംഗ് മിശ്രിതത്തിൽ ട്രൈക്കോഡെർമ ചേർക്കുക അല്ലെങ്കിൽ വേരുകുമൾ മൈക്കോറൈസ ചേർക്കുക. ഈ രീതിയിൽ നമ്മൾ ചെയ്തു പോവുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് അതിനെ നിയന്ത്രിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു വിഷയം, നഴ്സറികളിൽ അമിതമായ വെള്ളം ഉപയോഗിക്കുന്നത് അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം ആർദ്രത എത്രത്തോളം കൂടുന്നു അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു കുമിളിന്റെ നിയന്ത്രണത്തിനായിട്ട്. അതേപോലെ രോഗം കാണുമ്പോൾ തന്നെയും രോഗം വന്ന ചെടികൾ മാറ്റി വെക്കാനായിട്ടും ശ്രദ്ധിക്കുക. ഇത് തന്നെയാണ് തോട്ടത്തിലും. ഈ ഉണങ്ങിപ്പോകുന്ന വള്ളികൾ അവിടെ തന്നെ നിൽക്കാനായിട്ട് അനുവദിക്കരുത്. ബുദ്ധിമുട്ട് തന്നെയാണ് ആർക്കായാലും അതെടുത്ത് മാറ്റുക. പക്ഷെ കഴിയുന്നിടത്തോളം അതെടുത്ത് മാറ്റി ആ കുഴിയിലേക്ക് കുമ്മായം വിതറാനായിട്ടും ശ്രദ്ധിക്കുക.
1: കുമിളല്ലെങ്കിൽ അതിന്റെ അകത്ത് കാണും, ആ കുമിള് പിന്നെയും വർദ്ധിക്കും.
0: അതെ, വർദ്ധിക്കും. കാരണം മണ്ണിൽ കൂടിയും അതുപോലെ തന്നെ നല്ല പോലെ ചാലുകൾ കീറി നിലത്ത് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനും ശ്രദ്ധിക്കുക.
1: ഈ ഒരു കുമിള് മണ്ണിൽ നിന്നാണ് ഇത് വരുന്നത്. അതിന്റെ ഒരു ഡോർമെന്റ് സ്റ്റേജ് എപ്പോഴും മണ്ണിൽ കാണാനുള്ള സാധ്യതയുണ്ട്.
0: അതെ അതെ, ഡോർമൻ എന്ന് വെച്ചാൽ ഇതിന്റെ ഈ തന്തുക്കൾ എപ്പോഴും മണ്ണിൽ കാണാനുള്ള സാധ്യതയുണ്ട്. മണ്ണിൽ ഈർപ്പം എപ്പോഴും നിലനിൽക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു കുമിളിന്റെ തന്തുക്കൾ എപ്പോഴും മണ്ണിൽ ഉണ്ടാകാൻ. അപ്പം കൂടുതലായിട്ട് ആർദ്രത വർദ്ധിക്കുമ്പോൾ ഇവ മുറിവിൽ കൂടിയൊക്കെ ഈ വേരുകളെ ആക്രമിക്കാനും പെട്ടെന്ന് തന്നെ ചെടികൾ ഉണങ്ങാനും അല്ലെങ്കിൽ ഇല പൊഴിയാനും മണികൾ പൊഴിഞ്ഞു വീഴാനും ഒക്കെ കാരണമാകും.
1: അപ്പൊ ഇതിന്റെ ഒരു പ്രഭാവം നമ്മുടെ സംസ്ഥാനത്തിൽ അധികം കണ്ടുവരുന്നുണ്ടോ?
0: തീർച്ചയായിട്ടും കണ്ടുവരും.
1: കർഷകർക്ക്
0: എല്ലായിടങ്ങളിലും അതെ, പ്രത്യേകിച്ച്
1: പ്രതിരോധ ഇനങ്ങൾ വല്ലതും ഉണ്ടോ?
0: തീർച്ചയായിട്ടും കാർഷിക സർവകലാശാല, IASR ഈ സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം തന്നെ പ്രതിരോധ ഇനങ്ങൾ വന്നിട്ടുണ്ട്. IASR ശക്തി ഒരു പ്രതിരോധ ഇനമാണ്. അതിനോടൊപ്പം തന്നെ ഒരുപാട് കർഷകര് ഈ ഒരു ജാതിയിൽപ്പെട്ട പൈപ്പർ കുടുംബത്തിൽപ്പെട്ട കോളുബ്രിനം കൂടുതലായിട്ടും റൂട്ട് സ്റ്റോക്ക് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിന് ഒരു റെസിസ്റ്റൻസ് ടു ഈ ഒരു കുമിൾ കണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കർഷകര് സാധാരണ രീതിയിൽ ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് ഇതിൻ്റെ ഈ കോളുബ്രിനത്തിൻ്റെ ചുവടുഭാഗം ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇനത്തിനെ ഗ്രാഫ്റ്റ് ചെയ്തുകൊണ്ട് ഇത് വളരെ നല്ല രീതിയിൽ തന്നെ ഫീൽഡിൽ ചെയ്യുന്നവരുണ്ട്.
1: ഈ മണ്ണിൽ നിന്ന് വരുന്ന ഇങ്ങനത്തെ കുമിൾ രോഗത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇങ്ങനത്തെ ഗ്രാഫ്റ്റഡ് തൈകൾ എന്തായാലും നല്ലൊരു സപ്പോർട്ട്.
0: തീർച്ചയായിട്ടും. എന്നുവെച്ചാൽ പ്രത്യേകിച്ച് മറ്റ് കുമിൾനാശിനികളൊന്നും ഇല്ലാതെ തന്നെ നമുക്കത് ഒരു പ്രതിരോധ രീതിയിലേക്ക് നമുക്കത് കൊണ്ടുപോകാമല്ലോ. പ്രകൃതിക്കായാലും അതിനോടൊപ്പം തന്നെ കർഷകനായാലും ചെലവ് കുറഞ്ഞൊരു രീതി എന്നുള്ളത്. അതെ, ഓരോ കർഷകനും സ്വന്തമായിട്ട് തന്നെ ഗ്രാഫ്റ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് കർഷകരുണ്ട്.
1: നഴ്സറികളിൽ നിന്നും വാങ്ങിക്കാം.
0: തീർച്ചയായിട്ടും.
1: ദ്രുതവാട്ടത്തിനെ കുറിച്ചാണ് സംസാരിച്ചത്. മറ്റൊരു വാട്ടം സാവധാന വാട്ടമാണ്, സ്ലോ വിൽറ്റ്. അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് പറയാം.
0: സാധാരണ ഈ ദ്രുതവാട്ടം മഴക്കാലത്ത് ആണ് കാണപ്പെടുന്നെങ്കിൽ ഈ സാവധാന വാട്ടം എന്നുള്ളത് മഴ കഴിഞ്ഞ ശേഷം അത്യാവശ്യം വെയിലൊക്കെ വരുന്ന സമയങ്ങളിൽ ചെടിയുടെ ഇല മഞ്ഞളിക്കുന്നു. അപ്പോ മണ്ണിൽ നനവുള്ള സമയത്ത് പച്ചപ്പ് തുടരുന്നു. പക്ഷേ വെള്ളം കുറയുന്ന സമയത്ത് എന്നുവെച്ചാൽ കുറച്ച് നല്ല വേനൽ വെള്ളത്തിന്റെ ഇത് കുറയുകയാണെങ്കിൽ ഇല മൊത്തത്തിൽ മഞ്ഞളിക്കുന്നു, ഒരു വാടി നിൽക്കുന്ന മഞ്ഞളിക്കുകയും വാടി നിൽക്കുന്ന ഒരു ലക്ഷണം കാണുകയും ചെയ്യുന്നു. ഇതാണ് ഒരു പ്രധാനമായിട്ടും കണ്ടുവരുന്നത്. ഇതിന്റെ ഒരു രോഗം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് കുമിള്, അതിനോടൊപ്പം നിമവിര, ഇത് രണ്ടും കൂടിയുള്ള ഒരു ഒരു കോമ്പിനേഷനാണ് അവിടെ കണ്ടുവന്നിട്ടുള്ളത്. പലതരത്തിലും മണ്ണിൽ കാണപ്പെടുന്ന ഫ്യൂസേറിയം, അതിനോടൊപ്പം ചിലപ്പം ചില സന്ദർഭങ്ങളിൽ ഫൈറ്റോഫ്തോറ, അതിനോടൊപ്പം ഈ നിമവിരകളായിട്ടുള്ള മെലഡോഗൈൻ, ഈ വേരിൽ മുഴകൾ ഉണ്ടാക്കുന്നത്, അതല്ലെങ്കിൽ വേരിൽ ചില മുറിവുകൾ ഉണ്ടാക്കുന്ന ലീഷൻ നെമാറ്റോ ട്രാഡോഫോളസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഇവരുടെ ഒരു കോമ്പിനേഷനാണ് സാധാരണ
1: രീതിയിൽ
0: നിമവിരകളാണ് മുറിവുണ്ടാക്കുന്നത്. അപ്പം നിമവിര പോപ്പുലേഷൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിക്കും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.
1: മഞ്ഞളിപ്പ് വാടിപ്പോകും,
0: വാടും, പിന്നെയും നമ്മൾ കുറച്ച് വെള്ളം കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിവിധി ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ പിന്നെയും അത് നന്നായി വരും. കാരണം ഈ വേരുകൾ ക്ഷതമേൽക്കുന്നത് കൊണ്ട് എല്ലാ ഇലകളെയും അല്ലെങ്കിൽ മുകളിലത്തെ എല്ലാ ഇലകൾക്കും ആ ഒരു വെള്ളമാണല്ലോ ഏറ്റവും പ്രധാനം. വാട്ടം എന്നുള്ള രീതിക്കാണിത് കണ്ടുവരുന്നത്. മഞ്ഞളിപ്പും വാട്ടവുമാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണം.
1: ഇതിന്റെ കൺട്രോൾ മെഷേഴ്സ് എങ്ങനെയായിരിക്കും?
0: നേരത്തെ നമ്മൾ ദ്രുതവാട്ടത്തിന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേപ്പിൻ പിണ്ണാക്ക്, കാരണം നിമവിരിക്കും വേപ്പിൻ പിണ്ണാക്ക് ഒരു നിയന്ത്രണ മാർഗമായിട്ട് ശുപാർശ ചെയ്യുന്നുണ്ട്. അപ്പോ വേപ്പിൻ പിണ്ണാക്ക് പ്ലസ് ചാണകപ്പൊടി മിശ്രിതം ട്രൈക്കോഡർമ ചേർത്തിട്ട് അത് വളരെ നല്ലതായിട്ട് തന്നെ കാണപ്പെടുന്നു. അതിനോടൊപ്പം തന്നെ നിമവിരിക്ക് എതിരെയായിട്ടുള്ള ജൈവ രീതിയിൽ പോച്ചോണിയ എന്ന് പറഞ്ഞ ഒരു കുമിളുണ്ട്, അപ്പൊ അതും ഉപയോഗിക്കാവുന്നതാണ്.
1: ട്രൈക്കോഡർമയുടെ കൂടെ അത് ഉപയോഗിക്കാം.
0: അല്ലാതെ തന്നെ നമുക്ക് മാസ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നുണ്ട്, നമുക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പൊ നേരത്തെ ദ്രുതവാട്ടത്തിനും ഞാൻ കുമിൾനാശിനി ഒന്നും പറഞ്ഞില്ല. കോപ്പർ അധിഷ്ഠിതമായിട്ടുള്ള കുമിൾനാശിനികള് സാധാരണ ബോഡോ മിശ്രിതം തളിക്കാനും അതിനോടൊപ്പം തന്നെ കോപ്പർ ഓക്സിക്ലോറൈഡ് കുമിൾനാശിനിയും സാധാരണ രീതിയിൽ നമുക്ക് ശുപാർശ ചെയ്യാവുന്ന ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ സാധാരണ എല്ലാ കർഷകരും തന്നെ തളിര് വരുന്ന സമയത്ത് 1% വീര്യമുള്ള ബോഡോ മിശ്രിതം സാധാരണ തളിക്കാറുണ്ട്.
1: അത് കുറച്ച് സേഫ് ആണ്.
0: അതെ അതെ, ഒരു പ്രൊട്ടക്ഷൻ ആണ്. ശരിക്കു പറഞ്ഞാൽ ഒരു പരിരക്ഷ തന്നെയാണ്. ദ്രുതവാട്ടത്തിന് മാത്രമല്ല, ഞാൻ വേറൊരു രോഗവും കൂടി പറഞ്ഞായിരുന്നു, പൊള്ളു എന്ന് പറഞ്ഞ ഇലകരിച്ചലും കൂടി വരാറുണ്ട്. അപ്പൊ ഇതിനും പ്രത്യേകിച്ചും ഇടുക്കി വയനാട് പോലെയുള്ള സ്ഥലങ്ങളിൽ ചെറുചാറ്റൽ മഴ കൂടുതലായി കണ്ടുവരാറുണ്ട് ജൂൺ ജൂലൈ മാസങ്ങളിൽ. അപ്പോൾ ആ സമയങ്ങളിലെല്ലാം തന്നെ പൊള്ളു രോഗം ഇലകളിൽ ഉണ്ടാകുന്ന തളിരിലയിൽ ചെറിയ ബ്രൗൺ നിറത്തിലുള്ള പുള്ളിക്കുത്തുകൾ ഉണ്ടാകുകയും ഇതുമൂലം ആ തളിരില അതിനോടൊപ്പം ഉണ്ടാകുന്ന തിരി രണ്ടും നശിച്ചു പോവുകയും ചെയ്യുന്നു. തിരിയാണ് ശരിക്കും പറഞ്ഞാൽ കർഷകന്റെ വിള എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ഒരുപാടധികം പ്രശ്നം വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആ തളിര് വരുന്ന സമയത്തെ ബോഡോ മിശ്രിതം കൊടുക്കുന്നത് വളരെ നല്ല രീതിയിലൊരു പരിരക്ഷയാണ് നൽകുന്നത്.
1: ഇതും കുമിളാണല്ലേ?
0: അതെ, ഇതും കുമിളാണ്. ഈ പറഞ്ഞ മൂന്നും
1: കുമിൾ രോഗം തന്നെയാണ്. ഇതൊഴിച്ച് ഇപ്പം വൈറൽ ഡിസീസ് അല്ലെങ്കിൽ വൈറസ് കൊണ്ടുണ്ടാവുന്ന രോഗങ്ങളും കണ്ടുവരുന്നെന്ന് മാഡം
0: സൂചിപ്പിച്ചായിരുന്നു.
1: അതെന്തുവാണ്?
0: സാധാരണ കണ്ടുവരുന്നത് ഈ മഞ്ഞളിപ്പ് രോഗമാണ്. രണ്ട് വൈറസുകൾ ചേർന്നിട്ടാണ് സാധാരണയായി ഇത് കണ്ടുവരുന്നത്. ഒരു യെല്ലോ മോട്ടിൽ വൈറസും ഒരു കുക്കുംബർ മൊസൈക്ക് വൈറസും. ഇലകളിൽ മഞ്ഞ പുള്ളികളായിട്ട് പ്രത്യക്ഷപ്പെടുന്നു. ഇലകൾ ചെറുതാകുകയും ഒരു അരിവാള് പോലെയൊക്കെ മാറുകയും അത് കാലക്രമേണ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇല എന്ന് പറയുമ്പോൾ ഏറ്റവും ഇലയിലാണ് ഇത് കണ്ടുവരുന്നത്. പുതുതായിട്ട് വിടർന്നു വരുന്ന ഇലകൾക്ക് രൂപമാറ്റം ഉണ്ടാകുന്നു, അതിൽ മഞ്ഞ പൊട്ടുകൾ കാണപ്പെടുന്നു. ഒരു 5 വർഷങ്ങളോളം ഒക്കെ എടുക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അത് വിളവിനെ ബാധിക്കുന്നതായിട്ട് കണ്ടുവരുന്നത്. ഇപ്പം നമുക്ക് ഈ പുള്ളിക്കുത്തുകൾ ഉണ്ടെങ്കിലും നമ്മൾ വിചാരിക്കും കുഴപ്പമില്ല, നമുക്ക് വിളവ് തരുന്നുണ്ടല്ലോ. പക്ഷേ കാലങ്ങൾ പോകുന്തോറും നമ്മൾ നിയന്ത്രിക്കാതെ ആ വള്ളി അതുപോലെ തന്നെ നമ്മുടെ തോട്ടത്തിൽ വെച്ച് പോകുമ്പോഴാണ് കാലക്രമേണ അതിൽ നിന്നുള്ള വിളവ് കുറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
1: അപ്പോൾ ഈ വൈറസ് പടർത്തുന്ന പ്രാണി ഏതാണ്?
0: മീലി മുട്ടകളാണ് വൈറസ് പടർത്തുന്നത്. പക്ഷെ അവ വളരെ പതുക്കെ പതുക്കെയാണ് മറ്റ് ചെടികളിലേക്ക് വ്യാപിക്കുന്നത്. പക്ഷെ ഏറ്റവും കൂടുതലായിട്ടും നമ്മൾ പ്രജനനത്തിനെടുക്കുന്ന മാതൃവള്ളികൾ അവ വഴിയാണ് ഏറ്റവും കൂടുതലായിട്ടും മറ്റു തോട്ടങ്ങളിലേക്ക് ഇത് വ്യാപിക്കുന്നത്. അതെ, അത് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. രോഗമില്ലാത്ത, പ്രത്യേകിച്ചും വൈറസ് രോഗമില്ലാത്ത മാതൃവള്ളികൾ
1: തിരഞ്ഞെടുക്കണം. അപ്പം ഇതൊക്കെയാണ് പ്രധാന രോഗങ്ങൾ. പിന്നെ മാഡം സൂചിപ്പിച്ച മാതിരി തന്നെ ദ്രുതവാട്ടവും സാവധാനവാട്ടവും രണ്ടും മണ്ണിൽ നിന്ന് വരുന്നതാണ്. അപ്പം കുമ്മായം പ്രയോഗവും ട്രൈക്കോഡെർമ വിപ്പും പിണ്ണാക്ക് ഇതൊക്കെ ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് മണ്ണിനെ പരിപാലിച്ച് ഇതിനെ കുറച്ച് ഒന്ന് അകത്തി നിർത്താൻ സാധിക്കും. അപ്പം കർഷകരൊക്കെ അങ്ങനെ ചെയ്യുന്നുമുണ്ട്.
0: അതെ അതെ, ചെയ്യുന്നുമുണ്ട്.
1: അപ്പം ഡോക്ടർ രാധിക, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്തരം കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് വളരെ നന്ദി.
0: നന്ദി.
2: കുരുമുളകിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളും അവയുടെ നിയന്ത്രണ മാർഗങ്ങളുമൊക്കെ ശ്രോതാക്കൾക്ക് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. ഇതേക്കുറിച്ച് പറഞ്ഞു തരാൻ ഇതുവരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രാധിക എൻ എസ്. ഡോക്ടർ രാധികയുമായി സംസാരിച്ചത് ഷിബു ജോർജ്. ഡോക്ടർ രാധികയുടെ ഫോൺ നമ്പർ പറയാം. 9496276991. നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9496276991.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: ചതകുപ്പ ദഹനത്തെ സഹായിക്കുകയും ദഹനക്കേട്, വയറുവീർക്കൽ, ഗ്യാസ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരൗഷധമാണ് ചതകുപ്പ. വയറിളക്കം, ഛർദി എന്നിവയ്ക്കെതിരെ ഇത് ഫലപ്രദമാണ്. ചുമ, ജലദോഷം, ബ്രോങ്കൈറ്റിസ് എന്നിവയിൽ നിന്ന് ചതകുപ്പ ആശ്വാസം നൽകുന്നതായി കണ്ടുവരുന്നു. ശ്വസന വ്യവസ്ഥയിലെ വീക്കം കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു. അസ്ഥികളുടെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുകയും കാൽസ്യം അടങ്ങിയിരിക്കുന്നതിനാൽ അസ്ഥികളുടെ സാന്ദ്രത നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. ചതകുപ്പ ആർത്തവ ചക്രങ്ങൾ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ആർത്തവ വേദന കുറയ്ക്കാൻ ചതകുപ്പ ഫലപ്രദമാണ്. ആർത്തവത്തിന്റെ അഭാവവുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇത് സഹായിക്കുന്നു. ഇത് ഫ്രീ റാഡിക്കലുകളെ ചെറുക്കുന്ന ആന്റി ഓക്സിഡന്റുകളാൽ സമ്പന്നമാണ്. വീക്കം കുറയ്ക്കുന്നതിനുള്ള ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഇതിലുണ്ട്. കൂടാതെ ഉറക്കമില്ലായ്മയ്ക്ക് ഉപയോഗപ്രദമാണെന്ന് കണ്ടുവരുന്നു. വിഷാദം കുറയ്ക്കാൻ ചതകുപ്പ സഹായിക്കുന്നു. ഇൻസുലിൻ, ലിപ്പിഡ് എന്നിവയുടെ അളവ് നിയന്ത്രിക്കാൻ ഇത് സഹായിക്കുന്നു. ഇത് മൂത്രാശയ പ്രശ്നങ്ങൾക്ക് പരിഹാരവുമാണെന്ന് കണ്ടുവരുന്നു. ഇന്നത്തെ പരിപാടിയുടെ സമയം അവസാനിക്കാറായിട്ടുണ്ട്. ഇനി നമുക്ക് പരിപാടിയുടെ തുടക്കത്തിൽ ശ്രോതാക്കളോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഒരിക്കൽ കൂടി പറയാം. കറുത്ത കുരുമുളകും വെളുത്ത കുരുമുളകും തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ശരിയുത്തരം കേട്ടോളൂ. രണ്ടും ഒരേ ചെടിയിൽ നിന്നുള്ളതാണ്, പക്ഷേ സംസ്കരണ രീതിയിലെ വ്യത്യാസം കൊണ്ടാണ് നിറത്തിലും രുചിയിലും മാറ്റം വരുന്നത്. കറുത്ത കുരുമുളകിനായി നാം കുരുമുളക് പഴങ്ങൾ പാകമാകുന്നതിന് മുൻപ് പച്ചയായി തന്നെ വിളവെടുത്ത് സൂര്യപ്രകാശത്തിൽ ഉണക്കുന്നു. അതിന്റെ പുറംതൊലി ചുരുങ്ങി കറുത്തു നിറമാകുന്നു. ഇതിന് രുചിയും സുഗന്ധവും കൂടുതലായിരിക്കും. എന്നാൽ വെളുത്ത

0: കുരുമുളകിനായി നാം പൂർണ്ണമായി പാകമായ പഴങ്ങളാണ് ഉപയോഗിക്കുന്നത്. നന്നായി പഴുത്ത കുരുമുളക് പഴങ്ങളുടെ പുറംതൊലി നീക്കം ചെയ്ത് ഉള്ളിലെ വിത്ത് മാത്രം ഉണക്കിയെടുക്കുന്നു. ഇത് കറുത്ത കുരുമുളകിനെ അപേക്ഷിച്ച് രുചികുറവും മൃദുവുമായിരിക്കും.
1: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ശ്രോതാക്കൾക്ക് കത്തുകളായും ഇമെയിലിലൂടെയും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. കത്തുകൾ അയക്കേണ്ട വിലാസം വയലും വീടും, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014. ഇമെയിൽ വിലാസം വയലും വീടും airtvm@gmail.com.
0: ഇന്നത്തെ പരിപാടി ശ്രദ്ധാപൂർവം കേട്ട എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം.
1: നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്.
2: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
3: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.
4: വയലും വീടും സമാപിക്കുന്നു.
5: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

പല കുട്ടികളും ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിലേക്കും ഹോസ്റ്റലിലേക്കൊക്കെ പോകുമ്പോഴും ഞങ്ങള് ഈ ബി ബി സി കൂട്ടം എന്നാണ് ഞങ്ങളെ തന്നെ വിശേഷിപ്പിക്കുന്നത്. ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിക്കും, തമാശകൾ പറയും, പാട്ടുകൾ

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

0: വിളയുണ്ണിത.
1: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ അധികാനം നിറം എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പത്തഞ്ചേരി എഴുതി, യേശുദാസും ശബ്നവും ചേർന്ന് പാടിയത്.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: അടുത്ത ഗാനം റൺവേ എന്ന ചിത്രത്തിനു വേണ്ടി സുനിത സാരഥി, അഫ്സൽ എന്നിവർ പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതം.

കൈതപ്പുറം എഴുതി, ദീപക് ദേവ് സംഗീതം നൽകി. ജാസി ഗിഫ്റ്റ്, ദീപക് ദേവ്, സിന്ധുജ എന്നിവർ പാടിയ ഗാനം. ചിത്രം പുതിയ മുഖം.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: ചുനക്കര രാമൻകുട്ടി എഴുതി, മനോ, സിന്ധു, ലേഖ എന്നിവർ പാടിയ ഗാനം. ചിത്രം സൈന്യം.

0: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. കിലുക്കം എന്ന ചിത്രത്തിന് വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യം, എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവർ പാടിയത്. ബിച്ചു തിരുമലയുടെ വരികൾ, എസ് പി വെങ്കടേഷിന്റെ സംഗീതം.
1: ചിങ്ങിച്ച കിടി ചിങ്ങിച്ച കിടി ചിക്കാൻ ചാഞ്ചാ ആ ചിങ്ങിച്ച

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 9 മണിക്ക് കേൾക്കാം. സമയം 8 മണി.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: ജനഹിതമറിയാൻ മണിക്കൂറുകൾ മാത്രം. കേരളത്തിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കാത്ത് തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയും. കേരളത്തിൽ ഭരണ തുടർച്ച പ്രതീക്ഷിച്ച് LDF. അധികാരത്തിലേറുമെന്ന് UDF. മികച്ച വിജയം നേടുമെന്ന് NDA. ലോകത്തിലെ ആദ്യത്തെ മൾട്ടി സെൻസർ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ മിഷൻ ദൃഷ്ടിയുടെ വിക്ഷേപണം വിജയം. അഭിനന്ദിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ തത്വത്തിൽ തീരുമാനിച്ച് OPEC+ രാജ്യങ്ങൾ. സംഘർഷം അവസാനിപ്പിക്കാൻ 14 നിർദ്ദേശങ്ങൾ മുന്നോട്ടുവച്ച് ഇറാൻ. നിർദ്ദേശം പുനഃപരിശോധിക്കുമെന്ന് അമേരിക്ക. രാജ്യത്തെ ആരോഗ്യ കുടുംബക്ഷേമ കേന്ദ്രങ്ങളിൽ നാളെ മുതൽ അഗ്നിസുരക്ഷാവാരം ആചരിക്കും. കേരളത്തിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 7 വിക്കറ്റ് ജയം. 2 മത്സരത്തിൽ ടോസ് നേടിയ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെ ബാറ്റിംഗിനയച്ചു. അനന്തപുരി FM ൽ FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി നാളെ രാവിലെ 6 മണിക്ക്.

0: ഇപ്പോൾ ശാസ്ത്രീയ സംഗീത പരിപാടി സംഗീതസുധ.
1: സംഗീതസുധ.
2: ഇപ്പോൾ കർണാടിക സഹോദരന്മാരായ ശ്രീ കെ എൻ ശശികിരൺ, ശ്രീ പി ഗണേഷ് എന്നിവർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. സർവശ്രീ എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം, ആദിച്ചനെല്ലൂർ എം അനിൽകുമാർ ഘടം, തിരുനക്കര കെ ആർ രതീഷ് മുഖർശംഖ്. മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. ആദ്യം വിഹര മാനസ സദാ രാഗം ശുദ്ധ ഭൈരവി ആദ്യ.

ഇനി നാട്ടക്കുറിഞ്ചി രാഗത്തിൽ പാഹി ജനനി മിശ്രചാപ്പ് താളം.

0: ഇതുവരെ കേട്ടത് കർണാട്ടിക സഹോദരന്മാരായ ശ്രീ കെ എൻ ശശികിരൺ, ശ്രീ പി ഗണേഷ് എന്നിവർ അവതരിപ്പിച്ച സംഗീത കച്ചേരി. സർവശ്രീ എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം, ആദിച്ചനെല്ലൂർ എം അനിൽകുമാർ ഖടം, തിരുനക്കര കെ ആർ രതീഷ് മുഖർശംഖ്.
1: ശ്രോതാക്കൾ കേൾക്കുന്നത് 101.9 ആകാശവാണിയുടെ അനന്തപുരി FM.

പല കുട്ടികളും ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിലേക്കും ഹോസ്റ്റലിലേക്കൊക്കെ പോകുമ്പോഴും ഞങ്ങള് ഈ ബി ബി സി കൂട്ടം എന്നാണ് ഞങ്ങൾ ഞങ്ങളെ തന്നെ വിശേഷിപ്പിക്കുന്നത്. ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിക്കും, തമാശകൾ പറയും, പാട്ടുകൾ

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ബിച്ചു തിരുമല എഴുതി, എ ടി ഒ മാർ സംഗീതം നൽകി, യേശുദാസും ജാനകിയും ചേർന്ന് പാടിയ ഗാനം, ചിത്രം അഹിംസ.

മഹാസമുദ്രം എന്ന ചിത്രത്തിലെ ഗാനം ഇനി കേൾക്കാം. ഗാനരചന കൈതപ്രം, സംഗീതം എം ജയചന്ദ്രൻ, പാടിയത് യേശുദാസ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി രാത്രി 10:30 നിശ സുരഭിയിൽ കേൾക്കാം. ഇപ്പോൾ സമയം 10:00.
1: This is Akashvani, Anandapuri FM 101.9.

പ്രിയ ശ്രോതാക്കളെ, നിശാസുരഭിയിൽ ഇന്ന് ആദ്യ ഗാനം കുടുംബസമേതം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും മിൻമിനിയും പാടിയത്. കൈതപ്രത്തിൻ്റെ വരികൾ, ജോൺസന്റെ സംഗീതം.

ആരാധന എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ജാനകിയും ചേർന്ന് പാടിയ ഗാനം. ഗാനരചന ബിച്ചു തിരുമല. സംഗീതം ജോയ് കെ ജെ.

0: കാമം ക്രോധം മോഹം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും അമ്പിളിയും ചേർന്ന് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ശ്യാം. നിശാസുരഭി ഇനി നാളെ രാത്രി 10:30 കേൾക്കാം. സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം കേൾക്കാം, സ്വാമി മുനിനാരായണ പ്രസാദ് അവതരിപ്പിച്ചത്.
1: ചിന്തിക്കുകയും അറിയുകയും ചെയ്യുക എന്ന വിശേഷ ഗുണമാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. ഈ വിശേഷഗുണമില്ലെങ്കിൽ മനുഷ്യനും ഒരു മൃഗം തന്നെ. അറിയുക എന്നതിൻ്റെ അവസാനം എവിടെയാണ്? ഒരു തരത്തിൽ പറയാം അതിന് അവസാനമില്ലെന്ന്. മറ്റൊരു തരത്തിൽ പറയാം അറിവിനെ അറിയുന്നത് തന്നെയാണ് അറിവിൻ്റെ അവസാനം എന്ന്. നമ്മൾ ഓരോ നിമിഷവും പുതിയ അറിവുകൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു, പുതിയ അനുഭവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്നു. എന്തിനെയാണ് അറിയുന്നത്? ഏതിനെ അറിയുന്നോ അതിനെ വിഷയം എന്ന് വിളിക്കും, അഥവാ ജ്ഞേയം എന്ന്. അറിയപ്പെടുന്ന വസ്തു എന്ന് സാരം. ഒരു വസ്തു അറിയപ്പെടുന്നതായിരിക്കുന്നത് എപ്പോഴാണ്? അതിനെ അറിയുമ്പോഴാണ്. അതിനെ അറിയുന്നില്ലെങ്കിൽ അത് അറിയപ്പെടുന്ന വസ്തുവല്ല. അതായത് ഒരു വസ്തു അറിയപ്പെടുന്നത് അഥവാ ജ്ഞേയ വിഷയമായിരിക്കുന്നത് അതിനെ അറിയുമ്പോഴാണ്. അറിയാത്തപ്പോഴും ആ വസ്തു ഉണ്ടായിരിക്കാം, പക്ഷേ അപ്പോൾ അത് അറിയപ്പെടുന്ന വിഷയമല്ല. അതുപോലെ ആരാണ് അറിയുന്നത്? ഞാൻ ആണ് അറിയുന്നത്. ഞാൻ അറിയുന്നവനായിരിക്കുന്നത് എപ്പോഴാണ്? അറിയുമ്പോഴാണ്. അറിയാത്ത ഞാൻ അറിയുന്നവനല്ല. അതായത് അറിയുന്നവൻ അറിയുന്നവനായിരിക്കുന്നത് അറിയുമ്പോഴാണ്. അറിയുക എന്ന ബോധവൃത്തി നടക്കാത്തപ്പോൾ പുതിയ അറിവുണ്ടാകുന്നില്ല എന്ന് പറയേണ്ടതുമില്ല. ചുരുക്കത്തിൽ, അറിയപ്പെടുന്ന വസ്തുവും അറിയുന്നവനും അറിയുന്നവനെന്ന അറിവും ഉണ്ടായിരിക്കുന്നത് ബോധം വ്യാപരിക്കുമ്പോൾ മാത്രമാണ്. ഈ മൂന്നിനെയും ചേർത്ത് ത്രിപുടി എന്ന് വിളിച്ചു പോരുന്നു. മൂന്ന് പുടങ്ങളോട് കൂടിയത്, മൂന്ന് ഇതളുകളോട് കൂടിയത് എന്നർത്ഥം. അറിയുക എന്ന സന്ദർഭത്തിൽ തെളിഞ്ഞു വരുന്ന മൂന്ന് വശങ്ങളാണ് അറിയുന്നവൻ, അറിയപ്പെടുന്ന വസ്തു, അറിവ് എന്ന സാരം. അഥവാ ഈ മൂന്നിനും ഉണ്മയുള്ളത് വൃത്തിയോടുകൂടിയിരിക്കുന്ന ബോധത്തിൽ അഥവാ അറിവിൽ ആണ്. ഈ അറിവിനെ അറിയുന്നതാണ് അറിവിൻ്റെ അവസാനം. ഈ അറിവ് തന്നെയാണ് പരമമായ സത്യം എന്ന് സത്യം കണ്ടെത്തിയ ഋഷിമാർ പറഞ്ഞിരിക്കുന്നു. നമ്മുടെ ശാസ്ത്രീയമായ സത്യാന്വേഷണം ആ തീരുമാനത്തിൽ തന്നെ നമ്മളെക്കൊണ്ടെത്തിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള പരമസത്യമായ അറിവിനെയാണ് നമുക്കറിയേണ്ടത്. അവിടെ അറിയപ്പെടേണ്ട വസ്തു എന്താണ്? അറിവ് തന്നെ. അറിയുന്നവൻ ആരാണ്? അറിവ് തന്നെയാണല്ലോ അറിയാൻ ശ്രമിക്കുന്നത്. അറിയുന്നവനായിരിക്കുന്നതും അറിവ് തന്നെ എന്നർത്ഥം. അറിയുന്ന അറിവെന്നും അറിയപ്പെടേണ്ട അറിവെന്നും രണ്ടറിവുണ്ടോ? ഇല്ലെന്നുള്ളത് തീർച്ച. അപ്പോൾ അറിവിനെ അറിയുന്ന അറിവ് സാധാരണ തരത്തിലുള്ള ഒരു അറിവല്ലെന്ന് വരുന്നു. ഒരു ജ്ഞാതാവ് ജ്ഞേയത്തെ അറിയുന്ന അറിവല്ല അതെന്ന് സാരം. ഇവിടെ ജ്ഞാതാവും ജ്ഞേയവും അറിവ് തന്നെയാണല്ലോ. അതുകൊണ്ട് അറിവിനെ അറിയുന്ന അറിവുണ്ടായിക്കഴിയുമ്പോൾ അറിയുന്നവൻ അറിയപ്പെടുന്നതിൽ അമർന്നു കഴിഞ്ഞിരിക്കും. അഥവാ അറിയപ്പെടുന്ന സത്യം അറിയുന്നവൻ തന്നെയാണെന്ന ഒരു ഉള്ളുണർവായിരിക്കും അത്. ഈ ഉള്ളുണർവ് ഞാൻ ആയിരിക്കുന്ന സത്യം ഏതോ അതുതന്നെയാണ് സർവവും എന്ന ഉണർവ് കൂടിയാണ്. ഈ അനുഭൂതിയിലാണ് നമ്മുടെ സത്യാന്വേഷണം ചെന്ന് അവസാനിക്കുന്നത്, അഥവാ ചെന്ന് അവസാനിക്കേണ്ടത്. ഈ അനുഭൂതിയെ നാരായണ ഗുരു വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ്: അറിവും അറിഞ്ഞിടും അർത്ഥവും പുമാൻ തന്നറിവും ഒരാദിമഹസ്സു മാത്രമാകും വിരളത വിട്ടു വിളങ്ങും അമ്മഹത്താമറിവിലമർന്ന് അതുമാത്രമായിടേണം. കടലിൻ്റെ ആഴം അളക്കാൻ പോയ ഉപ്പുപാവയുടെ അവസ്ഥയോട് ഈ അനുഭൂതിയെ ശ്രീരാമകൃഷ്ണ പരമഹംസൻ ഉപമിക്കുന്നു. നമ്മുടെ സത്യാന്വേഷണം ലക്ഷ്യമില്ലാത്തതാകരുത്. സത്യം കണ്ടെത്തിക്കഴിഞ്ഞ മഹാഗുരുക്കന്മാർ സാക്ഷാത്കരിച്ചതും നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നതുമായ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യമാണ് നാരായണ ഗുരുവിൻ്റെ ഈ വാക്കുകളിൽ തെളിഞ്ഞു കാണുന്നത്, അതുപോലെ പല ഗുരുക്കന്മാരുടെ വാക്കുകളിലും. അതിനെ ലാക്കാക്കിക്കൊണ്ടുള്ളതായിരിക്കട്ടെ നമ്മുടെ സത്യാന്വേഷണം. ഇങ്ങനെ ഒരു ലക്ഷ്യബോധം ഇല്ലെങ്കിൽ അന്വേഷണം നമ്മെ എങ്ങും കൊണ്ടെത്തിക്കുകയില്ല.
0: സ്വാമി മുനിനാരായണ പ്രസാദ് അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. കാലാവസ്ഥ അറിയിപ്പ്: തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ഇപ്പോൾ മുതൽ രാവിലെ 5:48 വരെ വിവിധ് ഭാരതി റിലേ തുടരുന്നു.

धुनों को, आवाज को और यादों को जीवंत रखता है।

यादों का मीठा राग, जज्बात की नरम छांव, प्यार की चुवन।